നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 21, കൊല്ലവർഷം 1201 കർക്കടകം 27, 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ.
1: എന്റെ സ്വപ്നഭൂമികയാണ് ഭാരതം. അമ്മയെപ്പോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാതൃഭൂമി. ഇതൊരു പഴമൊഴിയല്ല, ജീവിക്കുന്ന വാക്കാണ്, സത്യമാണ്. കുട്ടിക്കാലത്ത് വായിച്ച കഥകളിലും കേട്ട പാട്ടുകളിലും മാതൃഭൂമിയുടെ പ്രകീർത്തനം ഉണ്ടായിരുന്നു. അത് ബാല്യത്തെ നേർവഴിയിൽ നയിക്കുന്നതിന് നിദാനമായിട്ടുണ്ടാകാം. വായന ശക്തിയായി തിരിച്ചറിഞ്ഞ കാലം തൊട്ട് എന്റെ ഭൂമിയുടെ ഭംഗികളും സനാതന മൂല്യവും ഗ്രഹിക്കുന്നതിന് അവസരമുണ്ടായി. വളർന്നപ്പോൾ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനും അവയുടെ വികസന പാഠങ്ങൾ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട്. മഹാകവികളും വിശ്രുത കലാകാരന്മാരും തുറന്നിട്ട വർണ്ണപ്രപഞ്ചങ്ങൾ, മനുഷ്യ സ്വഭാവത്തിന്റെ വേറിട്ട മുഖങ്ങൾ കണ്ടു. അവർ ജീവിച്ച ഭൂമിയുടെ സമ്പത്തും സംസ്കാരവും ഗ്രഹിക്കാൻ അവസരം കിട്ടി. അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ അത്ഭുതം വളർത്തി. എന്നിട്ടും മതിമറക്കാതെ മനോഹരമായ മാതൃഭൂമിയുടെ സത്യം അന്വേഷിക്കുന്നു. ഇത് കേവലം ദേശാഭിമാനമല്ല, അനിഷേധ്യമായ സത്യലോകത്തിന്റെ അനുഗ്രഹം തേടുന്ന യാത്ര മാത്രം. എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ പിറന്നതിൽ, ഇവിടെ വളർന്നതിൽ അഭിമാനം കൊള്ളുന്നത്? യാത്ര ചെയ്ത പരിഷ്കൃത ഭൂമികൾ വിഭ്രമം വളർത്താത്തത് എന്തുകൊണ്ടാണ്? യൗവനത്തിൽ മാടി വിളിക്കുന്ന അഭിനിവേശങ്ങളുടെ പ്രേരണ ചെലുത്തിയ സംസ്കൃതികൾ നിസ്സാരമായിരുന്നില്ല. പക്ഷേ അവയെ അതിജീവിക്കുവാൻ ആർജവം നൽകുന്ന വിധത്തിൽ മാതൃരാജ്യത്തിന്റെ സനാതന മൂല്യങ്ങൾ, സത്വിചാരങ്ങൾ, സത്യം പറയണമെന്നും ധർമ്മം ശീലിക്കണമെന്നും സ്നേഹാർദ്രമായ മാനവികത പുലർത്തണമെന്നും കഥകളിലൂടെ അതിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യജീവിതാവിഷ്കാരങ്ങളിലൂടെ സന്ദേഹങ്ങളില്ലാതെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫലമിച്ഛിക്കാതെ ധർമ്മം ചെയ്യണമെന്ന് പഠിപ്പിച്ച മഹത് ജീവിതങ്ങൾ എത്രയെത്ര ജീവിത സന്ദർഭങ്ങളാണ് ഓർത്തുവെക്കുവാൻ നൽകിയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് മനസ്സിൽ വേരൂന്നിയ നന്മയുടെ ജീവനുള്ള ചെടികൾ വളർന്ന് വൻവൃക്ഷങ്ങളായി പിൽക്കാലത്ത് ജീവിതത്തിന് മിഴിവേകി. ഇരുട്ട് അയഥാർത്ഥമാണെന്നും സത്യം വെളിച്ചമാണെന്നും പഠിപ്പിച്ച വിവേകാനന്ദ സൂക്തങ്ങൾ എന്നും വലിയ ശക്തിയായിരുന്നു. ബാല്യത്തെ സുരക്ഷിതവും ശോഭനവുമായ ഭാവിക്ക് കരുത്തുള്ളതാക്കുകയും ചെയ്തു തന്ന അമൃതസമാനമായ ഗുണപാഠങ്ങൾ. ഈ സുരക്ഷിത ബാല്യത്തിൽ നിന്നാണ് വികസിത ഭാരതത്തിലേക്ക്, മനുഷ്യനന്മയുടെ പ്രഭാവത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത്. ഇത്തരമൊരു പശ്ചാത്തലം മറ്റൊരു സംസ്കാരഭൂമിയിലും ദർശിക്കാനാവുകയില്ല. ഭഗവത്ഗീത പോലെ മനുഷ്യ സംസ്കൃതിക്ക് ഊർജം പകരുന്ന മറ്റൊരു ഉത്ബോധനം എങ്ങും ദർശിക്കാനാവുകയില്ല. ഭാരതം ലോക സംസ്കാരത്തിന് നൽകുന്ന ശക്തിഗാഥയാണ് ഗീതോപദേശം. ഇതിഹാസ പാരമ്പര്യത്തിന്റെ ഈ ചൈതന്യ പൂർണിമ ഇന്ത്യൻ സാഹിത്യത്തെ എങ്ങും പ്രകടമാണ്. ചെറുതും വലുതുമായ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ദേശഭാഷകളെ ദേശീയ ചൈതന്യത്തിൽ ഒരുമിപ്പിക്കുന്നത് ഈ സത്യബോധമാണ്. മഹാപുരാണങ്ങളിൽ നിന്ന് ചൈതന്യമാർജിക്കാത്ത ഒരു പ്രാദേശിക ഭാഷയും ഭാരതത്തിലില്ല. അതുകൊണ്ടാണ് അവയെല്ലാം ഒരർത്ഥത്തിൽ ദേശീയ ഭാഷകളായി കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ കാലപരിണാമത്തിൽ നമ്മുടെ ദേശത്തിനും ഭാഷകൾക്കും അവയിലൂടെ ആവിഷ്കൃതമാകുന്ന സംസ്കാരവിശേഷങ്ങൾക്കും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അറിവ് പ്രസരിപ്പിക്കുന്നത് ഭാഷയാണ്. അറിവ് വിജ്ഞാനമായി വിവേകമായി വികാസം പ്രാപിക്കുന്നു. സാംസ്കാരിക ബോധം വളരുന്നു. വികസിത ഭാരതം എന്ന കൽപ്പന പൂർണ്ണത പ്രാപിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, സമീപകാലത്തായി നമ്മുടെ വിജ്ഞാന ആർജനം ജീവിത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഉപാധിയായി സങ്കുചിതമാക്കപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസം തൊഴിൽ നേടാനും ജീവിത സുരക്ഷിതത്വം കൈവരിക്കാനും സഹായകമാകേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ജ്ഞാനസമ്പാദനം എന്ന തരത്തിലേക്ക് ഉയരാനും ആധുനിക തലമുറയുടെ ജീവിത നിർവഹണത്തിന് സഹായിച്ചുകൊണ്ട് തന്നെ സംസ്കാര പരിപോഷണത്തിന് സഹായകമാവുകയും വേണം. ഇന്നിപ്പോൾ ആർക്കും ആരോടും ആഭിമുഖ്യമോ ബന്ധങ്ങളിൽ ഇഴയെടുപ്പമോ ഇല്ലാതെയാകുന്നു. ബന്ധങ്ങൾ അന്യമാകുമ്പോൾ, പരസ്പര ആശ്രയത്വം നഷ്ടമാകുമ്പോൾ, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, കുടുംബബന്ധങ്ങളുടെ ദാർഢ്യം ഇവയൊക്കെ അന്യമാകാം. ഫലമോ സ്വാർത്ഥത വളരുകയും കടപ്പാടുകളുടെ ആകർഷണം അന്യമാവുകയും ചെയ്യും. മുതിർന്ന തലമുറ കരുതലോടെ ബാല്യത്തെ സംരക്ഷിച്ചു വളർത്തി. അവർ വളർന്ന് മുതിർന്നവരെ കരുതലോടെ സൂക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ കാത്തു പരിപാലിക്കുകയും വേണം. ഈ സാത്വിക ഗതിക്കാണ് ശൈഥല്യം സംഭവിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കണമെന്നും മറ്റുള്ളവരോട് കരുതലോ കടപ്പാടോ

0: ആവശ്യമില്ലെന്നും പ്രബോധിപ്പിക്കുന്ന ഉദ്ബോധനങ്ങൾ ഏറിവരികയാണ്. ഫലമോ, പിഞ്ചിയ ഒരു ഭൂപടം പോലെ മനുഷ്യബന്ധങ്ങളുടെ സ്വാഭാവിക ചിത്രം നഷ്ടമാകുന്നു, തന്നിലേക്ക് തന്നെ ചുരുങ്ങുക. പക്ഷേ ഈ വർത്തമാനകാല ദുഷ്കർമ്മങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും കടപ്പാടും വികസിത ഭാരതത്തിന് ഉണ്ടാകണം. ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് പല ലോകരാജ്യങ്ങളും ചിതറിമാറുമ്പോൾ അടിപതറാതെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും കാഴ്ചപ്പാടും ഉൾക്കൊണ്ടാണ് ആത്മബോധത്തോടെ നമ്മുടെ സമൂഹം വികാസത്തിന്റെ ജീവപഥങ്ങൾ പിന്നിടേണ്ടത്. നഷ്ടമാകാത്ത മൂല്യബോധം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. വികസിത ഭാരതത്തിന് സുരക്ഷിത ബാല്യം സമ്മാനിക്കുന്ന മഹാസംസ്കൃതി താരതമ്യങ്ങളില്ലാത്തതാണ്. അതിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. മാനവികതയുടെ മഹായുഗം സൃഷ്ടിക്കുന്നതിന് ലോകത്തിന് ആകെ മാതൃകയായി വികസിത ഭാരതം നിലനിൽക്കട്ടെ.
1: ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി, സമയം 6 മണി.
2: ഉഷ മലരി.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത്
1: ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ശിവപ്രിയ ശ്രീജിത്ത്.

8:45 സ്മൃതി മധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 അക്ഷരച്ചെപ്പ്, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 10:15 രാഗാമൃതം, ചേർത്തല മനോജ് ശശിയും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ, തുടർന്ന് സുഗന്ധകാളമേഘം പാടിയ കൃതികൾ. 11:00 കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ പ്രശാന്ത് കെ എസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 12:00 ചലച്ചിത്രഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ, ഹോമിയോ വീക്ഷണത്തിൽ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം, 2:15 തുടർനാടകം വേനൽമഴ 7-ാം ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമാങ് CIET സ്പോൺസർ പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 ചലച്ചിത്രഗാനങ്ങൾ, 4:30 മഴവില്ല, 4:45 പാട്ടുകളം, എസ് ഹരികുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, 5:00 ഹിന്ദി പാഠം, 5:15 ചലച്ചിത്രഗാനം, 5:20 അധ്യാത്മരാമായണ പാരായണം 27-ാം ദിവസം, കാവാലം ശ്രീകുമാർ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:40 ചലച്ചിത്രഗാനം, 5:45 ഭക്തിഗാനങ്ങൾ സുജാത പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM E-വിദ്യ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, കുരുമുളകിലെ സാവധാന വാട്ടം, നിയന്ത്രണമാർഗ്ഗങ്ങൾ, ഡോക്ടർ നിഷ MS അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 7:50 ചലച്ചിത്രഗാനങ്ങൾ, 8:00 ചിത്രീകരണം, 8:15 ടുഡേ ഇൻ പാർലമെന്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഇ ശോധ് സിന്ധു, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ഹിന്ദി വ്യാകരണ ക്ലാസ് അവതരിപ്പിക്കുന്നത് സഫീന ബീവി, 9:30 ചലച്ചിത്രഗാനങ്ങൾ, 10:00 മുതൽ പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡെലി റിലേ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM Gold പ്രക്ഷേപണം ഡെലി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം. 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലുപ്പമുള്ള അക്ഷരങ്ങൾ, സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം. കൊല്ലവർഷം 1202 മനോരമ പഞ്ചാംഗം കാണിപ്പയൂർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത്. ഒരു വർഷത്തെ നക്ഷത്ര ഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
1: രാമായണ പാരായണം 27-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വിഭീഷണൻ, ശ്രീരാമസന്നിധിയിൽ, സേതുബന്ധനം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനേ.
1: രാമായണ പാരായണം 27-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
2: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ഇപ്പോൾ കേൾക്കാം ഉദയഗീതം. ഉദയഗീതത്തിൽ ഇന്ന് കെ എസ് സുദീപ് കുമാർ പാടിയ ഗാനം സുലളിത കോമള പദചലനങ്ങൾ എന്ന് തുടങ്ങുന്നു.

0: പ്രഭാതഭേരിയിൽ ഇന്നാദ്യം പത്രവൃത്താന്തം. ഇന്ന് കർക്കടക വാവ്. പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള വാവ് ബലിതർപ്പണം ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ബലിതർപ്പണം. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്ന് മാറ്റി കേരളം എന്നാക്കുന്നതിനുള്ള ബിൽ ലോക്സഭ പാസാക്കി. ഇന്ന് രാജ്യസഭ കൂടി പാസാക്കുന്നതോടെ ബിൽ നിയമമാകും. ആണവശാസ്ത്രജ്ഞനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും ശാസ്ത്രപ്രചാരകനുമായ ഡോക്ടർ എം പി പരമേശ്വരൻ അന്തരിച്ചു. സംസ്കാരം ഇന്നുച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടത്തിൽ. പി എസ് സിയുടെ എൽ പി സ്കൂൾ അധ്യാപക റാങ്ക് പട്ടികയിലുള്ളവർ നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 37 ദിവസമായി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചന്ദ്രനിൽ സ്ഥിരം താവളം പണിയുന്നതിനുള്ള നാസയുടെ മൂൺ ബേസ് മിഷൻ ദൌത്യത്തിലേക്ക് ഇന്ത്യയ്ക്ക് ക്ഷണം. ആർട്ടെമീസ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നാസയുടെ ക്ഷണം. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് രാത്രി 12:30 ഓസ്ട്രേലിയയിലെ സാൽസ്ബർഗിൽ വെച്ച് നടക്കും. ഫ്രഞ്ച് ക്ലബ് പി എസ് ജിയും ഇംഗ്ലീഷ് ക്ലബ് ആസ്റ്റൺ വില്ലയും തമ്മിലാണ് മത്സരം.
1: ലോകം സ്വന്തം പോക്കറ്റിനുള്ളിലാക്കി ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു തലമുറ വളരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇന്റർനെറ്റ്, സ്മാർട്ട്ഫോണുകൾ, സോഷ്യൽ മീഡിയ, വിവരങ്ങളിലേക്കുള്ള തൽക്ഷണ ആക്സസ് എന്നിവയാണ് ഏറ്റവും പുതിയ യുവതലമുറയെ രൂപപ്പെടുത്തിയത്. അവർ സ്ക്രീൻ സ്വൈപ്പ് ചെയ്യുന്നു, കണ്ടന്റ് സ്ട്രീം ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു, ലോകത്തെ പുനർനിർമ്മിക്കുന്നു. ഒരു സ്മാർട്ട്ഫോൺ അവർക്കൊരു ക്ലാസ് മുറിയോ ജോലിസ്ഥലമോ വിപണിയോ വിനോദമോ സാമൂഹ്യ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമോ ആകാം. ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ജെൻസി സ്വാധീനിക്കുന്നു. എന്നാൽ ലോകത്തെ മാറ്റാൻ ജെൻസി ഉപയോഗിക്കുന്ന അതേ ശക്തികൾ അവരെയും മാറ്റുന്നില്ലേ?
2: ഏറ്റവും വലിയ യുവജന ശേഷിയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം.
1: ഗാന്ധിയനും എഴുത്തുകാരനുമായ അജിത് വെണ്ണിയൂർ.
2: 2000 ശേഷം ജനിച്ചവരെ ആണല്ലോ നമ്മൾ ജെൻസികൾ എന്ന് പറയും. നിലവിലുള്ള കണക്കനുസരിച്ച് ഏതാണ്ട് 47 കോടിയാണ് ഇന്ത്യയിലെ ജെൻസികളുടെ എണ്ണം എന്ന് പറയും. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജെൻസികൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ വിചാരിക്കുന്നത് ഈ ജെൻസികളെല്ലാം നമ്മുടെ ജന്തർമന്തറിലൊക്കെ കണ്ടതുപോലെ വളരെ രോഷാകുലരായ ഒരു സമൂഹം, ഒരു അരക്ഷിതാവസ്ഥയിൽ പ്രകോപിതരാകുന്ന ഒരു സമൂഹം എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊരിക്കലും ശരിയല്ല. പുതിയ തലമുറയാണ്, നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് വളർന്നു വരുന്ന ഒരു സമൂഹമാണ്. പുതിയ ലോകം അവർ സ്വപ്നം കാണുന്നുണ്ട്. പ്രായത്തിന് മുമ്പ് ജനിച്ചവരെ പോലെയല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന മാറ്റങ്ങൾ ഈ സമൂഹം കൺതുറന്ന് കാണുന്നുണ്ട്. ആ മാറ്റങ്ങളോട് നമ്മുടെ സമൂഹം അതിനോട് എത്രമാത്രം പ്രതികരിക്കുന്നു, അതിനോട് എത്രമാത്രം ചേർന്നു പോകുന്നു, ആ മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നവരാണ് നമ്മുടെ ജനിച്ച തലമുറ എന്ന് പറയും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ജനിച്ച തലമുറ എത്തിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, സംരംഭകരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വലിയ സമൂഹം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സർഗാത്മകമായ സൃഷ്ടിപരമായ സംഭാവനകൾ നൽകിക്കൊണ്ട് വളർന്നു വരുന്നുണ്ട്. ലോകത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. DPIIT അംഗീകരിച്ച രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ ഏതാണ്ട് 1,00,000 മുതൽ 2,00,000 വരെയാണ്. 20 മുതൽ 28 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരാണ് ഈ സ്റ്റാർട്ടപ്പുകൾ ഒക്കെ ആരംഭിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഏതാണ്ട് 70%ത്തിലധികം യുവ സംരംഭകരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജെൻസ് തലമുറ എന്ന് പറയുന്നത് വളരെയധികം പുരോഗമന ചിന്താഗതിയുള്ള, വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള, സമൂഹത്തിനൊപ്പം നമ്മളും വികസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരു സാമൂഹിക മാറ്റം ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ്. അവരാണ് ശരിക്കും നമ്മുടെ സമൂഹത്തെ പുരോഗമനാത്മകമായിട്ട് സ്വപ്നം കാണുകയും അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുകിയിരിക്കുകയും ചെയ്യുന്നത്.
1: കോളേജ് അധ്യാപിക പ്രത്യൂഷ.
3: ജെൻസി കുട്ടികൾ രാഷ്ട്രീയത്തെ കൂടുതലും ജെനുവിനായി കാണാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയത്തെ ഒരു തൊഴിലായോ ഉപജീവന മാർഗമായോ കാണാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. സിസ്റ്റത്തിൽ ഒരു മാറ്റം വരണം, പോസിറ്റീവായ മാറ്റം. അത് അവരാഗ്രഹിക്കുന്നുണ്ടെന്ന് അവരുടെ പ്രക്ഷോഭവും അവരുടെ ചിന്താഗതികളും അവരിടുന്ന റീലുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും തോന്നുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ ആ രാഷ്ട്രീയ തലം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതിനെ പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ചിന്താഗതിയെ ക്രിയേറ്റീവ് ഐഡിയോളജി എന്നുള്ള രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് മാറ്റങ്ങളെ എപ്പോഴും അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഞാൻ ഉൾപ്പെടുന്ന എന്റെ തലമുറയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരു കണ്ടീഷനിങ്ങിലെ വിധേയമായി വന്ന തലമുറയാണ്. നമ്മൾ കൂടുതൽ തിങ്ക് ചെയ്ത് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ദ്രുതഗതിയിലുള്ള സാമ്പത്തിക സാങ്കേതിക സാമൂഹിക പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ് ജെൻസി പ്രായപൂർത്തിയായത്. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗ്ലോബൽ എന്റർടൈൻമെന്റ്, ന്യൂജൻ കരിയറുകൾ, വർദ്ധിച്ചുവരുന്ന പരസ്പര ബന്ധിതമായ സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്കൊപ്പമാണ് അവർ വളർന്നത്. മുൻ തലമുറകളിൽ നിന്ന് ലഭിച്ച പാരമ്പര്യങ്ങളും പ്രതീക്ഷകളും മൂല്യങ്ങളും രൂപപ്പെടുത്തിയ കുടുംബങ്ങളിൽ അവർ ജീവിക്കുന്നു. ജെൻസി ഭൂതകാലത്തെ നിരസിക്കുകയോ ഭാവിയെ അന്ധമായി സ്വീകരിക്കുകയോ അല്ല ചെയ്യുന്നത്.
4: സോ നമുക്ക് ഈ പൊളിറ്റിക്സ് നമുക്കൊരു 3 ലെവലായിട്ട് നമുക്ക് വെക്കാം.
1: വിദ്യാർത്ഥിനി അതിഥി മേനോൻ,
4: ലെവൽ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന് ടൈം, ലെവൽ 2 എന്ന് പറയുമ്പോൾ നമ്മുടെ പാരന്റ്സിന് ടൈം, ലെവൽ 3 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ ആണ്. സിമിലാരിറ്റി തോന്നിയിട്ടുള്ളത് ഈ ലെവൽ 1 ആൻഡ് ലെവൽ 3 ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന് ടൈമും നമ്മുടെ ടൈമും. കാരണം ഇവര് ക്വസ്റ്റ്യൻ ചെയ്യും കുറെ കാര്യങ്ങളിൽ, കുറച്ചുകൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ലെവൽ 2 നമ്മുടെ പാരന്റ്സിന് സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നല്ല, നമ്മുടെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാര് ഫോളോ ചെയ്യണ അതേ പാർട്ടിയിലായിരിക്കും അവരുടെ ഗ്രാൻഡ് പാരന്റ്സും നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സും പാരന്റ്സും ഫോളോ ചെയ്ത് വരിക. പക്ഷേ ജെൻസി തലമുറ നോക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഒരു ഒപ്പീനിയൻ ഉണ്ട്, ആ ഒപ്പീനിയൻ വെച്ചാണ് അവര് സംസാരിക്കുന്നതും. അവര് എല്ലാ വിഷയത്തെയും എടുത്ത് ഒരു പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിനോ വേണ്ടി അവർ പോകത്തില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വേണ്ടതായ ഏറ്റവും 2 കാര്യങ്ങൾ അവരെ സെലക്ട് ചെയ്ത് അതിൽ നടപടി ഉണ്ടാക്കാൻ വേണ്ടി അവര് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ്ലി മൂവ് ചെയ്യും. അവർക്ക് അവരുടെ കൺസേൺസ് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, അതൊരു ജെന്യുവിൻ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്.
1: ജെൻസിയുടെ രാഷ്ട്രീയ ഇടപെടൽ കൂടുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വഴി പ്രശ്നാധിഷ്ഠിത വിഷയങ്ങളെ വേഗത്തിൽ അഭിമുഖീകരിക്കുന്നു. അതിനാൽ പാരമ്പര്യമായി ലഭിച്ച രാഷ്ട്രീയ വിശ്വസ്തതകളെക്കാൾ പ്രശ്നങ്ങൾ നേരിടുന്നതിൽ ജെൻസി കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടത്രേ.
2: നമ്മളേറെ ബുദ്ധിമുട്ടായി കാണുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം പകരുക എന്നുള്ളത്. എന്ന് പറയുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്.
1: വിദ്യാർത്ഥി സംഘടനാംഗം സാവിയോ വർഗീസ്,
2: ഇപ്പോഴത്തെ തലമുറ പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം കൂടെയാണ് അവരുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി. കുറെ യുവജനങ്ങള് മറ്റ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്നതാണ്. ഒന്ന് ഇവിടെ നിന്നും കാണും ബെറ്റർ അമ്യൂണിറ്റീസ് അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബെറ്റർ എഡ്യൂക്കേഷൻ അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്, അവരുടെ ലിവിങ് കണ്ടീഷൻസ് അങ്ങോട്ട് പോകുമ്പോൾ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യുവജനങ്ങളെ വീക്ഷിക്കുമ്പോൾ അവരവരുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും അവരുടെ ജീവിത ഉന്നതികളിലേക്ക് എത്താനുള്ള ഓട്ടത്തിലേക്കാണ്. യുവജനങ്ങളുടെ രാഷ്ട്രീയ ബോധ്യം നമ്മൾ പുറമെ നോക്കുമ്പോൾ അവർക്ക് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അവർ എല്ലാം വീക്ഷിച്ച് അവരുടെ കൈത്തുമ്പിൽ ഉള്ള മൊബൈൽ ഫോണിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ട് അവർ പ്രതികരിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ പല സോഷ്യൽ മീഡിയ ചാനലുകളും അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയാനും അവരുടെ കാര്യങ്ങൾ അറിയാനും മുന്നോട്ട് വരികയാണ്. എല്ലാ യുവജനങ്ങളോടും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയ ബോധ്യം വേണം.
5: ജെൻസി കാറ്റഗറിയിലുള്ളവർക്ക് പൊളിറ്റിക്സ് ഇല്ല എന്നാണ് പൊതുവെ ഉള്ള ധാരണ, എന്നാൽ അങ്ങനെയുള്ള ധാരണ തെറ്റാണ്.
1: വിദ്യാർത്ഥി സംഘടനാംഗം വീണ,
5: കൃത്യമായിട്ട് നിലപാടുകൾ എടുക്കുകയും നമ്മുടെ സമൂഹത്തിനകത്തെ ഓരോ വിഷയങ്ങളെയും കൃത്യമായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ജെൻസി പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ അക്കാദമിക് കരിയറിനകത്തേക്കും പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമ്പം കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രീയം പറയും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നർ പൊളിറ്റിക്സിനകത്തേക്ക് ജെൻസി കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ അധികം ഇറങ്ങാതെ വരികയും എന്നാൽ ഈ രാജ്യത്തിന് ഭീഷണിയാകുന്ന വലിയൊരു രാഷ്ട്രീയം ഉണ്ടാകുന്ന സമയത്തേക്ക് നമ്മുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് അവിടെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് ജെൻസി കാറ്റഗറിയിലെ കുട്ടികൾ ഇറങ്ങുമെന്നുള്ളതാണ്.
6: മികച്ച ജീവിത നിലവാരം, മികച്ച വിദ്യാഭ്യാസം, മികച്ച തൊഴിലവസരങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് ജെൻസി അവരുടെ രാഷ്ട്രീയമായിട്ട് അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.
1: വിദ്യാർത്ഥി സംഘടനാംഗം ഗോകുൽ കൃഷ്ണൻ,
6: അവര് വളരെ സത്യസന്ധരാണ്, ആത്മാർത്ഥതയുള്ള ഒരു തലമുറയാണ് ഈ തലമുറ. മറ്റ് കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഈ രാജ്യത്തിന്റെ മികച്ചൊരു പുരോഗതി, അതിനുവേണ്ടി ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ഊർജം പകർന്ന് സമൂഹത്തിനിടയിൽ നിൽക്കുന്ന ഒരു തലമുറയായിട്ടാണ് നമുക്ക് ജെൻസിയെ കാണാൻ വേണ്ടി സാധിക്കുക. പുതിയ ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയാണ്. അവര് ഈ കേരളം വിട്ട് ഉപരിപഠനത്തിന് പുറത്തു പോകുന്ന സാഹചര്യമാണ്. അതിനുശേഷം മികച്ച അവസരങ്ങൾ അവരെ തേടി വരുന്ന സമയത്ത് അവര് പുറത്ത് സ്ഥിര താമസമാക്കുന്നു. ആ മികച്ച വിദ്യാഭ്യാസ അവസരങ്ങള്, തൊഴിലവസരങ്ങള് നമുക്ക് നമ്മുടെ നാട്ടിൽ അവരെ കൊടുക്കാൻ കഴിയുന്ന കാലഘട്ടത്തിൽ നമുക്ക് അവരെ നമ്മുടെ വിഭവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ സാധിക്കും. അല്ലാത്ത പക്ഷം ജെൻസി കൃത്യമായി അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും അവരുടെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ കൃത്യമായി അവർക്ക് മികച്ച അവസരങ്ങൾ കിട്ടുന്നിടത്തേക്ക് പലായനം ചെയ്യുന്ന ഒരു ദുരവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട്.
1: അധികാരത്തെ ചോദ്യം ചെയ്യാനും സുതാര്യത ആവശ്യപ്പെടാനും മുൻ തലമുറകൾ പലപ്പോഴും ഒഴിവാക്കിയിരുന്ന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ സന്നദ്ധരായ ഒരു യുവതലമുറയ്ക്ക് രാഷ്ട്രീയമായും പാരമ്പര്യമായും ലഭിച്ച വിശ്വസ്തതകളിലൂടെയും വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും തൊഴിൽ, വിദ്യാഭ്യാസം, സമത്വം, സുരക്ഷ, കാലാവസ്ഥ, സ്വാതന്ത്ര്യം തുടങ്ങിയ ആശങ്കകളെ സമീപിക്കാൻ കഴിയുമെന്ന് കരുതുന്നവരും ഉണ്ട്.
7: തീർച്ചയായും ഇന്നത്തെ ജെൻസികൾ തന്നെയാണ് നാളെ നമ്മുടെ രാഷ്ട്രം ഭരിക്കേണ്ടുന്നതും നമ്മളുടെ രാഷ്ട്രത്തിലെ പോളിസീസ് മേക്ക് ചെയ്യേണ്ടുന്നതും പോളിസീസ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടുന്നതും.
1: സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണി ദേവി.
7: സോ അവരുടെ ചിന്താഗതികൾ എന്നും ക്ലിയറും സ്ട്രെയിറ്റ് ഫോർവേഡും ആയിരിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ മാത്രമല്ലാതെ ഫാക്ട് ചെക്കും കൂടെ ചെയ്യുന്ന ഒരു ലോജിക്കൽ തിങ്കിങ് അവർക്കുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആവട്ടെ, അൺഎംപ്ലോയ്മെന്റ് ആവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, മെന്റൽ ഹെൽത്ത്, ഇക്വാളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, ഇൻഫ്ലേഷൻ, ടെക്നോളജി, പ്രൈവസി, ഇതിലൊക്കെ അവരെങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളതിൽ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.
1: ഓരോ തലമുറയും ലോകത്തിനായി എന്തെങ്കിലും കരുതുന്നുണ്ട്. വിഡ്ഢികളാകാതെ ചോദ്യം ചെയ്യാനും പക്ഷപാതരഹിതമായി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും സാങ്കേതിക വിദ്യയുടെ അടിമയാകാതെ ഉപയോഗിക്കാനും അനുകമ്പ നഷ്ടപ്പെടാതെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഉത്തരവാദിത്വത്തോടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കാനും കഴിയുമെങ്കിൽ ചെറുപ്പമായിരിക്കുക എന്നതിന്റെ അർത്ഥം മാത്രമല്ല, ഡിജിറ്റൽ യുഗത്തിൽ ഒരു പൗരനായിരിക്കുക എന്നതിന്റെ അർത്ഥവും പുനർനിർവചിക്കാൻ ജെൻസിക്ക് കഴിഞ്ഞേക്കും. ഭാവി ഇതിനകം തന്നെ അവരെ ശ്രദ്ധിക്കുകയും അവർക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് അവർ എന്തു ചെയ്യുമെന്ന് കാണാനാണ് ഈ യുവജന ദിനവും കാത്തിരിക്കുന്നത്.

0: ഇതുവരെ കേട്ടത് പ്രഭാതഭേരി.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടകവാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ദേശീയഗാനമായ ജനഗണമണിക്കൊപ്പം ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണം ദേശീയഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യം. 1971 ദേശീയ ബഹുമാനത്തെ അവഹേളിക്കുന്നത് തടയൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ബിൽ കഴിഞ്ഞ മാസം പാർലമെന്റ് പാസാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമമായി മാറി. വന്ദേമാതരം ആലപിക്കുന്നത് മനഃപൂർവ്വം തടയുന്നതോ ആലപിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയെ തടസ്സപ്പെടുത്തുന്നതോ നിയമം കുറ്റകരമായി കണക്കാക്കുന്നു. കേരളത്തിന്റെ പേര് മാറ്റുന്നതിന് കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ലോക്സഭ ഈ ബിൽ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 പരിഗണിക്കുന്നതിനും പാസാക്കുന്നതിനുമായി രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. ഖനികളും ധാതുക്കളും വികസനവും നിയന്ത്രണവും ഭേദഗതി ബിൽ 2026 ലോക്സഭ പരിഗണിക്കും. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും പാർലമെന്റിന്റെ ഇരുസഭകളുടെയും നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭയും ട്രിബ്യൂണൽ പരിഷ്കരണ ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുമെന്ന പ്രതിജ്ഞയെടുത്ത് അഭിമാനത്തോടും പ്രൌഢിയോടും കൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സമൂഹമാധ്യമങ്ങളുടെ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ എല്ലാവരും ഒത്തുചേർന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാവരും അവരവരുടെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. കൊളംബിയയിൽ ഭൂചലനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അനുശോചനം അറിയിച്ചു. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും കൊളംബിയയ്ക്ക് എല്ലാ സഹായമുണ്ടാവുമെന്നും അദ്ദേഹം സന്ദേശത്തിൽ അറിയിച്ചു. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സമീപനങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാരീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ കോഓപ്പറേറ്റീവ് ഓങ്കോളജി ICCO 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു രോഗി പല ചികിത്സാ സമ്പ്രദായങ്ങൾ എന്ന ആശയത്തിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ ഓങ്കോളജിസ്റ്റുകൾ, ആയുർവേദ ഭിക്ഷുകരന്മാർ, ഹോമിയോപ്പതി വിദഗ്ധർ, ഗവേഷകർ, ക്യാൻസർ

0: ജീവിതർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കാലത്ത് ഗാർഹിക പാചക വാതക വിതരണത്തിന് കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിന് കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും നിയന്ത്രണങ്ങൾ ഉടനടി പിൻവലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ പറഞ്ഞു. റോഡ് സുരക്ഷാ അതോറിറ്റി, പൊതുമരാമത്ത് ഫണ്ട് ബോർഡ്, ട്രാഫിക്, നാറ്റ്പാക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി കൂട്ടാനും മൾട്ടിലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കാനും തിരുവനന്തപുരം കിഴക്കേക്കോട്ട, സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവ അടിയന്തരമായി നടപ്പാക്കാനും തീരുമാനമായി. കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി മന്ത്രി സണ്ണി ജോസഫുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സോളാർ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഊർജ്ജ പുനരുപയോഗം മെച്ചപ്പെടുത്തുന്നത് കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ രാവിലെ 9 പ്രസിദ്ധീകരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടക വാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഹൈന്ദവ വിശ്വാസ പ്രകാരം ബലികർമ്മങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മലപ്പുറം തിരുനാവായയിൽ കർക്കിടക വാവ് ബലിതർപ്പണം പുലർച്ചെ 2 തുടങ്ങി. 15 കാർമ്മികരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബലിയിടാൻ ക്ഷേത്ര കവാടം മുതൽ പടിഞ്ഞാറേ നടവരെ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ആലുവ മണപ്പുറത്തും കർക്കിടക വാവ് ബലിതർപ്പണത്തിന് തുടക്കമായി. മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. കോഴിക്കോട് വരയ്ക്കൽ ബലിതർപ്പണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചടങ്ങുകൾ ഇന്നലെ വൈകിട്ട് തുടങ്ങി. കൊയിലാണ്ടി മൂടാടി ഉരുപുണ്യക്കാവ് ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. വെള്ളയിൽ തൊടിയിൽ കടപ്പുറത്ത് രാവിലെ 10 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. പാലക്കാട് ജില്ലയിലെ സ്നാനഘട്ടങ്ങളിലും മണ്ഡപങ്ങളിലും അതിരാവിലെ തന്നെ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. പ്രധാനമായും ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളിലും കൈവഴികളിലെ കടവുകളിലുമാണ് ജില്ലയിൽ ബലിതർപ്പണം നടക്കുന്നത്. കോട്ടയം ജില്ലയിൽ വേദഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ഉദയനാപുരം പിതൃകുന്ന് മഹാവിഷ്ണു ക്ഷേത്രം, ടി വി പുരം ശ്രീരാമ ക്ഷേത്രം, വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം, കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ വാവുബലിയുടെ ചടങ്ങുകൾ ആരംഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിലും പമ്പ അച്ഛൻകോവിൽ തുടങ്ങിയ നദികളിലെ കടവുകളിലും ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ മുതൽ ആരംഭിച്ചു. കൊല്ലം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുമുല്ലവാരം, മുണ്ടയ്ക്കൽ പാപനാശനം, അഷ്ടമുടി ത്രിവേണി സംഗമം എന്നിവിടങ്ങളിലും പുലർച്ചെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവല്ലം, വർക്കല, ശംഖുമുഖം, വേളി, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം, ചേറ്റുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.
0: രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഗവേഷണത്തിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായ വിക്രം 1 ദൌത്യത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളി എഞ്ചിനീയർമാരുടെ സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. സംഘത്തിലെ 7 പേരാണ് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടത്. രാജ്യത്തിന്റെ ചരിത്രപരമായ ഈ ബഹിരാകാശ നേട്ടത്തിന് പിന്നിലെ മലയാളികളുടെ വലിയ സംഭാവന കേരളത്തിന് ഏറെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന ഡോക്ടർ എം പി പരമേശ്വരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ശാസ്ത്രത്തെ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിലേക്കും ചിന്തകളിലേക്കും ഇറക്കിവയ്ക്കാൻ ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പിന്നാക്ക വിഭാഗം വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക പൂർണ്ണമായും തീർപ്പാക്കുന്നതിന് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു. ഇതിന്റെ ഭാഗമായി 30 കോടി രൂപ കൂടി അധികമായി അനുവദിച്ച് ഉത്തരവിറക്കിയതായി മന്ത്രി കെ എ തുളസി അറിയിച്ചു. ഒഇസി ഒബിസി വിഭാഗങ്ങളിലെ പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ ലഭിക്കാനുണ്ടായിരുന്ന 310 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇതോടെ പൂർണ്ണമായും തീർപ്പാക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി AI ഡിവൈഡാണെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. തിരുവനന്തപുരം മുട്ടത്തറ കേപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലെ 2022-26 ബാച്ചിന്റെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യ സംസ്കരണ മേഖലയിലെ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം ശക്തമാക്കുന്നതിനും തദ്ദേശഭരണ വകുപ്പിന്റെ ഓപ്പറേഷൻ ഹോട്ട്സ്പോട്ട് ക്യാമ്പയിന് തുടക്കമായി. ഓണത്തിന് മുമ്പ് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളും കണ്ടെത്തി ഡിജിറ്റലൈസ് ചെയ്ത് നടപടി സ്വീകരിക്കാനാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം. വൻകിട സ്ഥാപനങ്ങളിലും

0: കുടിവെള്ള സ്രോതസ്സുകളിലും പരിശോധന നടത്തും. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദ്വിദിന ദേശീയ കോൺക്ലേവ് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. ദേശീയ ബഹുമതികളോട് അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കേരള പേരുമാറ്റം ബിൽ 2026 ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്കൊപ്പം വേദനയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിന് വിവിധ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് ക്ഷേത്രങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും കർക്കിടക വാവ് പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. അഥ വാർത്താഃ. അശീതിതമസ്യ സ്വതന്ത്രതാദിവസസ്യ പ്രസംഗേ കൃത്സ്നേഹി ദേശേ ഹരഘര തിരംഗ ഇത്യഭിയാനം ഗതിം ഭജതെ. യദി അഗസ്ത് മാസസ്യ സപ്തദശ ദിനാങ്കം യാവത് അനുവർത്തയിഷ്യതെ. അസ്മിന്നേവ വർഷേ വന്ദേ മാതരം ഗീതസ്യ സാർദ്ധൈകശതതമീ ജയന്തി പൂർത്തിഃ അപി ഉത്സാഹം ദ്വിഗുണീകരോതി. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സർവേഭ്യഃ ദേശവാസിഭ്യഃ വികസിത ഭാരതസ്യ സങ്കൽപേന സഹ ഗൃഹേഷു ധ്വജം ഉത്തോലയിതും സാദരം പ്രോക്തം. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ രാഷ്ട്രീയ ഗൗരവ അപമാന നിരോധക സംശോധന വിധേയകം 20-26 ഇത്യസ്മൈ സ്വകീയാം അനുമതിം ദത്തവതി. അനേന സംശോധനേന രാഷ്ട്രഗീതം വന്ദേ മാതരം ഇത്യേതത് രാഷ്ട്രഗാനേന ജനഗണമന ഇത്യനേന സഹ സമാനം വൈധാനിക സംരക്ഷണം ലഭതെ. അധുനാ അസ്യ ഗായനേ ബാധോത്പാദനം അഥവാ സഭയാ വിഘടനം വിധികദൃഷ്ട്യാ ദണ്ഡനീയ അപരാധോ ഭവിഷ്യതി. സംസദാധികരണ പരിഷ്കാര വിധേയകം 20-26 പാരിതം. രാജ്യസഭയാ വിധേയകസ്യാനുമോദനമപി അംഗീകൃതം യത് ലോക്സഭയാ പൂർവമേവ പാരിതം ആസീത്. വിധിന്യായ രാജ്യമന്ത്രി അർജുന രാമ മേഘവാലഃ ഇതത് വിധേയകം ഉപസ്ഥാപിതവാൻ. അസ്യ വിധേയകസ്യ മുഖ്യമുദ്ദേശ്യം താവത് വിവിധാധികരണാനാം അധ്യക്ഷാണാം സദസ്യാനാം ച അർഹതാസു നിയുക്തൌ സേവാനിയമേഷു തഥാ അധികരണാനാം പ്രശാസനെ കാര്യപ്രണാല്യാം ച ദക്ഷതാം സ്വായത്തതാം പാരദർശിതാം ഏകരൂപതാം ച ആനേതുമസ്തി. ചർച്ചയാഃ പ്രത്യുത്തരെ സതി മേഘവാലേന പ്രോദീരിതം യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ സർവകാരേണ 25-2000 വർഷേ അധികരണാനാം യുക്തീകരണസ്യ പ്രക്രിയാ സമാരബ്ധാ. മന്ത്രിണാ പ്രോക്തം യത് അസ്മിന് നൂതന വിധേയകെ രാഷ്ട്രീയ അധികരണായോഗസ്യ സ്ഥാപനായാഃ പ്രാവധാനമസ്തി. യസ്യ അധ്യക്ഷതാ സർവോച്ച ന്യായാലയസ്യ പൂർവ ന്യായാധീശഃ ഉത ഉച്ച ന്യായാലയസ്യ പൂർവ മുഖ്യ ന്യായാധീശഃ കരിഷ്യതി. വിധേയക പാരണാത് പരം സദനെ വിശേഷോല്ലേഖാനാം വിഷയേഭ്യഃ സമയഃ കൽപ്പിതഃ യസ്മിൻ വിധിക സദസ്യൈഃ ലോക മഹത്വസ്യ വിഷയാഃ ഉത്ഥാപിതാഃ. കാര്യസമാപ്ത്യനന്തരം പീഠാസീനാധികാരിണ സദനസ്യ കാര്യാചരണം ശ്വഃ പ്രാതഃ 11 യാവത് സ്ഥഗിതം. ലോക്സഭയാ കേരള നാമ പരിവർത്തനം വിധേയകം പാരിതം. അസ്മിന് വിധേയകെ സംവിധാനസ്യ പ്രഥമ അനുസൂച്യാം രാജ്യസ്യ കേരള ഇതി നാമ പരിവർത്യ കേരളം ഇതി കർത്തും പ്രാവധാനമസ്തി. വിധേയകസ്യാസ്യ വിഷയെ ഭാഷമാണഃ ഗൃഹരാജ്യമന്ത്രി നിത്യാനന്ദരായഃ അവോചത് യത് ഗതവർഷേ കേരള വിധാനസഭയാ രാജ്യസ്യ നാമ കേരളമിതി കർത്തും കേന്ദ്രസർവകാരായ അനുരോധ പ്രസ്താവഃ പാരിതഃ ആസീത്. തേനോദീരിതം യത് മലയാളം ഭാഷായാം രാജ്യസ്യ നാമ കേരളമിതി അസ്തി പരം സംവിധാനേ ഏതത് കേരള ഇതി ലിഖിതമാസീത്. രാജ്യസഭയാ രാഷ്ട്രീയ സഹകാരിത വികാസ നിഗമ സംശോധന വിധേയകമപി പാരിതം. സഹകാരിതാ രാജ്യമന്ത്രി മുരളീധരൻ മോഹൽ ഇത്യനേന ഉപസ്ഥാപിതം വിധേയകം നിഗമസ്യ ഗതിവിധീൻ ഔദ്യോഗിക പണ്യേഷു അപി വിസ്താരയിതും അനുമതിം ദദാതി. ഉഭയപി വിധേയകെ നീട്ട് വിപ്രതിപത്തിമധികൃത്യ വിപക്ഷസ്യ കോലാഹലമധ്യേ ചർച്ചാം വിനൈവ പാരിതേ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ പൂർവ രാജസ്ഥാൻ ഒഡീസ പ്രഭൃതി പ്രദേശേഷു അതിവൃഷ്ടേഃ പൂർവാഭാസഃ പ്രകടീകൃതഃ. പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഗുജറാത്ത് ക്ഷേത്രേഷു അപി അതിവൃഷ്ടിഃ സംഭാവ്യത. ആന്ധ്രപ്രദേശ് ഝാർഖണ്ഡ് കർണാടക പ്രദേശേഷു വിദ്യുത്പാത ഝഞ്ഝാവാതാഭ്യാം സഹ അതിവൃഷ്ടി പരാ സഞ്ചേതന ച പ്രസാരിത. രാഷ്ട്രീയ രാജധാന്യാം താവത് ദെഹല്യാം സായങ്കാലെ മേഘാച്ഛാദനേന സഹ മന്ദവൃഷ്ടിഃ സംഭാവ്യത. ഇതി വാർത്താഃ.
2: ആകാശവാണി സമയം 7 മണി.
3: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
4: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
5: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
2: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.

ലക്ഷ്മണൻ തെറ്റിദ്ധരിക്കുന്നു. ശത്രുഭാവത്തിലാണ് ഭരതൻ്റെയും സംഘത്തിൻ്റെയും വരവ് എന്ന് തെറ്റിദ്ധരിച്ച് ഉത്തരക്ഷണത്തിൽ വില്ലും അമ്പും കയ്യിലേന്തുകയാണ് ലക്ഷ്മണൻ ചെയ്യുന്നത്. സ്വന്തം രാജ്യാഭിഷേകത്തിന് ശേഷം കാലം കുറെ കഴിഞ്ഞിട്ടും സീതാന്വേഷണത്തിൽ തൽപരനാവുന്നില്ല സുഗ്രീവൻ എന്ന് തോന്നിയപ്പോഴും ലക്ഷ്മണന്റെ കോപം ക്രോധമായി വളരുന്നു. രാവണവധാനന്തരം സീത ശ്രീരാമന് സ്വീകാര്യയാവുന്നതിനു മുൻപ് പരസ്യമായി അഗ്നിപരീക്ഷയിലൂടെ കടന്നു വരണം എന്ന നിർദ്ദേശം ജ്യേഷ്ഠൻ്റെതായിട്ട് പോലും ലക്ഷ്മണന്റെ പ്രതിഷേധജന്യമായ കോപം കത്തിക്കാളി. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ സന്ദർഭോചിതം

0: കുമാരന് പുരുഷോത്തമനായ ജ്യേഷ്ഠന്റെ തൃപ്പാദങ്ങൾ ഏറെ നേരം പതിഞ്ഞ മെതിയടികളാണ് വിലപിടിയാത്തത് എന്ന് തോന്നി. ഈ രാമായണ കഥാസന്ദർഭം എത്രയെത്ര അർത്ഥഭംഗികളാണ് ഇതൾ വിടർത്തിക്കാട്ടുന്നത്. ശ്രീരാമചന്ദ്രന്റെ കാലടിപ്പൊടികളിൽ ആറാടുക എന്നതാണ് ഭരതൻ ഉറ്റുനോക്കുന്ന പരമഭാഗ്യം. ജ്യേഷ്ഠനും താനും തമ്മിലുള്ള അന്തരം, ജ്യേഷ്ഠനെ കുറിച്ചിടത്തോളം തനിക്കുള്ള അക്രീതദാസത്വം, ശ്രീരാമൻ അന്നും ഇന്നും എന്നും ഭരതനും മറ്റുള്ളവർക്കും എല്ലാ പ്രകാരത്തിലും മഹാരാജാവ് തന്നെ എന്നിങ്ങനെയുള്ള അർത്ഥപരമ്പരകളിൽ ഓരോന്നും ചിന്താമധുരം തന്നെ. ഇവിടെ മഹാഭാരതത്തിലെ ഉള്ളിൽ കറുപ്പ് കുമിഞ്ഞുകൂടിയ ധൃതരാഷ്ട്രർ എന്ന ജാത്യന്തകഥാപാത്രം ഓർമ്മയിൽ ഉണരുന്നു. ഇടയ്ക്കിടെ എൻ്റെ മുകുടം നേരെയല്ലേ ഇരിക്കുന്നത് എന്ന് അയാൾ തിരക്കാറുണ്ടായിരുന്നത് ഋഷികവി സൂചിപ്പിച്ചിരിക്കുന്നതിൻ്റെ പരഭാഗശോഭ ആലോചിക്കാൻ രസമുണ്ട്. അയാൾ പ്രാണനിലും പ്രിയതരമായി കരുതി കിരീടത്തെ. ഭരതനെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം തലയിലല്ലാതെ മറ്റെവിടെയെങ്കിലും പരിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ട ഒരു വസ്തു മാത്രം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
1: ആകാശവാണി

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പുലർവെട്ടത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പുലർവെട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. മിത്രനികേതന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 18 മുതൽ 20 വരെ വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ മിത്ര അഗ്രിഫെസ്റ്റ് 2026 എന്ന പേരിൽ 3 ദിവസത്തെ കാർഷിക പ്രദർശന വിപണനമേള സംഘടിപ്പിക്കുന്നു. 18 വൈകുന്നേരം 3 മണിക്ക് വെള്ളനാട് മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഉദ്ഘാടനം നിർവഹിക്കും. കൃഷി, മൃഗസംരക്ഷണം, കാർഷിക സംരംഭകത്വം, നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ മാതൃകകളും സാധ്യതകളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വേദിയായിരിക്കും ഈ അഗ്രിഫെസ്റ്റ്. മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഭാഗമായി സൌജന്യ പരിശീലന ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 8281414470 9446071529. സംസ്ഥാനത്ത് തുടരുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയെയും തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി www.aims.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കൃഷിഭൂമിയുടെയും നാശനഷ്ടം സംഭവിച്ച വിളകളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് അപേക്ഷ നൽകണം. നാളികേര വികസന ബോർഡ് നടപ്പാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻ തൈ 1 ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടറിന് കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് പുതിയ തെങ്ങിൻ തൈകൾ ശാസ്ത്രീയമായി നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടറിൽ പുതുകൃഷിക്ക് 56,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത് 20 സെന്റ് സ്ഥലത്ത് 10 തെങ്ങിൻ തൈകളെങ്കിൽ

ും പുതുതായി നടന്നവർക്കും സഹായധനത്തിന് അർഹതയുണ്ട്. തൈകൾ നട്ടതിനു ശേഷം നിർദ്ദിഷ്ട ഫോമിൽ അതത് കൃഷിഭവൻ മുഖേന അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0484-2377-726, 0484-2377-726. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 20-21 തീയതികളിലെ ആടുവളർത്തൽ പരിശീലന ക്ലാസ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9388-464-383. കേരള വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം മണ്ണുത്തി പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 18 രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ നൂതന സാങ്കേതിക വിദ്യകളെയും രോഗപ്രതിരോധ മാർഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ആട് ഫാമിംഗ് ഭാവിയുടെ ബിസിനസ് എന്ന വിഷയത്തെക്കുറിച്ച് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495-96-431, 9496-556-321, 9496-596-321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ ഈ മാസം 19 തീയതി ബുധനാഴ്ച രാവിലെ 10:00 മുതൽ കൈമനം കൂൺപുരയിൽ വെച്ച് സൌജന്യ കൂൺകൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടാതെ ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകുന്നതിനോടൊപ്പം കൃഷിക്കാവശ്യമായ വിത്തും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതുമാണ്. കർഷകരിൽ നിന്നും കൂൺ വിലക്കെടുക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9847-3287-975-9447-0002-290. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇനം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോളം.
1: ഇന്ന് ഓഗസ്റ്റ് 12. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയണ്ടേ? ഇതാ
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായി ജനിച്ചത് 1919 ഓഗസ്റ്റ് 12 അഹമ്മദാബാദിലാണ്. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി തിരുവനന്തപുരത്തെ തുമ്പയെ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, IIM അഹമ്മദാബാദ് എന്നിവ സ്ഥാപിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. രാജ്യം അദ്ദേഹത്തിന് 1966 പത്മഭൂഷണും 1972 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണും നൽകി ആദരിച്ചു. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായി സ്പേസ് സെന്റർ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തതാണ്. ആധുനിക ഡിജിറ്റൽ യുഗത്തിന് വലിയ വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് പ്രശസ്ത കമ്പനിയായ IBM തങ്ങളുടെ ആദ്യത്തെ വ്യക്തിഗത കമ്പ്യൂട്ടർ വിപണിയിലിറക്കിയത് 1981 ഓഗസ്റ്റ് 12. അക്കാലത്ത് ഏകദേശം $1,565 ആയിരുന്നു ഇതിന്റെ വില. ഈ കമ്പ്യൂട്ടറിന് വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കാനുള്ള കരാർ ബിൽ ഗേറ്റ്സിന്റെ മൈക്രോസോഫ്റ്റ് കമ്പനിക്കാണ് ലഭിച്ചത്. അവർ തയ്യാറാക്കിയ MS-DOS ആണ് ഈ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത്. ഇതാണ് പിന്നീട് മൈക്രോസോഫ്റ്റിനെ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയാക്കി മാറ്റിയത്. ഗോവയുടെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന

0: ദയാനന്ദ ബാലകൃഷ്ണ ബന്ദോഡ്കർ അന്തരിച്ചത് 1973 ഓഗസ്റ്റ് 12 സാധാരണക്കാരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഭാവു സാഹേബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. 1999 യുണൈറ്റഡ് നേഷൻസ് പൊതുസഭയാണ് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി പ്രഖ്യാപിച്ചത്. ആദ്യമായി ഈ ദിനം ആചരിച്ചത് 2000 ഓഗസ്റ്റ് 12. സമൂഹത്തിലെ മാറ്റങ്ങൾക്കും പുരോഗതിക്കും യുവതലമുറ നൽകുന്ന സംഭാവനകളെ അംഗീകരിക്കാനും അവർ നേരിടുന്ന സാംസ്കാരികവും നിയമപരവുമായ പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കാനുമാണ് ഈ ദിനം മാറ്റിവച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ലോക ആന ദിനമായി ആചരിക്കുന്നത്. ഏഷ്യൻ ആഫ്രിക്കൻ ആനകൾ നേരിടുന്ന വംശനാശ ഭീഷണിയെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനായി 2012 ഓഗസ്റ്റ് 12 ഈ ദിനാചരണം ആരംഭിച്ചത്. ക്വാണ്ടം ബലതന്ത്രത്തിലെ വിപ്ലവകരമായ ഷ്രോഡിംഗർ സമവാക്യം വികസിപ്പിച്ച എർവിൻ ഷ്രോഡിംഗർ ജനിച്ചത് 1887 ഓഗസ്റ്റ് 12. വിയന്നയിൽ ജനിച്ച അദ്ദേഹം ക്വാണ്ടം തരംഗ സിദ്ധാന്തത്തിന് നൽകിയ സംഭാവനകൾക്ക് 1933 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. ഭൗതികശാസ്ത്രജ്ഞൻ എന്നതിലുപരി തത്വചിന്തയിലും സാഹിത്യത്തിലും ആഴത്തിലുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഷ്രോഡിംഗേഴ്സ് ക്യാറ്റ് എന്ന അദ്ദേഹത്തിന്റെ ചിന്താ പരീക്ഷണം ശാസ്ത്രലോകത്ത് ഏറെ പ്രശസ്തമാണ്. ലോക പ്രശസ്ത രഹസ്യാന്വേഷണ കഥാപാത്രമായ ജെയിംസ് ബോണ്ട് പരമ്പരയുടെ കർത്താവ് ഇയാൻ ഫ്ലെമിംഗ് അന്തരിച്ചത് 1964 ഓഗസ്റ്റ് 12. കാസിനോ റോയൽ, ഗോൾഡ് ഫിംഗർ ഉൾപ്പെടെ നിരവധി വിഖ്യാത നോവലുകൾ അദ്ദേഹം രചിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് നാവികസേനയുടെ ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിച്ച പരിചയമാണ് ബോണ്ട് കഥകൾ എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡയറ്റീഷ്യൻ നവമി വിജയൻ പി.
6: ഭക്ഷണത്തിൽ കലരുന്ന രാസവസ്തുക്കൾ, ഭക്ഷണം പഴകുമ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ വളർച്ച, പൊടിപടലങ്ങൾ, മലിനജലം, ഇങ്ങനെ ഭക്ഷ്യ വിഷബാധയ്ക്കിടയാക്കുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന അറവുശാലകളിൽ നിന്നും രോഗാണുക്കൾ പകരും. രോഗബാധയുള്ള മൃഗങ്ങളെയോ പക്ഷികളെയോ അറക്കുന്നത്, അറക്കാനുപയോഗിക്കുന്ന പ്രതലം നല്ല രീതിയിൽ വൃത്തിയാക്കാതെ വയ്ക്കുന്നത് എന്നിവയെല്ലാം ഭക്ഷ്യ വിഷബാധയിലേക്ക് നയിക്കും. പൊതുചടങ്ങുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിൽ നിന്നും ഹോട്ടൽ ഭക്ഷണത്തിൽ നിന്നും മാത്രമല്ല, ചെറിയ അശ്രദ്ധ സംഭവിച്ചാൽ വീട്ടിലെ അടുക്കളയും ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകാം. വൃത്തിഹീനമായ ചുറ്റുപാടിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ ബാക്ടീരിയകൾ വളരാം. ഷവർമ പോലുള്ള മാംസ ആഹാരങ്ങൾ മാത്രമല്ല, അശ്രദ്ധമായി കൈകാര്യം ചെയ്താൽ ജ്യൂസിൽ നിന്നു പോലും ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. കോഴിയിറച്ചിയിൽ മാത്രമല്ല, മുട്ടയിലും സാൽമൊണല്ല പോലെയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യമുണ്ട്. പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികളിലെ കീടനാശിനികളുടെ സാന്നിധ്യം, കൃത്യമായി കഴുകി വൃത്തിയാക്കാത്ത പച്ചക്കറികളുടെ ഉപയോഗം, വേവിക്കാത്ത മുട്ടയുടെ ഉപയോഗം, ഇതെല്ലാമാണ് ഷവർമയിൽ ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. ഇറച്ചി, മീൻ, പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട തുടങ്ങിയ പെട്ടെന്ന് ബാക്ടീരിയ വളരുന്ന ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്തതിനു ശേഷം നിയന്ത്രിതമായ ഊഷ്മാവിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധയ്ക്ക് ഇടയാക്കും. പഴകിയ മത്സ്യം, മാംസം എന്നിവയിൽ ബാക്ടീരിയ ദ്രുതഗതിയിൽ വളരും. ചീഞ്ഞ പച്ചക്കറികളിലെയും പഴങ്ങളിലെയും ബാക്ടീരിയകൾ, ശരിയായി വൃത്തിയാക്കാതെ ഉപയോഗിക്കുന്ന പഴങ്ങളിലെയും പച്ചക്കറികളിലെയും കീടനാശിനികളുടെ സാന്നിധ്യം, പാചകത്തിനുപയോഗിക്കുന്ന വെള്ളത്തിലെ അണുക്കളുടെ സാന്നിധ്യം, ഇവയെല്ലാം ഭക്ഷ്യ വിഷബാധയ്ക്കിടയാക്കുന്നു. ജ്യൂസ് ഉൾപ്പെടെയുള്ള ശീതളപാനീയങ്ങൾ തയ്യാറാക്കാനായി തിളപ്പിച്ചാറിയതോ ഫിൽട്ടർ ചെയ്തതോ ആയ വെള്ളവും ഐസും ഉപയോഗിക്കാനായി ശ്രദ്ധിക്കണം. ശുദ്ധീകരിക്കാത്ത പാലിൽ ഉണ്ടാക്കുന്ന ജ്യൂസും ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കും. മാത്രമല്ല, വൃത്തിയില്ലാത്ത ചുറ്റുപാടിലോ പാത്രങ്ങളിലോ ഭക്ഷണത്തിനുള്ള ചേരുവകൾ തയ്യാറാക്കുന്നതും

0: പാകം ചെയ്യുന്നതും എല്ലാം രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാൻ ഇടയാക്കുന്നു. ഭക്ഷ്യ വിഷബാധ തടയുന്നതിനായി ഹോട്ടലുകളിലും പൊതുചടങ്ങുകളിലും ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നു എന്നത് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും പകർച്ചവ്യാധികളുള്ള ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണം പാഴ്സൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഉടൻ കഴിക്കുകയും വേണം. ആഘോഷ പരിപാടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഭക്ഷണമുണ്ടാക്കുന്ന സ്ഥലം, ഇതിനുപയോഗിക്കുന്ന സാധനങ്ങൾ, പാത്രങ്ങൾ എന്നിവയെല്ലാം അതീവ ശ്രദ്ധ പുലർത്തണം. ചടങ്ങുകളിലും മറ്റും ഭക്ഷണമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തിളച്ച വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം പാകം ചെയ്യാൻ അണുവിമുക്തമായ വെള്ളം ഉപയോഗിക്കുക. പഴം, പച്ചക്കറി, ഇറച്ചി, മത്സ്യം തുടങ്ങി ഭക്ഷണത്തിന് വേണ്ട എല്ലാത്തിന്റെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഭക്ഷണം തയ്യാറാക്കുന്ന വ്യക്തികളും ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ശുചിത്വമാണ് ഭക്ഷ്യ വിഷബാധ അകറ്റാനുള്ള മികച്ച പൂംവഴി.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ നവമി വിജയൻ പി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: പുലർവട്ടത്തിൽ ഇനി കേൾക്കാം തൊഴിൽ ദർശനം.
6: ഇന്ത്യൻ കോഫി ഹൌസുകളിലെ ജനറൽ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 600 ഒഴിവുണ്ട്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പ്രവർത്തിക്കുന്നതുമായ സംഘത്തിന് കീഴിലെ കോഫി ഹൌസുകളിലാണ് ഒഴിവുള്ളത്. പ്രായം 18-30 വയസ്സിനുമിടയിൽ. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് 5 വർഷവും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് 200 രൂപ. പൂരിപ്പിച്ച അപേക്ഷകൾ രജിസ്റ്റേർഡ് തപാലിൽ അയക്കും. വിലാസം: പ്രസിഡന്റ്, ഇന്ത്യൻ കോഫി ബോർഡ്, തൊഴിലാളി സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 4227, ഹെഡ് ഓഫീസ് വെളിയന്നൂർ, തൃശൂർ, പിൻ 6800021. വിലാസം ഒരിക്കൽ കൂടി: പ്രസിഡന്റ്, ഇന്ത്യൻ കോഫി ബോർഡ്, തൊഴിലാളി സഹകരണ സംഘം ലിമിറ്റഡ് നമ്പർ 4227, ഹെഡ് ഓഫീസ് വെളിയന്നൂർ, തൃശൂർ, പിൻ 6800021. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ കോഫി ഹൌസുകളുമായോ തൃശൂർ വെളിയന്നൂരിലുള്ള ഹെഡ് ഓഫീസുമായോ ബന്ധപ്പെടുക. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-24-25-27-5. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487-24-25-27-5. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3 ഓഗസ്റ്റ്. നാഗ്പൂരിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് ട്രെയിനികളുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വകുപ്പുകളിലായി 13 ഒഴിവുണ്ട്. 2024 UPSC എഞ്ചിനീയറിംഗ് സർവീസ് പരീക്ഷയിൽ അഭിമുഖത്തിന് ശേഷം നിയമന ശുപാർശ ലഭിക്കാത്തവർക്കാണ് അവസരം. വകുപ്പുകളും ഒഴിവും: ഇലക്ട്രിക്കൽ 1, മെക്കാനിക്കൽ, പ്രോക്യുമെന്റ് ആൻഡ് കൺട്രോൾ ഡിവിഷൻ 5, മെക്കാനിക്കൽ സ്റ്റോർ ആൻഡ് ഡിസ്പോസൽ ഡിവിഷൻ 2, മെക്കാനിക്കൽ ഡ്രില്ലിംഗ് ഡിവിഷൻ 5. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3 ഓഗസ്റ്റ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.mecl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.mecl.co.in. ബംഗളൂരു ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിൽ HAL ഡിസൈൻ ട്രെയിനികളെയും മാനേജ്മെന്റ് ട്രെയിനികളെയും തിരഞ്ഞെടുക്കുന്നു. 120 ഒഴിവുണ്ട്. ബംഗളൂരു, ഹൈദരാബാദ്, നാസിക്, ലക്നൌ, കാൺപൂർ തുടങ്ങിയ രാജ്യത്തെ വിവിധയിടങ്ങളിലുള്ള ഡിവിഷനുകളിലും ഓഫീസ് അല്ലെങ്കിൽ റിസർച്ച് സെന്ററുകളിലുമായിരിക്കും നിയമനം. എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദധാരികൾക്കാണ് അവസരം. വിഷയങ്ങളും ഒഴിവും: ഡിസൈൻ ട്രെയിനി 60, എയ്റോനോട്ടിക്കൽ 4, ഇലക്ട്രിക്കൽ 7, ഇലക്ട്രോണിക്സ് 20, ഇൻസ്ട്രുമെന്റേഷൻ 3, മെക്കാനിക്കൽ 22, കമ്പ്യൂട്ടർ സയൻസ് 3, മെറ്റലർജി 1, മാനേജ്മെന്റ് ട്രെയിനി 60, ഇലക്ട്രിക്കൽ 11, ഇലക്ട്രോണിക്സ് 12,

മെക്കാനിക്കൽ 27, കമ്പ്യൂട്ടർ സയൻസ് 1, മെറ്റലർജി 2, പ്രൊഡക്ഷൻ 5, സിവിൽ 2. യോഗ്യത കുറഞ്ഞത് 70% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയ എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. SC ST വിഭാഗക്കാർക്കും

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ന് കർക്കിടകവാവ്. പിതൃസ്മരണയിൽ ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ. മോക്ഷതീർത്ഥങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടമുയർത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബില്ലും ലോക്സഭയിൽ അവതരിപ്പിക്കും. അതേസമയം വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെയും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടിരുന്നു. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബിൽ പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്കപരിഹാരം ഉറപ്പാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമപരിരക്ഷ നൽകുന്ന ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഇതോടെ വന്ദേ മാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാകും. 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 ലഭിക്കാം. ഇത്തവണ ചുവപ്പുകോട്ടയിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേ മാതരം ആലപിക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ശ്രീ രാംനാഥ് കോവിന്ദിന്റെ ബാല്യകാലവും പൊതുജീവിതവും ഇന്ത്യയുടെ 14th രാഷ്ട്രപതി പദവിയും ഉൾപ്പെടെയാണ് പുസ്തകത്തിലുള്ളത്. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
3: 15 August സ്വാതന്ത്ര്യ സേനാനിയോ ശ്രദ്ധാഞ്ജലി ദേ, വികസിത് ഭാരത് കാ സങ്കൽപ്പ ലേ, ഹർ ഘർ തിരംഗ, ഹർ ഘർ തിരംഗ, ഹർ മൻ തിരംഗ, ആയിയേ ഹർ ഘർ പർ തിരംഗ ലഹരായിയേ.
2: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി.

0: വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു.
1: പാകിസ്ഥാൻ അധികൃത കശ്മീർ മേ അഭി കുച്ച് മഹീനോ മേ ജോ വഹാ പർ മാനവധികാർ കാ ഹരൺ ഹുവാ ജിസ് പ്രകാർ സേ ലോഗ് മാരെ ഗയേ ഏക് ബാർ ഫിർ സേ ഇസ് ബാത് കോ ഉജാഗർ കർതാ ഹൈ ഔർ ഹംകോ ലഗ്താ ഹൈ കി ജോ അഭി ഹാലി കേ ഹിൻസ മേ ഇത്നേ ലോഗ് മാരെ ഗയേ ഹൈ ഉസ് പർ അന്താരാഷ്ട്രീയ സമുദായ കോ ചിന്താ കർനേ കി സറൂറത് ഹൈ ഔർ സാത് ഹി സാത് മേ പാകിസ്ഥാൻ കോ ജവാബ്ദേഹി ഠഹരാനെ ജാനേ കി സറൂറത് ഹൈ.
0: ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 യുവജന ദിനമായി ആചരിക്കുന്നത്. 2000 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ദിനാചരണം ആരംഭിച്ചത്. ജനസംഖ്യയിൽ 65% യുവാക്കളുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നിന്ന് ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ക്ഷയരോഗമുക്ത ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള ജനപ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ ജനപ്രതിനിധികൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുനരുപയോഗ ഊർജ്ജത്തിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഫ്ളോട്ടിംഗ് സോളാർ പദ്ധതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകണമെന്ന് കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇതുവരെ 900,000+ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി മുഫ്ത് ബിജ്ലി ഘർ യോജനയുടെ പ്രയോജനം ലഭിച്ചു. ഇന്ന് കർക്കടക വാവ്. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം കടപ്പുറം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പാ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി തുടങ്ങിയ തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയതിനൊപ്പം കടലോര മേഖലകളിൽ തീരസംരക്ഷണ സേനയുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കർക്കടകവാവിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ബലിതർപ്പണത്തിന് അതിരാവിലെ മുതൽ വൻ ജനത്തിരക്ക്. തിരക്ക് കണക്കിലെടുത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബാവലി പുഴയോരത്ത് രാവിലെ 5 മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 4 മണി മുതൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം, തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ച്, തോട്ടടക്കടപ്പുറം, തലായി കടപ്പുറം, പയ്യാവൂർ വാസുപുരം മഹാവിഷ്ണു ക്ഷേത്രം, ഇരിട്ടി കീഴൂർ മഹാദേവ ക്ഷേത്രം, ശ്രീനാരായണ ഗുരു മന്ദിരം എന്നിവിടങ്ങളിൽ പിതൃമോക്ഷത്തിന് ബലികർമ്മങ്ങൾ നടത്താനായി നിരവധി പേരാണ് എത്തുന്നത്. ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണവും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്.
0: കൃഷിമന്ത്രി T. സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. തിരുവല്ലയിൽ കർഷകരും പാടശേഖര പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തും. നിരണം പഞ്ചായത്ത് കൃഷിഭവൻ, കൊമ്പൻകേരി അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര പഞ്ചായത്ത് കൃഷിഭവൻ, വേങ്ങൽ കൈപ്പാള കിഴക്ക്, നെടുമ്പുറം പഞ്ചായത്ത് കൃഷിഭവൻ, കല്ലിങ്കൽ ഓട്ടാപ്പീസ് പാലം എന്നിവിടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 കളക്ടറേറ്റിൽ അവലോകന യോഗവും ചേരും. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ രണ്ടാം ദിനവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്നലെ നടന്ന സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ കരൺ സിംഗും ഷെർജിൻ ശാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണ മെഡലുകൾ നേടി. ലിസ്റ്റ് ചെയ്ത മുനിസിപ്പൽ കടപ്പത്രങ്ങളുള്ള മുനിസിപ്പാലിറ്റികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ സാമ്പത്തിക വിവരങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധിയിൽ സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇളവുകൾ പ്രഖ്യാപിച്ചു. പുതിയ നിർദ്ദേശപ്രകാരം അർദ്ധവാർഷിക അൺഓഡിറ്റഡ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി 45 ദിവസത്തിൽ നിന്ന് 60 ദിവസമായി ഉയർത്തി. വാർഷിക ഓഡിറ്റഡ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 60 ദിവസത്തിൽ നിന്ന് 90 ദിവസമായും നീട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ

0: എസ്ആർഒയെ മൂൺ ബേസ് പദ്ധതിയിൽ പങ്കാളിയാകാൻ ക്ഷണിച്ച് നാസ. ഇന്ത്യയിലെ US എംബസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആർട്ടെമിസ് ഉടമ്പടിക്ക് കീഴിൽ ഇന്ത്യയും US തമ്മിലുള്ള ബഹിരാകാശ രംഗത്തെ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് US എംബസി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് പുനർനാമകരണം ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. ഇന്ന് കർക്കടകവാവ്, പിതൃസ്മരണയിൽ ബലിയർപ്പിക്കാൻ ആയിരങ്ങൾ. മോക്ഷതീർത്ഥങ്ങളായി കേരളത്തിലെ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും. പാക് അധീന കശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ പതിയണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യുവജനദിനം. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടമുയർത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി. പുലർവട്ടം തുടരുന്നു. കാലം സാക്ഷി. ചുനക്കര രാമൻകുട്ടി. മലയാള ചലച്ചിത്ര ഗാനരചയിതാവായ ചുനക്കര രാമൻകുട്ടി 1936 January 19 മാവേലിക്കരയിൽ ജനിച്ചു. ആകാശവാണിയിൽ ലളിതഗാനങ്ങളിലൂടെയും നാടകരചനകളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. തിരുവനന്തപുരം മലയാള നാടകവേദി എന്ന പേരിൽ സ്വന്തമായി നാടകസമിതി തുടങ്ങിയ അദ്ദേഹം പിന്നീട് നാടകരംഗത്ത് സജീവമായി. ആശ്രമം എന്ന സിനിമയിൽ ഗാനങ്ങളെഴുതിയാണ് അദ്ദേഹം ചലച്ചിത്ര ഗാനരചനാ രംഗത്തേക്ക് കടക്കുന്നത്. തുടർന്ന് ഒരു തിര പിന്നെയും തിര, അധിപൻ, എങ്ങനെ നീ മറക്കും, കോട്ടയം കുഞ്ഞച്ചൻ, ചൂതാട്ടം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു. 200+ ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ച അദ്ദേഹം എന്റെ ഭാരതം, ബാപ്പുജി കരയുന്നു, അഗ്നിസന്ധ്യ എന്നീ കവിതാ സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2015 കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അർത്ഥസമ്പുഷ്ടമായ വരികളിലൂടെ ആസ്വാദക മനസ്സിൽ ഇടം നേടിയ ചുനക്കര രാമൻകുട്ടി 2020 August 12 നമ്മോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് ചുനക്കര രാമൻകുട്ടിയുടെ ശബ്ദം.
2: പി ഭാസ്കരൻ മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തെയും എനിക്കെന്നല്ല ആർക്കും മറക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ ഇത്രയും പച്ച മലയാള പദങ്ങൾ തന്റെ ഗാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതനെ പാമ്പറിനെ ഒരുപോലെ ആകർഷിച്ച ഒരു വലിയ കവിശ്രേഷ്ഠനായിരുന്നു പി ഭാസ്കരൻ മാഷ്. കായലരികത്ത് വലയെറിഞ്ഞപ്പ വളകിലിക്കിയ സുന്ദരി, ആർക്കാത് മനസ്സിലാകാത്തതേ.

തോഴിമാരെ, കള്ളനവൻ വന്നില്ലെന്നാ പറഞ്ഞ, എന്റെ കാമുകം വന്നില്ലെന്നോ, അങ്ങനല്ല പറഞ്ഞ, കള്ളനവൻ. അതങ്ങ അത്ര പച്ച മലയാള പദങ്ങൾ വാരി ചൊരിഞ്ഞ് തന്റെ ഗാനങ്ങൾ വാരി വിതറിയ ഒരു മഹാനായ കവിശ്രേഷ്ഠനായിരുന്നു പി ഭാസ്കരൻ. ഒ എൻ ഡി കുറിപ്പിന് പി ഭാസ്കരൻ മാഷ്കം വയലാർ രാമവർമ്മയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം പിന്നീട് വന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കാരണം അവർക്ക് സ്വതന്ത്രമായിട്ട് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കവിത എഴുതി അവർ കൊടുക്കുക, ആ കവിതയ്ക്ക് അനുയോജ്യമായ സംഗീതം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അവർക്ക് വിഹായസിൽ ചിറകടിച്ച് പറക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ട്യൂൺ തരിക, ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ള ശ്യാമിൻ്റെ കൂടെ ട്യൂൺ ആദ്യം തരിക, ആ ട്യൂൺ അനുസരിച്ചുള്ള വാക്കുകൾ തിരഞ്ഞെടുക്കുക. വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കഥാ സന്ദർഭം, കഥാകൃത്തിൻ്റെ വികാര വിചാരങ്ങൾ, എവിടെ വെച്ചാണ് പാടുന്നത്, രാത്രിയിലാണോ പാടുന്നത്, പകലാണോ, കടൽ തീരത്ത് വെച്ചാണോ പാടുന്നത്, അതോ താഴ്വാരങ്ങളിൽ വെച്ചാണോ, ഇതെല്ലാം അനുസരിച്ചുള്ള വാക്കുകൾ, അനുയോജ്യമായ വാക്കുകൾ ഞങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം. ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നി. എനിക്ക് വേണ്ടാന്ന്

0: തോന്നി ഞാൻ കളഞ്ഞ് പോന്ന എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ ചില ജീവിത സാഹചര്യങ്ങൾ എനിക്ക് അത് പിടിച്ച് നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഞാനിത് അക്സെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ബിച്ചുവിനും ഈ രൂപത്തിലാണ് എഴുതേണ്ടി വന്നത്, ബോച്ചക്കാദറിനും ഈ രൂപത്തിലാണ്. അപ്പം ഞങ്ങളെ ഒരു കൂട്ടിനകത്ത് ഇട്ടു, ഞങ്ങൾ ആ കൂട്ടിനകത്ത് ചിറകിട്ടടിച്ചു, കുറേ പാട്ടുകൾ സൃഷ്ടിച്ചു. അവരതല്ല, അവർ വായസിൽ അങ്ങനെ ചിറകടിച്ച് അങ്ങനെ പറന്നു.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ചുനക്കര രാമൻകുട്ടിയുടെ ശബ്ദം. ചുനക്കര രാമൻകുട്ടി രചിച്ച ഒരു ഗാനം കേൾക്കാം. ശ്യാമിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയത്. ചിത്രം അധിപൻ.

0: മനോയാനം ജീവിതത്തിൽ നാം ആഗ്രഹിക്കാത്ത എത്രയോ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഒരു ഫോൺ വിളി വൈകുന്നു, മഴ കാരണം യാത്ര മുടങ്ങുന്നു, റോഡിൽ ഗതാഗതക്കുരുക്ക്, ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ വിമർശനം, വീട്ടിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ. ഇത്തരം നിമിഷങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ ദിവസം തന്നെ മോശമായി പോയി. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ശരിക്കും ആ ദിവസത്തെ മോശമാക്കിയത് ആ സംഭവമായിരുന്നു, അതോ അതിനോട് നാം പ്രതികരിച്ച രീതിയായിരുന്നു? വ്യക്തിത്വ വികസന രംഗത്ത് ഏറെ പ്രചാരമുള്ള 90/10 എന്ന തത്വം പറയുന്നത് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത്. എന്നാൽ ആ സംഭവങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ വലിയൊരു ഭാഗത്തെ നിർണയിക്കുന്നത്. ഇത് കൃത്യമായ ഒരു ഗണിത സൂത്രമോ ശാസ്ത്രീയ നിയമമോ അല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ ശാന്തമായും വിവേകത്തോടെയും സമീപിക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക ചിന്താരീതിയാണ്. ഈ ആശയം ലോകമെമ്പാടും ജനകീയമാക്കിയത് പ്രശസ്ത എഴുത്തുകാരനും പരിശീലകനുമായ സ്റ്റീഫൻ ആർ കോവിയാണ്. ഒരു ചെറിയ സംഭവം സങ്കല്പിക്കാം. രാവിലെ ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണ് നിങ്ങൾ. കയ്യിലിരുന്ന ചൂടൻ കാപ്പി അബദ്ധത്തിൽ ഷർട്ടിൽ വീണു, ഷർട്ട് അഴുക്കായി. ഈ സംഭവം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നത് നിങ്ങളുടെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദേഷ്യപ്പെട്ട് വീട്ടിലുള്ളവരോട് വഴക്കിട്ടാൽ, തിരക്കിട്ട് വാഹനമോടിച്ചാൽ, ട്രാഫിക്കിൽ കൂടുതൽ അസ്വസ്ഥനായാൽ ഓഫീസിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ മനസമാധാനം നഷ്ടമായിരിക്കും. ഒരു ചെറിയ അപകടം ദിവസം മുഴുവൻ നിയന്ത്രിച്ചിരിക്കും. പക്ഷേ ഒരു നിമിഷം ശാന്തമായി നിന്നിട്ട് മറ്റൊരു ഷർട്ട് ധരിച്ച് യാത്ര തുടർന്നാൽ ആലോചിച്ചു നോക്കൂ, കാപ്പി വീണത് ഒരു ചെറിയ അസൗകര്യമായി മാത്രം ഒതുങ്ങും, ദിവസം അതിന്റെ വഴിക്ക് മുന്നോട്ടു പോകും. സംഭവം രണ്ടിടത്തും ഒന്നു തന്നെയാണ്, വ്യത്യാസമുണ്ടായത് പ്രതികരണത്തിലാണ്. ഇന്നത്തെ മനഃശാസ്ത്രം പറയുന്നതും ഇതുതന്നെയാണ്. വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും കഴിയുന്നവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെ ഇമോഷണൽ റെഗുലേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഒരു സംഭവത്തെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാനുള്ള കഴിവിനെ കോഗ്നിറ്റീവ് റീ അപ്രൈസൽ എന്നും പറയുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തായ റെസിലിയൻസ് അഥവാ പ്രതിരോധം വളർത്തുന്നതിനും ഇത്തരം പ്രതികരണ ശൈലികൾ സഹായകമാണെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ജീവിതത്തിൽ സങ്കടപ്പെടരുത് എന്നല്ല, ദേഷ്യം വരരുത് എന്നുമല്ല. മനുഷ്യവികാരങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ വികാരങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെ പൂർണമായി നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഈ തത്വത്തിന്റെ ഹൃദയം. നമുക്ക് മഴ നിർത്താനാവില്ല, ഒരാളുടെ പെരുമാറ്റം മാറ്റാനുമാവില്ല, ഗതാഗത കുരുക്കൊഴിവാക്കാനാവില്ല. എന്നാൽ ആ നിമിഷത്തിൽ നാം എന്ത് ചിന്തിക്കണം, എങ്ങനെ സംസാരിക്കണം, എന്ത് തീരുമാനമെടുക്കണം എന്നതിൽ വലിയൊരു സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതിനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ജീവിതത്തിന്റെ ഗുണനിലവാരം പലപ്പോഴും നിർണയിക്കുന്നത് വലിയ വിജയങ്ങളല്ല, ചെറിയ പ്രതികരണങ്ങളാണ്. ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്ന 100 ചെറിയ സംഭവങ്ങളിൽ ഏതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമ്മുടേതാണ്, നമ്മുടേതു മാത്രമാണ്. ഒരുപക്ഷെ അതായിരിക്കാം ഈ 90/10 തത്വം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലായ്പ്പോഴും നമുക്ക് തീരുമാനിക്കാനാകില്ല. എന്നാൽ ആ സംഭവങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി മിക്കവാറും എല്ലായ്പ്പോഴും നമ്മുടെ കൈകളിലുണ്ട്. ആ ചെറിയ തെരഞ്ഞെടുപ്പുകളാണ് ഒടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയ കഥ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്

0: ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: ഗ്രാമകേരളം.
3: വരാലിന്റെ മാഹാത്മ്യം.
4: കേരളത്തിൽ ശുദ്ധജല സ്രോതസ്സുകളിൽ ധാരാളമായി ഒരു കാലത്ത് ലഭ്യമായിരുന്ന മത്സ്യമാണ് വരാൽ. ജലദൌർലഭ്യം നേരിടാത്ത കുളങ്ങളും പുഴകളും തോടുകളുമൊക്കെ ഈ മത്സ്യത്തിന്റെ ആവാസസ്ഥാനങ്ങളാണ്. സിലിണ്ടർ ആകൃതിയിലുള്ള ശരീരമാണ് ഇതിനുള്ളത്. പരന്ന തലയും ഇരുണ്ട ശരീരപ്രകൃതിയുമുള്ള ഇത് ഏതാണ്ട് 1 മീറ്റർ നീളം വരെ വളരുന്നു. നല്ല രുചിയുള്ള ഈ മത്സ്യം നമ്മുടെ നാട്ടിൻപുറത്തെ കുളങ്ങളിലെയും ചതുപ്പുനിലങ്ങളിലെയും മീൻപിടുത്തക്കാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കുഞ്ഞു മത്സ്യങ്ങൾ വളർച്ച പ്രാപിക്കുന്നതുവരെ അമ്മയോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ചെളിപ്രദേശത്ത് താവളമടിക്കുന്ന ഇവയുടെ സാന്നിധ്യം ജലപ്പരപ്പുകളിലെ നുരയും പതയും നോക്കി മനസ്സിലാക്കാൻ കഴിയും. മലയാളികളുടെ നാടൻ പാട്ടുകളിലും പഴഞ്ചൊല്ലുകളിലുമൊക്കെ വരാൽ മത്സ്യം ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പഴയകാലം മുതൽ നമ്മുടെ പൂർവികർ ഇതിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കാനാകുന്നു. വരാലിനെ പിടിക്കാൻ കൊക്ക് തപസ്സിരിക്കുന്നു എന്നുള്ള ചൊല്ല് ഒരുദാഹരണമാണ്. വലിയ ലാഭം പ്രതീക്ഷിച്ചോ ശരിയായ അവസരത്തിനോ വേണ്ടി കാത്തിരിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വരാൽ വീണ കല്ലും ചേർ എന്ന ചൊല്ലിലൂടെ വഴുവഴുപ്പുള്ള വരാൽ വീണ ഇടവും വഴുവഴുപ്പുള്ളതാകുമെന്ന് വ്യാഖ്യാനിക്കുന്നു. സ്വാധീനമുള്ളവർ പോകുന്ന വഴി മറ്റുള്ളവർക്കും മാറ്റമുണ്ടാക്കുമെന്നും ഇതർത്ഥമാക്കുന്നു. ചെളിയിൽ പിറന്നാലും വരാലിന് വരാലിന്റെ ഗുണം എന്ന ചൊല്ലിലൂടെ സാഹചര്യങ്ങൾ എത്ര മോശമായാലും നല്ല ഗുണമുള്ളവർ അത് നിലനിർത്തുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കായൽ വരാലിനെ കാട്ടിലെ തടി കൊണ്ടടിക്കണം എന്നതിലൂടെ ചില കാര്യങ്ങൾ സാധിക്കാൻ കൃത്യമായ തന്ത്രങ്ങൾ മെനയണമെന്ന് സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, അക്കരയുണ്ട് കൊക്കരക്കോഴി, ഇക്കരയുണ്ട് പുള്ളിവരാൽ. അടുത്താണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും കയ്യെത്താത്ത ദൂരത്തിലുള്ളവയെ ഉപമിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ചൊല്ലായി ഇതിനെ കണക്കാക്കുന്നു. കൃഷിപ്പാട്ടുകളിലും വഞ്ചിപ്പാട്ടുകളിലും വരാലിനെപ്പറ്റി ധാരാളം പരാമർശങ്ങളുണ്ട്. പുന്നല്ലു കൊയ്തൊരു പാടവരമ്പത്ത് വെള്ളം കുറഞ്ഞൊരു തോട്ടിറമ്പിൽ വാലിട്ടിളക്കുന്നു വരാൽ മീനുകൾ, തുള്ളിക്കളിക്കുന്നു ചെറുമീനും. കൊയ്ത്തുത്സവത്തിന് ശേഷം പാടവരമ്പിനരികിലുള്ള ചെളിയിൽ നിറഞ്ഞു നിൽക്കുന്ന വരാലിനെയാണ് ഇത് പരാമർശിക്കുന്നത്. പാരമ്പര്യ ചികിത്സാ രംഗമായ ആയുർവേദത്തിൽ വരാലിന് വളരെ പ്രാധാന്യമുള്ളതായി പറയപ്പെടുന്നു. മാംസപേശികൾക്ക് ബലവും ശരീരത്തിന് പുഷ്ടിയും നൽകാൻ വരാൽ ഉത്തമമാണെന്നും പറയപ്പെടുന്നു. ശരീരത്തിന്റെ ക്ഷീണം മാറാനും കായികബലം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. വരാൽ വറുത്ത് കഴിക്കുന്നതിനേക്കാൾ ഗുണകരം കറിവെച്ച് കഴിക്കുന്നതാണെന്നും വിശ്വാസമുണ്ട്. കുടംപുളി ചേർത്തുണ്ടാക്കുന്ന വരാൽ കറി ഏറെ രുചികരവും ഫലപ്രദവുമാണ്. ചെളിക്കുള്ളിൽ കഴിയുന്ന ഈ മത്സ്യം ജലശുദ്ധീകാരിയാണ്. വെള്ളം വറ്റുമ്പോൾ ഈർപ്പമുള്ള ചെളിയിലും ഇവയ്ക്ക് അതിജീവിക്കാൻ കഴിയുമെന്നത് ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് കിണർ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ വരാലുകളെ പിടിച്ചിടുന്നത് പ്രത്യേകമായി പറയേണ്ട വസ്തുതയാണ്. വെള്ളത്തിന്റെ അഭാവത്തിലും ദീർഘകാലം ചെളിയിൽ താഴ്ന്നിരിക്കാൻ ഇവയ്ക്ക് കഴിയും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിലാപകാവ്യമായ കുമാരനാശാന്റെ കരുണയിൽ വരാൽ മത്സ്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വാസവദത്തയുടെ അംഗവിക്ഷേപങ്ങളെ വർണ്ണിക്കുമ്പോൾ ആശാൻ വരാലിന്റെ ചലനത്തെ പരാമർശിക്കുന്നുണ്ട്. ചെളിയിൽ പുരണ്ട വരാൽ കണക്കെ എന്നാണ് ഉപമിക്കുന്നത്. മത്സ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിസാമർഥ്യമുള്ളത് വരാലിനാണെന്നാണ് പൊതുവേയുള്ള ഒരു വിശ്വാസം. എന്തായാലും പഴയകാലം മുതൽ കേരള ഗ്രാമീണ ജീവിതത്തിലെ അടർത്തിമാറ്റാനാവാത്ത കണ്ണിയായി ഈ മത്സ്യത്തെ ഇന്നും നാം പരിപാലിച്ചു പോരുന്നു.
3: വരാലിന്റെ മാഹാത്മ്യം. രചന സുരേഷ് മണ്ണറശാല. ആഖ്യാനം ആർ രാജേശ്വരി. നിർവഹണം ജി സന്തോഷ്.

0: കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: നമുക്ക് ചുറ്റും അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ 10 മുതൽ രാത്രി 12 വരെ നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെടും. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷനുവേണ്ടി ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകുന്നേരം 4 വരെ അപേക്ഷിക്കാം. കർക്കടകവാവ് ദിനമായ ഇന്ന് സപ്ലൈകോ, മാവേലി സ്റ്റോറുകൾ, സൂപ്പർ സ്റ്റോറുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയുൾപ്പെടെ എല്ലാ വിൽപ്പനശാലകളും തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള ബിടെക് ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് 13-14 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിവരങ്ങൾക്ക് 9495207906 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
3: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും ശ്യാമും പാടിയത്. ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് ശ്യാം.

0: presenting the national capital as an integrated tourism experience and develop it as a destination city for a transit hub. And with that, it's back to you, Anuja.
1: Thank you, Tanvi. And now before we end the bulletin, the headlines once again. Union Home Minister Amit Shah to move the Kerala Alteration of Name Bill 2026 for consideration and passing in Rajya Sabha today to alter the name of Kerala. In Lok Sabha, Mines and Minerals Development and Regulation Amendment Bill to be tabled for consideration and passing. Prime Minister Narendra Modi to release autobiography of former President Ramnath Kovind in New Delhi today. Vice President C.P. Radhakrishnan flags off Har Ghar Tiranga bike rally at Bharat Mandapam. Alert issued for heavy rainfall over East Rajasthan, Madhya Maharashtra, Odisha, Jharkhand and Gangetic, West Bengal today. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി സമയം 8:30.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: പിറ്റേന്ന് ആശാൻ അവനെ വിളിച്ചു, ശാന്തമായി സംസാരിച്ചു. അത് മറ്റൊരത്ഭുതമായിരുന്നു. വിശ്വം, നീ ഉത്സാഹിച്ചു പഠിച്ചോ, നീ നന്നാവും. അദ്ദേഹം വളരെ ഉന്മേഷവാനായിട്ടാണ് സംസാരിച്ചത്. അവൻ ഉത്സാഹിച്ച് അഭ്യസിക്കുകയും ചെയ്തു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കളപ്പുരയിൽ വെച്ച് കുഞ്ഞൻ നായരും ശംഖുവും തമ്മിൽ സംസാരിക്കുന്നത് കരയ്ക്ക് നിന്നിരുന്ന് വിശ്വം കേട്ടു. കുഞ്ഞൻ നായർ ചോദിക്കുകയാണ്, പോകാൻ പുറപ്പെട്ടിട്ട് പോയില്ലേ? എവിടെ പോവാൻ? ശംഖു പറഞ്ഞു, കരച്ചിലും മൂക്കുപിടിച്ചിലും ഒക്കെ കഴിഞ്ഞപ്പോൾ പോണ്ടെന്നും വച്ചു. തനിക്കു ഭ്രാന്തല്ലേ? പോവോ? പോയാൽ തന്നെ വിടുവോ? അത്ഭുതമുണ്ട്, അഷ്ടാവക്രൻ ചെവിത്തുളയിൽ എണ്ണ ഒഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. എലി അങ്ങും പൂച്ചയിങ്ങുമായിട്ടുള്ള ഈ ഇരിപ്പിന് എന്താണൊരു അടിസ്ഥാനം? കാണുന്നത് തന്നെ ഒരു സുഖം. ശംഖു തൻ്റെ പോത്തൻ ശബ്ദത്തിൽ പൊട്ടിച്ചിരിച്ചു. വിശ്വം ആ സംഭാഷണം കേട്ടിൽ നിന്ന് അടിച്ചു നടന്നു കളഞ്ഞു. അനേകം ചോദ്യങ്ങൾ മനസ്സിൽ മുളച്ചു പൊന്തുന്നു. ഒക്കെ തച്ചമർത്തിക്കളയാനേ നിവൃത്തിയുള്ളൂ. എന്തോ ഒരു താളപ്പിഴയുണ്ടെന്ന് മാത്രം അവന് മനസ്സിലായി. ഇതേവരെ ഇതൊന്നും താൻ ശ്രദ്ധിക്കാത്തത് എന്തേ? എന്തേ ശാന്ത ഒന്നും പറയാത്തത്? കാലം മാത്രകളായി, കരണങ്ങളായി, താളവട്ടങ്ങളായി കടന്നുപോയി. വിശ്വത്തിന് ജീവിതത്തിൽ രണ്ടു പരിപാടിയേയുള്ളൂ: നൃത്താഭ്യസനം, ചുറ്റിയടിക്കൽ. തെണ്ടിയലയാനുള്ള ആ പഴയ രസം വീണ്ടും മുളയെടുത്തിരിക്കുന്നു. വയലും വരമ്പും തോടും മേടും കടന്ന് തിരക്കിട്ട് നടക്കുക. അങ്ങനെ പോകുമ്പോൾ ലോകം മുഴുവൻ തന്നോട് സംസാരിക്കുന്നുവെന്നൊരു തോന്നലാണ്. അത് ഏകാന്തതയെ നശിപ്പിക്കുന്നു. ഭൂമിയുടെ അറ്റം കണ്ടുപിടിക്കാനുള്ള പ്രയാണം അവസാനിച്ചിട്ടില്ലെന്ന് തോന്നി. പെട്ടെന്നൊരു ദിവസം ശാന്ത വന്നിറങ്ങിയപ്പോൾ വിശ്വം അമ്പരന്നു. വിശ്വം എന്ന അവളുടെ വിളി ഒരു മണിനാഥം പോലെ പടിക്കൽ നിന്നേ കേട്ടു. മധ്യവേനൽ കൽപ്പനയ്ക്ക് വന്നതാണ്. ശാന്ത പിന്നെയും വളർന്നിരിക്കുന്നു. ആ കവിളുകൾ കുറേ കൂടി ഉരുണ്ടിരിക്കുന്നു. കണ്ണുകളിൽ കുറേ കൂടി അഗാധ നീലിമ. ഹാൻഡ്ബാഗ് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, വിശ്വം ഇന്ന് നമുക്ക് ഡാൻസ് ചെയ്യണം. വേണം, അവനും സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ പുതിയൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, അപ്പോഴേക്കും അമ്മ അവിടെ എത്തി.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാരിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
1: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ആകാശവാണി, സമയം 8 മണി കഴിഞ്ഞ 35 മിനിറ്റ്. ഇപ്പോൾ സ്മൃതിമധുരം. സ്മൃതിമധുരത്തിൽ ഇന്ന് കേൾക്കാം നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നൽകുന്ന ചില ഗാനങ്ങൾ. ആദ്യം കാരുണ്യം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചനയും സംഗീതവും കൈതപ്രം.

0: പോലീസ്.
1: മിസ് സീമ.
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഇനി കേൾക്കാം കിരീടം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നൽകുന്ന ചില ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി
2: യോഗസൗഖ്യം.
3: ഇന്ന് ഈ പരിപാടിയിൽ യോഗയും വാർദ്ധക്യവും, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS സംസാരിക്കുന്നു.
4: യോഗ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുന്നത് വളരെ ശാന്തമായും ആഴത്തിലുമാണ്. വാർദ്ധക്യാവസ്ഥയിൽ മനുഷ്യനിൽ പ്രകടമാകുന്ന ശാരീരിക, മാനസിക, സാമൂഹ്യ വെല്ലുവിളികൾ തീർത്തും വ്യത്യസ്തമാണ്. തന്റെ ബാല്യവും കൗമാരവും യൗവനവും കൊഴിഞ്ഞുപോയതിന്റെ വിലയിരുത്തലുകൾ തുടർച്ചയായി അവർക്ക് വിശകലനം ചെയ്യേണ്ടി വരുന്നു. കഴിഞ്ഞകാലത്തെ നഷ്ടബോധം എപ്പോഴും അവരെ മൗനിയാക്കാറുണ്ട്. എന്നാൽ തന്റെ അടുത്ത തലമുറ അത് തിരിച്ചറിയുന്നില്ല എന്ന് അവർക്കറിയാം. അവരവർക്ക് വേണ്ടിയും കുടുംബത്തിനും വേണ്ടി ഒന്നും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന ആകുലതയാണ് അവരെ വാർദ്ധക്യത്തിൽ വേട്ടയാടുന്നത്. എന്നാൽ വാർദ്ധക്യത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ആത്മവിശ്വാസവും ആരോഗ്യവും ചുറുചുറുക്കും ഒരു പരിധിവരെ വീണ്ടെടുക്കാൻ കഴിയുമെന്നും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാമ്പത്തിക സാമൂഹിക വിഷയങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്നും അവരെ ഉദ്ബോധിപ്പിക്കാൻ പുതുതലമുറയും ശ്രമിക്കുന്നില്ല. ഇന്ന് ലോകമെമ്പാടുമുള്ള വാർദ്ധക്യം, ഉത്കണ്ഠ, ആകുലത, വിഷാദരോഗം, ഉറക്കക്കുറവ്, ശാരീരിക അസ്വാസ്ഥ്യം, സാമ്പത്തിക ഭദ്രതയില്ലായ്മ, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടൽ, ആത്മീയമായ വെല്ലുവിളികൾ എന്നീ പ്രധാന വിഷയങ്ങളിൽ ചിന്താകുലരാണ്. മരണത്തെപ്പറ്റിയുള്ള ഉത്കണ്ഠയും ഭയവുമെല്ലാം അവരെ വേട്ടയാടുന്നുണ്ട്. അതിനേക്കാൾ അവർ കൂടുതൽ ഭയക്കുന്നത് തന്റെ നിലനിൽപ്പ് കുടുംബത്തിന് ബാധ്യതയാകുമോ എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് അവർ ഉള്ളിൽ വിങ്ങുന്നുമുണ്ട്. ദേശീയ അന്തർദേശീയ സർവേകൾ വഴി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ നമ്മുടെ സ്വന്തം അപ്പൂപ്പനമ്മമാരുടെ കാര്യം നമുക്കൊട്ടും അറിയില്ല താനും. യോഗയിലൂടെ വൃദ്ധരിൽ ആത്മവിശ്വാസം, ഊർജവും തിരികെ നിറയ്ക്കാൻ സാധിക്കുമെന്നും ജീവിത നിലവാരം കൂട്ടാൻ കഴിയുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. നിത്യേന അംഗീകൃത യോഗ ഇൻസ്ട്രക്ടറുടെ കീഴിൽ ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ധ്യാനവും അഭ്യസിക്കുമ്പോൾ തന്നെ താൻ സ്വന്തം ശരീരത്തിനും മനസ്സിനും വേണ്ടി എന്തൊക്കെയോ നല്ലത് ചെയ്യുന്നുണ്ട് എന്ന തോന്നൽ അവരിലുണ്ടാകും. അവരിൽ ഊർജ്ജസ്വലത വിളയാടി തുടങ്ങും. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ നാഷണൽ ആയുഷ് മിഷൻ മുഖാന്തരം സംസ്ഥാനത്ത് അന്തർദേശീയ യോഗാദിനം ആചരിക്കുമ്പോൾ യോഗാ മത്സരങ്ങൾക്ക് പ്രതിനിധീകരിച്ചെത്തിയ വൃദ്ധജനങ്ങളുടെ പങ്കാളിത്തം അത്ഭുതാവഹമായിരുന്നു. ഭാരതത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലും വാർദ്ധക്യം യോഗയെ താലോലിക്കുന്നു. അവരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളായ ജീവിതശൈലി രോഗങ്ങൾക്കും തേയ്മാനം, പേശിവേദന, ബലക്കുറവ്, ഉറക്കക്കുറവ് തുടങ്ങിയവയ്ക്കും സ്ഥിരമായി ചെയ്യുന്ന ചെയർ യോഗ, സൂര്യനമസ്കാരം, ധ്യാനം

0: ശ്വസന വ്യായാമം, ലഘു ആസന മുറകൾ എന്നിവ വലിയ പരിഹാരമാകാറുണ്ട്. ഓർമ്മക്കുറവ്, നാഡീഞരമ്പുകളുടെ വൈകല്യം, ശ്രദ്ധയില്ലായ്മ എന്നിങ്ങനെ ബൗദ്ധികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ധാരാളമാണ്. യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും ശ്വസനം സാധാരണഗതിയിലാകുകയും ഹൃദയാരോഗ്യം നിലനിർത്താനും തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഇത്തരം പ്രശ്നങ്ങൾ വാർദ്ധക്യത്തിൽ സഹജമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. ആത്മീയമായ വെല്ലുവിളികളും മരണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭയവുമെല്ലാം യോഗയിൽ നിക്ഷിപ്തമായ മോക്ഷം, ആധ്യാത്മികത എന്നിവയെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. യോഗ അനുവർത്തിക്കുന്ന നല്ല ശീലങ്ങൾ, മൂല്യങ്ങൾ, സാത്വിക ആഹാരം എന്നിവയെ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആഴത്തിലുണ്ടാകുന്ന ആത്മീയ വ്യാകുലതകൾക്കുള്ള മറുപടിയും ലഭിക്കും. യോഗ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ ഉദ്ബോധിപ്പിക്കുന്നു. പ്രകൃതിയുടെ താളങ്ങളെ സ്വീകരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സും ശരീരവും ശാന്തതയിലേക്ക് വഴുതി വീഴുന്നു.
1: യോഗയും വാർദ്ധക്യവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: കുയിലിനെ തേടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ചുനക്കര രാമൻകുട്ടി രചിച്ച് ശ്യാം സംഗീതം നൽകിയ മറ്റൊരു ഗാനം, ചിത്രം നാളെ ഞങ്ങളുടെ വിവാഹം, ചിത്ര പാടിയത്.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി സമയം 9:00. അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അച്ചടിച്ചേ
1: വേണോലോ? വാക്കുകൾ എന്റെ കയ്യിലുണ്ട്
0: എങ്കിൽ പാട്ടുകൾ എന്റെ കയ്യിലുമുണ്ട്
1: എങ്കിൽ ഒട്ടും താമസിക്കേണ്ട.
0: പാട്ടുകളും വാക്കുകളും കോർത്തിണക്കിക്കൊണ്ടുള്ള അക്ഷരച്ചെപ്പ് ഇതാ ആരംഭിക്കുന്നു. പാട്ടിൽ നിന്ന് കണ്ടെത്തേണ്ടത്
1: വാക്കുകൾ.
0: ഒളിഞ്ഞിരിക്കുന്ന വാക്കുകൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കണ്ടുപിടിക്കട്ടെ.
1: ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട്.
0: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള കളങ്ങൾ പറയാം. 7, 8, 9, 10 എന്നീ 4 കളങ്ങളാണ് ആദ്യം പൂരിപ്പിക്കേണ്ടത്.
1: 7, 8, 9, 10 എന്നീ 4 കളങ്ങളാണ് ആദ്യം പൂരിപ്പിക്കേണ്ടത് ഇടത്തുനിന്നും വലത്തോട്ട്.
0: അങ്ങനെ കളങ്ങൾ പൂരിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം?
1: സൂചനകൾ പറയണം.
0: സൂചനകൾ കേട്ടുകൊള്ളൂ, പറയാം.
1: ഈ വാക്ക് പൂരിപ്പിക്കാനുള്ള സൂചന ഞാൻ ഇപ്പോൾ പറയും. ഈ നിമിഷം പറയും.
0: പറയൂ.
1: ഇപ്പോൾ തന്നെ ഞാൻ പറയും.
0: ഇത് മിഥുന സിനിമയിൽ നെടുമുടി വേണു തേങ്ങ ഉടയ്ക്കുന്നത് പോലെ ആയല്ലോ. സൂചനകൾ പറഞ്ഞുകൊള്ളൂ.
1: പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലളിതമായ, ചപലമായ, കളിയായ, ഭംഗിയായി ആടിത്തിമിർക്കുന്ന അല്ലെങ്കിൽ മനോഹരമായി ഇളകുന്ന എന്നൊക്കെയാണ്. ഈ വാക്ക് പൊതുവെ പാട്ടുകളിലും കാവ്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. സന്തോഷകരമായതോ ലളിതമായതോ ആയ ഭാവങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
0: തേങ്ങ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഉടച്ചു അല്ലേ?
1: അതെ.
0: അപ്പോൾ ഞാനും കൂടെ പറയാം, സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ലളിതമായ, ചപലമായ, കളിയായ, ഭംഗിയായി ആടിത്തിമിർക്കുന്ന അല്ലെങ്കിൽ മനോഹരമായി ഇളകുന്ന എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. ഈ വാക്ക് പൊതുവെ പാട്ടുകളിലും കാവ്യങ്ങളിലും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. സന്തോഷകരമായതോ ലളിതമായതോ ആയ ഭാവങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്. സാധാരണ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കാറില്ല. ഈ പാട്ടിനകത്ത് ഈ വാക്ക് അങ്ങനെ ആടിത്തിമിർക്കുന്നുണ്ട്.

0: അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ട് രണ്ടാമത്തെ വാക്കിലേക്ക് നാം പോവുകയാണ്. രണ്ടാമത്തെ വാക്ക് പൂരിപ്പിക്കാനുള്ള കളങ്ങൾ 17, 18, 19 എന്നിവയാണ്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ശോ, ഇങ്ങനെ വഴുതി ഇറങ്ങി പോകുന്ന ഒരു വാക്കാണ് കേട്ടോ ഇത്.
1: എങ്കിൽ പിടിച്ചെടുത്ത് വേഗം കളങ്ങളിൽ പൂരിപ്പിക്കൂ.
0: അതെ, വഴുതി പോകാതെ മുറുകെ പിടിച്ചോണം. സൂചനകൾ ഇതാ പറയാൻ പോകുന്നു. ഈ വാക്കിന്റെ അർത്ഥം വഴുതി പോവുക, ഊരി വീഴുക, അല്ലെങ്കിൽ പതുക്കെ ഇറങ്ങിപ്പോവുക എന്നൊക്കെയാണ്. പാട്ട് ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിലും ഈ വാക്ക് പതുക്കെ ഇറങ്ങിപ്പോവും.
1: അതെ, അപ്പോൾ ഒരിക്കൽ കൂടി സൂചനകൾ പറയാം.
0: പറഞ്ഞോളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം വഴുതി പോവുക, ഊരി വീഴുക, അല്ലെങ്കിൽ പതുക്കെ ഇറങ്ങിപ്പോവുക എന്നൊക്കെയാണ്.
0: പാട്ട് കേട്ട് പാട്ട് അതിന്റെ വഴിക്ക് പോവും. വാക്കും അതിനോടൊപ്പം ഇറങ്ങിപ്പോകാതെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ.

0: അടുത്ത വാക്കിലേക്ക് നമുക്കടക്കാം. ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 22, 23.
0: ശരീരം, മേനി അല്ലെങ്കിൽ തനു എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശരീരം, മേനി അല്ലെങ്കിൽ തനു എന്നൊക്കെയാണ്.
0: അധികം താമസിയാതെ തന്നെ ഈ വാക്ക് നിങ്ങളെ തേടിയെത്തും. തേടിയെത്തുന്ന വാക്കിനെ വഴുതി പോകാൻ വിടാതെ പിടിച്ച് കളത്തിലേക്ക് അങ്ങ് നിറയ്ക്കുക.

0: ഇനി പൂരിപ്പിക്കേണ്ട വാക്കുകൾ വലത്തുനിന്നും ഇടത്തോട്ടാണ്. വലത്തുനിന്നും ഇടത്തോട്ട് മൂന്ന് വാക്കുകളുണ്ട്. ആദ്യത്തെ വാക്ക് പറഞ്ഞാലോ?
1: ആദ്യത്തെ വാക്ക് 4, 3, 2, 1 എന്നീ കളങ്ങളിലാണ് പൂരിപ്പിക്കേണ്ടത്.
0: നാലക്ഷരമുള്ള വാക്കാണ് 4, 3, 2, 1. പൂരിപ്പിക്കേണ്ടത് വലത്തുനിന്നും ഇടത്തോട്ട്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം വീണ, സംഗീതം എന്നൊക്കെയാണ്. ഇതൊരു സംസ്കൃത പദമാണ്. വിനോദം അല്ലെങ്കിൽ കേൾവി എന്നും ഈ വാക്കിന് മറ്റൊരർത്ഥമുണ്ട്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. വീണ, സംഗീതം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇതൊരു സംസ്കൃത പദമാണ്. വിനോദം അല്ലെങ്കിൽ കേൾവി എന്നും ഈ വാക്കിന് അർത്ഥമുണ്ട്.
1: വാക്ക് ഏതാണെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. നല്ലൊരു ഗാനം കേൾക്കാം. ആ ഗാനത്തിനകത്ത് ഈ വാക്കുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക.

0: വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും പൂരിപ്പിക്കേണ്ടത്. വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
2: കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു.
1: ഇപ്പോഴാണ് ഈ പാട്ട് പാടേണ്ടത്.
0: ഈ പാട്ട് ഈ അവസരത്തിൽ പാടാൻ ഒരു കാരണമുണ്ട്.
1: അതെന്താ?
0: ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചലച്ചിത്രം മലയാളികൾ ഒരിക്കലും മറക്കില്ല.
1: സൂചനയാണോ ഇത്?
0: സൂചനയല്ല, കുറച്ചുകൂടി വ്യക്തമാക്കാനുള്ള ഒരു സബ് സൂചന. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ശാരദയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്.
1: ഇനി ഞാൻ സൂചനയും പറയണോ?
0: സൂചന ഒരു വഴിപാടിന് വേണ്ടി പറയാം. ഇത് ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാന വഴിപാടാണ്. ഒരു വ്യക്തിയുടെ ശരീരത്തിന് തുല്യമായി സാധനങ്ങൾ മറ്റു തുലാസിൽ വെച്ച് തുലാദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്.
1: വീണ്ടും ഞാൻ സൂചന പറയട്ടെ?
0: ഒരിക്കൽ കൂടി പറയാം, അതാണല്ലോ നമ്മുടെ ചിട്ട.
1: ഇത് ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിന് തുല്യമായി സാധനങ്ങൾ മറ്റു ത്രാസിൽ വെച്ച് തുലാദാനം ചെയ്യുന്ന പ്രക്രിയയാണ് ഇത്. പാട്ട് കേൾക്കട്ടെ?
0: അതെ, നല്ലൊരു ഗാനമാണ്, കേട്ടുകൊള്ളൂ.

0: വലത്തുനിന്നും ഇടത്തോട്ട് രണ്ട് വാക്കുകൾ നാം പൂരിപ്പിച്ചു കഴിഞ്ഞു. വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ് അടുത്ത വാക്കും. 25, 24, 23, അങ്ങനെ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്, വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 24, 23.
0: ചില അവസരങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, നമ്മോടൊപ്പമുള്ള ഇതിനെപ്പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന്. ചിലപ്പോൾ നമ്മെ ഭയപ്പെടുത്തി കൂടെ ഉണ്ടാകും. സൂചനകൾ പറയാം. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ പ്രകാശത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഒരു പ്രതലത്തിലോ നിലത്തോ ഉണ്ടാകുന്ന ഇരുണ്ട രൂപത്തെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും ആ പ്രതലത്തിൽ കാണപ്പെടുക.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കൾ പ്രകാശത്തെ തടസ്സപ്പെടുത്തുമ്പോൾ ഒരു പ്രതലത്തിലോ നിലത്തോ ഉണ്ടാവുന്ന ഇരുണ്ട രൂപത്തെയാണ്. ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും ആ പ്രതലത്തിൽ കാണപ്പെടുക. ചിലപ്പോൾ ഇത് കണ്ട് നമ്മൾ തന്നെ പേടിക്കാറുമുണ്ട്.
0: അത്രയ്ക്ക് വികൃതമാണോ?
1: ഏതൊരു വസ്തുവാണോ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നത്, അതിന്റെ ആകൃതിയായിരിക്കും എന്നാണല്ലോ സൂചന.
0: അങ്ങനെയാണെങ്കിൽ സൂചനകൾ വെച്ച് നമുക്ക് ഈ പാട്ടുകൂടി കേട്ടാലോ?
1: കേൾക്കാം.

0: വലത്തു നിന്നും ഇടത്തോട്ട് മൂന്ന് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന്, ആറ് എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: ഒന്ന്, ആറ് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട രണ്ടക്ഷരമുള്ള

0: വാക്കാണ്. വാക്ക് പൂരിപ്പിക്കേണ്ടത് മുകളിൽ നിന്നും താഴോട്ട്.
1: ഇത് അപകടമാണെന്ന് പഴയ തലമുറയിലെ ആൾക്കാർ പറയും. പഴയ തലമുറ മാത്രമല്ല കേട്ടോ, ഇത് വാങ്ങുന്നത് തന്നെ ചിലപ്പോൾ നമ്മെ അപകടത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. സൂചനകൾ പറയാം. മറ്റൊരാളിൽ നിന്ന് വാങ്ങി തിരികെ നൽകേണ്ടതായ പണമോ സാമ്പത്തിക ബാധ്യതയോ ആണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഒരാൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങി തിരികെ നൽകേണ്ടതായ പണമോ സാമ്പത്തിക ബാധ്യതയോ ആണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബാധ്യത കഴിവതും ഒഴിവാക്കുക അല്ലേ?
1: ഒഴിവാക്കേണ്ടത് നമ്മൾ ഒഴിവാക്കുക തന്നെ ചെയ്യണം. പക്ഷേ ഈ പാട്ടും ഈ വാക്കുകളും നമ്മൾ ഒഴിവാക്കണ്ട.
0: എങ്കിലേ നമ്മുടെ അക്ഷരക്കണങ്ങൾ പൂരിപ്പിക്കാൻ പറ്റൂ.
1: തീർച്ചയായും.

0: അടുത്ത വാക്ക് എഴുതേണ്ടത് താഴെ നിന്ന് മുകളിലേക്കാണ്. 25, 20, 15, 10, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: 5 അക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 20, 15, 10, 5.
0: വാക്കിന്റെ സൂചനകൾ പറയാം. ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്തവൻ എന്നാണ്. അതായത് അതുല്യമായ അല്ലെങ്കിൽ തുല്യമില്ലാത്ത, സമാനതയില്ലാത്ത കഴിവുകളുള്ള ഒരു വ്യക്തിയെയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: വീണ്ടും സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഒന്നിനോടും താരതമ്യം ചെയ്യാൻ കഴിയാത്തവൻ എന്നാണ്. അതായത് അതുല്യമായ അല്ലെങ്കിൽ തുല്യമില്ലാത്ത, സമാനതയില്ലാത്ത കഴിവുകളുള്ള ഒരു വ്യക്തിയെയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: നമ്മുടെ അക്ഷരച്ചെപ്പിനെ പോലെ.

0: അക്ഷരച്ചപ്പിലെ അവസാനത്തെ പദം പറയാം. ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത് 21, 16, 11 എന്നീ കളങ്ങളാണ്. താഴെ നിന്ന് മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 21, 16, 11.
0: പലപ്പോഴും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ ഇത്. ഈ വാക്കിന്റെ അർത്ഥം പ്രഭാതകാലം, പുലർകാലം അല്ലെങ്കിൽ സൂര്യോദയ സമയം എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം പ്രഭാതകാലം, പുലർകാലം അല്ലെങ്കിൽ സൂര്യോദയ സമയം എന്നൊക്കെയാണ്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അവരുടെ ഭാഗ്യം മുദിക്കട്ടെ
1: ഈ വാക്ക് കേട്ട് കളങ്ങളിൽ പൂരിപ്പിക്കുമ്പോൾ.
0: ഈ വാക്കുകൂടി പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അക്ഷരച്ചെപ്പ് പൂർണ്ണമാകും. അതിനു മുമ്പ് പാട്ടുകൂടി കേൾക്കാം.
2: ഉഷസേ

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ പറയാനുള്ള സമയമാണ് ഇത്. കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ കേട്ടുകൊള്ളൂ. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആരോമൽ.
2: ഇടത്തുനിന്നും വലത്തോട്ട് 22, 23, 24 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അധരം.
1: മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആമാടപ്പെട്ടി.
2: മുകളിൽ നിന്നും താഴോട്ട് 3, 8, 13, 18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മന്ദാകിനി.
1: മുകളിൽ നിന്നും താഴേക്ക് 5, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ചോല.
2: താഴെ നിന്നും മുകളിലേക്ക് 19, 14, 9, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂന്തെന്നൽ.
1: താഴെ നിന്നും മുകളിലേക്ക് 22, 17, 12, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അരജൻ.
2: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കതിരോല.
0: നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
1: വിജയ് ആരാണ് എന്നറിയാൻ ശ്രോതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിപ്പുണ്ട് കേട്ടോ.
0: പറയാം നമുക്കൊന്ന്.
1: അതെ, അവരെ നിരാശരാക്കണ്ട. പേര് പറയാം. സുജല. ആലപ്പുഴ ചെങ്ങന്നൂരുള്ള സുജല. വിജയ്ക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും. സുജല അക്ഷരച്ചെപ്പിനോട് സംസാരിച്ചത് ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പേര് സുജല. ഞാൻ ചെങ്ങന്നൂര് കാരക്കാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. 2 വർഷമായി പെൻഷനായിട്ട്. എന്റെ ഹസ്ബൻഡിന്റെ പേര്

കൃഷ്ണകുമാർ കാരക്കാട് എന്നാണ്. അദ്ദേഹം ആകാശവാണിയില് കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ആരോഗ്യരംഗത്തും സാഹിത്യ രംഗത്തിലും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഗ്രാമീണ രംഗത്തിൽ നാട്ടുപേരിന്റെ മുന്നിൽ എന്ന പരിപാടിയിൽ തന്നെ 15 സ്ഥലങ്ങളെ കുറിച്ചൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയ ആളാണ്. എനിക്ക് 2 രണ്ട് പെൺമക്കളാണ്. രണ്ടുപേരും വിവാഹം കഴിഞ്ഞു. മൊത്തം മോൾക്ക് ഒരു കുഞ്ഞുണ്ട്. ഞാന് രാവിലെ മുതല് റേഡിയോ കേൾക്കാറുണ്ട്. സുപ്രഭാതം തൊട്ട് എല്ലാ പരിപാടികളും മിക്കവാറും കേൾക്കാറുണ്ട്. രാമായണ പാരായണം, രാമായണപ്പൂരിലെ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാനും എനിക്ക് ഏറ്റവും ഇഷ്ടം. പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അക്ഷരത്തില് പൂരിപ്പിച്ച് ആദ്യമായിട്ടാണ് അയക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് രവിവർമ്മ ചിത്രത്തിന്റെ അരിഭാവണി എന്ന ഗാനം. അത് ആകാശവാണിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് താല്പര്യം.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: ശ്രീല. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചിച്ച ബിജിബാൽ സംഗീതം നൽകി ആനി എമി, ബിജിബാൽ എന്നിവർ പാടിയതാണ്.

ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സാധാരണയായി പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് തൊണ്ടവേദന. പലപ്പോഴും അടിക്കടിക്കുള്ള തൊണ്ടവേദന നല്ലൊരു ശതമാനം ആളുകളിലും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ശരിയായ രോഗനിർണയവും ഉചിതമായ ചികിത്സയിലൂടെയും നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കുവാനാകും. തൊണ്ടവേദനയെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ആരോഗ്യവകുപ്പിലെ മുൻ ENT ജൂനിയർ കൺസൾട്ടന്റും ENT സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ രേണുക. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് സാധാരണ കുട്ടികളിലും പ്രായമായവരിലുമൊക്കെ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തൊണ്ടവേദന. ഈ തൊണ്ടവേദനയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: തൊണ്ടവേദനയുടെ പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ആണ്. തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ആണ്. അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം, വൈറൽ ഇൻഫെക്ഷൻ ആകാം. കുട്ടികളിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ടോൺസിലൈറ്റിസ് ആണ്. അത് യൂഷ്വലി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ബാക്ടീരിയയാണ് കൂടുതലായിട്ടിത് ഉണ്ടാക്കുന്നത്. വേറെ സ്റ്റഫേലോകോക്കെ, ന്യൂമോകോക്കെ അങ്ങനത്തെ ബാക്ടീരിയകളും ഉണ്ട്. മുതിർന്നവരിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഫരിഞ്ചൈറ്റിസ് ആണ്. തൊണ്ടയുടെ ഭിത്തിയിലുണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ ഫരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഇൻഫെക്ഷൻസ് ആണ് തൊണ്ടവേദനയുടെ ഒരു പ്രധാന കാരണം. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് വായിലുണ്ടാകുന്ന വ്രണങ്ങൾ അല്ലെങ്കിൽ അൾസേഴ്സ് ആണ്. അതൊരു ട്രോമ അല്ലെങ്കിൽ ഒരു മുറിവ് കൊണ്ട് അത് പിന്നീട് ഒരു വ്രണമായി മാറാം. അല്ലെങ്കിൽ നമ്മൾക്ക് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ വായിൽ വായ്പുണ്ണ് പോലത്തെ വരുന്നത് കണ്ടിട്ടുണ്ട്. ടെൻഷൻസ് സ്ട്രെസ് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് റിലേറ്റഡോ ഹോർമോണൽ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ കൊണ്ട് നമ്മൾക്ക് വായിൽ വ്രണങ്ങൾ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് നമ്മൾ പലപ്പോഴും ഈ വായിലുണ്ടാകുന്ന ക്യാൻസറുകൾ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് വായിലെ വ്രണങ്ങളായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇനി

0: ആസിഡ് റിഫ്ലക്സ് ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അത് യഥാർത്ഥമായിട്ട് കണ്ട് പരിഹരിച്ചില്ലെങ്കിൽ ഈ സ്റ്റൊമക്കിൽ നിന്നുള്ള ആസിഡ് അത് തൊണ്ടയിലേക്ക് വന്നിട്ട് ആ തൊണ്ടയിൽ അത് ഡാമേജസ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും അടിക്കടി ത്രോട്ട് പെയിൻ ആയിട്ട് പ്രസന്റ് ചെയ്യും. അപ്പോൾ അടിക്കടി ത്രോട്ട് പെയിൻ എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കണം. ശരിക്കും ഒരു ENT ഡോക്ടറുടെ അടിക്കടി തൊണ്ടവേദന വരണവർ ഈ ഫിസിഷ്യൻസിനെ കാണിക്കുന്നതിന് പകരം എപ്പോഴും ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് വരേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്സും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ത്രോട്ട് പോലും നോക്കില്ല, തൊണ്ടവേദന എന്ന് പറയുമ്പോൾ തന്നെ ഒരു പെയിൻ കില്ലറും ഒരു ആന്റിബയോട്ടിക്സ് എഴുതി കിടക്കും. അപ്പം പല അസുഖത്തിനും ചിലപ്പോൾ ആന്റിബയോട്ടിക്സേ വേണ്ടി വരില്ല, പക്ഷെ പേഷ്യൻസ് കഴിക്കും, അവർക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ ബേസിക് കോസ് എന്താന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഈ രോഗത്തെ ശരിയായ വണ്ണം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണ്?
0: ഇപ്പോൾ ടോൺസിലൈറ്റിസിനാണെങ്കിൽ സാധാരണ കുട്ടികൾക്ക് ടോൺസിലൈറ്റിസ് വന്നു കഴിയുമ്പോൾ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ടോൺസിലൈറ്റിസ് തുടക്കത്തിൽ നമ്മൾക്ക് പേഷ്യൻറ്റിനെ കാണിക്കുകയാണെങ്കിൽ മിക്കവാറും ബാക്ടീരിയൽ ടോൺസിലൈ സ്ട്രെപ്റ്റോകോക്കൽ ടോൺസിലൈറ്റിസിന് ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വരും. അപ്പം അത് ഇല്ലെങ്കിൽ കുട്ടികൾ അടിക്കടി ഇൻഫെക്ഷൻ വരുമ്പം അവർ കഴിക്കണം, ഭക്ഷണം കഴിക്കുന്നത് കുറയും, കുട്ടികളുടെ വളർച്ചേനെ അത് ബാധിക്കും, വെയിറ്റ് വെക്കുന്നത് കുറയും. പിന്നെ ഈ ടോൺസില് അല്ലെ ഇൻഫെക്ഷൻ ആ ടോൺസിലിൻ്റെ പരിധി വിട്ടിട്ട് അതിന് ചുറ്റുമുള്ള കോശങ്ങളിലേക്ക് ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അവിടെ പഴുപ്പ് കളക്റ്റ് ചെയ്തിട്ട് പേഷ്യൻറ്റിന് ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്തൊരവസ്ഥ എത്തും. അത് ശരിക്കും നമ്മൾ പെരി ടോൺസിലർ ആപ്സിസ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ പേഷ്യൻറ്റിന് പലപ്പോഴും ശ്വാസം മുട്ടലിൽ വരെ എത്തിയിട്ട് അത് എമർജൻസി ആയിട്ട് കൊണ്ടുവന്ന പഴുപ്പ് കീറിക്കളഞ്ഞില്ലെങ്കിൽ പേഷ്യൻ്റിൻ്റെ ജീവന് തന്നെ ആപത്തുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്താം ഈ ടോൺസിലൈറ്റിസ് നമ്മൾ കറക്റ്റ്ലി ട്രീറ്റ് ചെയ്തില്ലെങ്കിലും. അവിടെ നിന്ന് ഇൻഫെക്ഷൻ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ അത് കഴുത്തിൻ്റെ ആ സ്പേസസിലേക്ക് ബാധിക്കുകയും നെഞ്ചിൽ, അതായത് മീഡിയ സ്ട്രെയിൻ നമ്മളുടെ ഹാർട്ടിന് ചുറ്റുമുള്ള സ്പേസിലേക്കൊക്കെ പോയിട്ട് ഭയങ്കര ഒരു ലൈഫ് ത്രെറ്റനിങ് ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ടെന്ന അതാണെങ്കിൽ അത് കറക്റ്റ് ഫുൾ കോഴ്സ് കഴിച്ച്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫുൾ കോഴ്സ് കഴിച്ച് അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഫറിഞ്ചൈറ്റിസിന് പക്ഷേ നമ്മൾ യൂഷ്വലി സാധാരണ രീതിയിൽ നമുക്ക് ഹോം റെമഡീസിലൊക്കെ തുടക്കത്തിൽ അത് ശരിയാവും. പക്ഷേ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാകുമ്പോൾ ഫറിഞ്ചൈറ്റിസ് ആണെങ്കിൽ കൂടി അവർക്കൊരു സെക്കൻഡറി ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും അവരുടെ സിംറ്റംസ് വേഴ്സ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടും സിംറ്റംസ് ഹോം റെമഡീസ് എടുത്ത് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്.
1: നമുക്ക് ഈ തൊണ്ടവേദനയ്ക്ക് വീട്ടിൽ ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫറിഞ്ചൈറ്റിസ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ നമ്മളുടെ രോഗപ്രതിരോധ ശക്തി നല്ലതാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് തന്നെ അവയെ ടാക്കിൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ എപ്പോഴും റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, നമ്മൾ നമ്മളുടെ ബോഡിയിലെ ജലാംശം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇടവിട്ട് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഇച്ചിരി ചെറുനാരങ്ങ നീരും ഇച്ചിരി തേനും ഒഴിച്ച് കുടിക്കുന്നത് ആ ഒരു ഇൻഫെക്ഷൻ ഇനീഷ്യൽ ഫേസിൽ തന്നെ കൺട്രോൾ ചെയ്യാനും നമ്മളുടെ ഒരു രോഗപ്രതിരോധ ശക്തിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. പിന്നെ നമ്മൾക്ക് തൊണ്ടവേദന അധികമായിട്ടുണ്ട് അല്ലെങ്കിൽ പനിയുണ്ട് ശരീരം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാരസെറ്റമോൾ പോലുള്ള പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല അല്ലെങ്കിൽ തൊണ്ടവേദന കൂടുന്നുണ്ട് അത് പിന്നെ എന്താ പറയുക ചുമയിലേക്കോ ശബ്ദം അങ്ങനെയൊക്കെ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ്.
1: മാഡം, ഈ വയറിലെ അസിഡിറ്റിയും തൊണ്ടവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: അതെ അതെ, പലർക്കും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഈ ആസിഡ് റിഫ്ലക്സ് കൊണ്ടുള്ള തൊണ്ടവേദന. പലപ്പോഴും പേഷ്യൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ആസിഡ് റിഫ്ലക്സ് എന്ന് വെച്ചാൽ ആമാശയത്തിലുള്ള അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് അവിടെ നിന്ന് അന്നനാളത്തിലേക്ക് എത്തുകയും അവിടെ നിന്ന് തൊണ്ടയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അത് ത്രോട്ടിൽ പേഷ്യൻ്റ് എപ്പോഴും ഒരു ത്രോട്ട് തൊണ്ടയിലൊരു വേദന, ഒരു കരകരപ്പ്, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ, ഭക്ഷണം ഇറക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഒരു വിട്ടുമാറാത്ത ചുമ കുനിയുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റ്. അപ്പം അങ്ങനെയുള്ളവരുടെ നമ്മളൊരു നോക്കുമ്പോൾ ത്രോട്ടിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ത്രോട്ടിൽ വലിയ പ്രോബ്ലംസ് ഒന്നും കാണില്ല. സാധാരണ ഫെറിഞ്ചൈറ്റിസിലോ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസിലോ കാണുന്ന പോലെ തൊണ്ടയിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല.

0: ലാറിങ്സിന്റെ പുറകിൽ ചെറിയൊരു ചുമപ്പ് മറ്റോ കാണുകയുള്ളൂ. പക്ഷെ പേഷ്യൻ്റെ ഹിസ്റ്ററി നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും അതിൻ്റെ യഥാർത്ഥ കാരണം റിഫ്ലക്സ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ അത് നമ്മൾ തിരിച്ചറിയാതെ ഇരുന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അനാവശ്യമായ മെഡിസിനുകൾ എടുക്കുകയും ഈ പ്രശ്നം ബേസിക് പ്രശ്നം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ചിലപ്പോൾ ഈ റിഫ്ലക്സ് കൂട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് റിഫ്ലക്സ് ആണ് എന്നുള്ളത് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കുകയും പേഷ്യൻ്റെ സിംറ്റംസ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റിഫ്ലക്സ് ആണ് പേഷ്യൻ്റെ അടിക്കടിയുള്ള തൊണ്ടവേദനയ്ക്കൊരു കാരണം എന്ന്.
1: മാഡം, തൊണ്ടവേദനയിൽ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രോതാക്കൾക്കായി ഒരു സന്ദേശം നൽകാമോ?
0: തൊണ്ടവേദന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ത്രോട്ട് പെയിന് ഇനീഷ്യൽ ഇപ്പോൾ പനിയോടൊപ്പം ഒരു ജലദോഷത്തിനൊപ്പം വരുന്ന തൊണ്ടവേദനയ്ക്ക് നമ്മൾക്ക് ഒന്നോ രണ്ടോ ദിവസം നമ്മൾക്ക് നോക്കാം, നമ്മളുടെ വീട്ടിലെ ചികിത്സാ രീതികൾ നാടൻ രീതികളും ഒക്കെ ചെയ്തു നോക്കാം. പക്ഷേ അത് മാറുന്നില്ല, കടുത്ത പനിയുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഒരു സൈഡിലുള്ള വേദനയാണ്, ഒപ്പം ശ്വാസം മുട്ടലോ ചെവി വേദനയോ ചുമയോ ശബ്ദമടപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിലെ ചികിത്സ മതിയാക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറിനെ കാണിച്ചിട്ട് അത് എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ യഥാർത്ഥമായ ശരിയായ ചികിത്സ നേടണം. പിന്നെ അടിക്കടി തൊണ്ട വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിച്ച് തന്നെ എന്തുകൊണ്ടാണ് ആ അടിക്കടി വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സ്വയം ചികിത്സ ചെയ്തിട്ട് ലക്ഷണങ്ങൾ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത്.
1: തൊണ്ടവേദനയെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രേണുകയ്ക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രം അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
5: ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ 2 ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ. അമ്മേ വിശന്നിട്ട് വയ്യ. ആ പിന്നെ 10 വെജിറ്റബിൾ പഫ്സും 4 ജാം റോളും പാർസൽ കൂടെ എടുത്തു.
6: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തു സൂക്ഷിക്കൂ.
2: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
7: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം MS രാധാകൃഷ്ണൻ. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിൽ ഇന്ന് ചേർത്തല മനോജ് ശശിയും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. ആദ്യം ശ്രീഹരിഹരസുത എന്നാരംഭിക്കുന്ന കെ.സി. കേശവപിള്ള രചിച്ച കൃതി, രാഗം സാരമതി, ആദിത്താളം.

അടുത്തതായി കാനഡ രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി സുഖിയെവരോ എന്നാരംഭിക്കുന്നു ആദിതാളം.

ഇതുവരെ കേട്ടത് ചേർത്തല മനോജ് ശശിയും സംഘവും നാഗസ്വരത്തിൽ വായിച്ച കൃതികൾ. രാഗാമൃതത്തിൽ അടുത്തതായി സുഗന്ധ കാളമേഘം പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കേൾക്കാം. രക്തഗണപതിം ഭജേ എന്നാരംഭിക്കുന്നു രാഗം മോഹനം ആദിതാളം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ആകാശവാണി, സമയം 11:00.
3: കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക്

0: പോലീസ്.
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിനു? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ നിന്റെ

0: മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ.
5: നമസ്കാരം ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. കേരളത്തിൽ പൊണ്ണത്തടിയുള്ള 9-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിൽ 65% പേർക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതേ പ്രായമുള്ളവരിൽ തന്നെ അമിതവണ്ണമുള്ളവരിൽ 35% ഫാറ്റി ലിവർ ഉണ്ട്. ഇത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് കരളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഈ പശ്ചാത്തലത്തിൽ കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS ആണ്. സ്വാഗതം സർ.
6: നന്ദി.
5: അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള കുട്ടികളിലാണ് കരൾ രോഗ സാധ്യത കൂടുതലുള്ളത് എന്ന് കണ്ടു. അപ്പം എന്താണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം എന്നൊന്ന് പറയാമോ? മുതിർന്നവരുടെ നമ്മുടെ BMI ഒക്കെ നോക്കിയിട്ട് അമിതവണ്ണമുണ്ട് അല്ലെങ്കിൽ പൊണ്ണത്തടിയാണ് എന്നൊക്കെ പറയുന്ന അതേ സാഹചര്യം കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആണോ?
6: ആദ്യമായിട്ട് ഓരോ പ്രായത്തിലുള്ള കുട്ടിക്കും ഒരു നിശ്ചിതമായ ഭാരം, അതായത് വെയ്റ്റ്, അതേപോലെ തന്നെ ഉയരം, പൊക്കം, ഹൈറ്റ് ഓരോ പ്രായത്തിലും ഒരു നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ അധികമായിട്ട് വരുമ്പോഴാണ് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം, ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത്. മുതിർന്നവരിലെ ഒരു ഡെഫിനറ്റായിട്ട് ഒരു കട്ട് ഓഫ് ഉണ്ട്. ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, വെയ്റ്റും ഹൈറ്റും കൂടെ ചേർന്നുള്ള ഒരു അനുപാതമാണ്. അപ്പോൾ കുട്ടികളിൽ നമുക്ക് അത് ബ്ലാങ്കറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ പ്രായത്തിന് അനുപാതികമായിട്ട് ഉള്ള കട്ട് ഓഫും, പിന്നെ നമ്മൾ ഈ കുട്ടികളുടെ വെയ്റ്റ് ഹൈറ്റ് ഇതൊക്കെ ചാർട്ട് ചെയ്യുന്നതിന് ഗ്രോത്ത് ചാർട്ട് എന്ന് പറയും. അതിനകത്ത് തന്നെ ഈ BMI കണ്ടുപിടിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. BMI ഐഡന്റിഫൈ ചെയ്യാനുള്ള ചാർട്ടും ഉണ്ട്. അത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആവറേജിനേക്കാളും നോർമൽ അതൊരു റേഞ്ച് നമ്മൾ പറയും. അതായത് 3rd centile ടു 97th centile എന്നൊക്കെ പറയും ശാസ്ത്രീയമായിട്ട് പറയുമ്പം. അതിനേക്കാളും എക്സീഡ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഈ ഓവർ വെയ്റ്റ് എന്നും, അതായത് അമിതവണ്ണമെന്നും, അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബീസിറ്റി എന്നും പറയുന്നത്. അതായത് ഓരോ പ്രായത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും.
5: ഇപ്പോൾ ഒരേ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ തന്നെ ഇപ്പം ബർത്ത് വെയ്റ്റ് കൂടിയ കുഞ്ഞുങ്ങളും കുറഞ്ഞ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ വെയ്റ്റ് അതിനനുസരിച്ച് വ്യത്യാസം വരുമല്ലോ. അത് എത്രത്തോളം ആരോഗ്യപരമാണോ, പ്രായത്തിനനുസരിച്ച് ഇത്ര വെയ്റ്റേ ആകാവൂ, അല്ല ഹൈറ്റിനനുസരിച്ച് വെയ്റ്റിന് വ്യത്യാസം വരാമെന്നുണ്ടോ?
6: അത് ഇപ്പം ഭാരം കുറഞ്ഞു വരുന്ന കുട്ടികൾക്കാണെങ്കിൽ, ഇപ്പം ജനിക്കുമ്പോൾ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു അലവൻസ് കൊടുക്കും ബാക്കിയുള്ള കുട്ടികളായിട്ട് കാച്ചപ്പ് ചെയ്യാനായിട്ടുള്ള. അതിനൊരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്, ഒരു ഒന്നോ രണ്ടോ വർഷം വരെ കൊടുക്കും. അപ്പോഴത്തേക്കും അവർ നോർമലായിട്ടുള്ള കുട്ടികളുടെ അനുസരിച്ചിട്ടുള്ള വെയ്റ്റിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അതനുസരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കത് ഒരു സിംഗിൾ പോയിന്റ് മെഷർമെൻറ്റ് കൊണ്ട് പറ്റില്ല, അതായത് ഒരു തവണത്തെ ഒരു റീഡിംഗ് കൊണ്ട് പറ്റില്ല. ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ വെച്ചിട്ട് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കാണ് അത് കൺഫർമേഷനിലേക്ക് പോകാൻ പറ്റുന്നത്.
5: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയണേ.
7: ആലപ്പുഴ എന്ന് വിളിക്കുകയാണ്, ബിനുവാണ്.
5: ഓക്കെ, സംസാരിച്ചോളൂ,
6: പറഞ്ഞോളൂ.
7: നമസ്കാരം സാറേ. സാറേ,
6: നമസ്കാരം.
7: എന്താണ് ഈ ലക്ഷണങ്ങൾ? എന്താ കാരണം കുട്ടികളുടെ ഈ കരൾ രോഗം ആകുമ്പോഴേ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, എന്തൊക്കെ ലക്ഷണങ്ങൾ?
6: അപ്പൊ അത് നമുക്ക് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കണ്ണിന് മഞ്ഞ നിറം വരിക, നമ്മൾ ഈ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയുന്നത്, കണ്ണിന് മഞ്ഞ നിറം, മൂത്രത്തിന് മഞ്ഞ നിറം. അപ്പൊ അതൊക്കെയാണ് പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് ലക്ഷണങ്ങളിലെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു നവജാത ശിശുവിനെ സംബന്ധിച്ചിടത്തോളം എടുക്കുകയാണെങ്കിൽ അത് ജനിച്ച് വീണ് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടും കണ്ണിന് ഈ മഞ്ഞ നിറം മാറാതെ നിൽക്കുകയാണെങ്കിൽ, അതോടൊപ്പം മൂത്രത്തിന്റെ നിറം നമ്മൾ ശ്രദ്ധിക്കണം. മൂത്രത്തിന് കടുത്ത നിറമാണോ, അത് ഡയപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ അത് നമ്മൾ കുഞ്ഞുങ്ങൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് സാധാരണ ഇതിൽ അത്രത്തോളം കടുപ്പം ഇല്ലെങ്കിലും നമ്മൾ ഡ്രസ്സിലൊന്നും ആ ഒരു മഞ്ഞ സ്റ്റെയിനിങ് വരത്തില്ല, മഞ്ഞ പാട പോലെ അങ്ങനെ കാണത്തില്ല. പക്ഷെ കണ്ണിൽ നല്ല മഞ്ഞപ്പിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയിനിങ് ഉണ്ടാവും, അതായത് മൂത്രം വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഡയപ്പറിലോ ഒക്കെ കളർ സ്റ്റെയിനിങ് ഉണ്ടാവും. രണ്ടാമത് അതുപോലെ മലത്തിന് നോർമലി ഉള്ള കളർ മഞ്ഞ കളറാണ്. അത് നമ്മൾ പിത്തരസം ഭക്ഷണവുമായിട്ട് മിക്സ്

0: പിടിപ്പിച്ച് പിത്തസഞ്ചിയിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അനുസരിച്ച് ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമാകുന്ന സമയത്ത് അത് ചെറുകുടലിലേക്ക് ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം, ഈ പിത്തനാളി കുഴലുകൾക്ക് ഒരു ചുരുക്കം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്, ബിലിയറി അട്രീസിയ എന്ന് പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ ബുദ്ധിമുട്ടുകളൊന്നും കാണത്തില്ല. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ഇവർ വെയിറ്റ് വയ്ക്കുകയും നീളം വയ്ക്കുകയും, അപ്പോൾ കുഞ്ഞ് സാധാരണഗതിയിൽ വളരുന്നത് കൊണ്ടും മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാലൊക്കെ കുടിക്കുന്നുണ്ട്, ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നോർമലായിട്ട് പോകുന്നുമുണ്ട്. മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഒരു ഗൗരവം ഇത് കൊടുക്കാറില്ല, പ്രത്യേകിച്ച് ഈ ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോഴും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ മൂന്ന് പോയിന്റ് പറഞ്ഞത്: കണ്ണിൻ്റെ മഞ്ഞ നിറം, മൂത്രമൊഴിക്കുമ്പോഴുള്ള കളർ, ഡയപ്പറിലോ വസ്ത്രങ്ങളിലോ ഒക്കെ കളർ സ്റ്റെയിൻ ചെയ്യുന്നത്, മലത്തിന്റെ കളർ, ഇത് ഇത്രയും മൂന്ന് കാര്യങ്ങളും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ 15 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ മാറുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപായ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഡോക്ടറെ അല്ലെങ്കിൽ ഇപ്പൊ ഫീൽഡിലാണെങ്കിൽ ആശാ വർക്കർമാരോ ഒക്കെ ഉണ്ട്, ഇവരുമായിട്ട് രോഗലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കൺഫേം ചെയ്യാനായിട്ടുള്ള പിന്നെ വിദഗ്ധമായ പരിശോധനയ്ക്ക് ഡോക്ടർമാരെ കൺസൾട്ടേഷനോ ഒക്കെ ഏർപ്പാട് ചെയ്യും. പിന്നെ അത് ടെസ്റ്റ് ചെയ്ത ശേഷമാണ് കൺഫേം ചെയ്യുന്നത്. ഇത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ നവജാത ശിശുക്കളിൽ വരുന്ന ഒരേ അസുഖം മാത്രമാണ് ഈ ബിലിയറി അട്രീസിയ. ഇതുപോലെ അനവധി അസുഖങ്ങൾ, ഏതാണ്ട് കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും നമ്മൾ മുതിർന്നവരെ പോലെ ഈ വൈറസ് ജന്യ രോഗമോ മദ്യപാനമോ അങ്ങനെയുള്ളതൊന്നും ഇവിടെ റെലവൻ്റ് അല്ല, ഈ പർട്ടിക്കുലർ റെലവൻ്റ് അല്ല. അപ്പോൾ അതോടൊപ്പം തന്നെ വരാവുന്ന ധാരാളം ജനിതകമായിട്ട് വരുന്ന, അതായത് പാരമ്പര്യമായിട്ട് വരാവുന്ന ചില അസുഖങ്ങൾ, പിന്നെ ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയും, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് മൂന്ന് ഘടകങ്ങളുണ്ടെന്നറിയാമല്ലോ: കാർബോഹൈഡ്രേറ്റ്, അതായത് അന്നജം, പ്രോട്ടീൻ, മാംസ്യം, കൊഴുപ്പ്, ഫാറ്റ്, ഇത് മൂന്ന് സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നെ സംസ്കരണം, പ്രോസസ്സിങ് ആണ് നമ്മുടെ കരളിന്റെ ഒരു മെയിൻ ഫങ്ഷൻ. ധാരാളം ഫങ്ഷൻസ് ഉണ്ട്, ഏതാണ്ട് 10-400 ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ എണ്ണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കരളിലെ കോശങ്ങൾ. അപ്പം ഈ പ്രക്രിയകളിൽ എന്തെങ്കിലും ഒരു ചില ന്യൂനതകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഇത് കരൾ രോഗങ്ങളായിട്ട് പ്രകടമാകാം. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഒരു പരിമിതമായ സമയമുള്ളത് കൊണ്ട് ഞാനൊരു പൊതുവിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ഒരു 100 കാരണങ്ങളുണ്ട് ഈ നവജാത ശിശുക്കളിൽ തന്നെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ മുതിർന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ, പ്രകടമായിട്ട് മഞ്ഞ ഒക്കെ ആയിട്ട് വരും, ഛർദി, ഇപ്പം ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതായത് വൈറസ് ജന്യ ഹെപ്പറ്റൈറ്റിസ് രോഗം, അതും പിന്നെ ഭക്ഷണത്തിൽ കൂടെയും മലിനമായ ജലത്തിൽ കൂടെയും ഒക്കെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് എയും ഇയുമാണ് ഈ രണ്ട് ഗണത്തിൽപ്പെടുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ. പിന്നെ അതുപോലെ വൈറസ് ജന്യ രോഗങ്ങളായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ട്. അത് തന്നെ ബി ഇപ്പം നമ്മൾ കുട്ടികളിൽ അധികം കാണാറില്ല, കാരണം നമ്മുടെ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് പട്ടിക ഉണ്ടല്ലോ, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, അതിൽ ഹെപ്പറ്റൈറ്റിസ് ബിയെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള വാക്സിൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് എതിരെയും നമുക്ക് വാക്സിൻ ഉണ്ടെങ്കിലും അത് നമ്മുടെ പ്രതിരോധ, നമ്മുടെ ദേശീയ പ്രതിരോധ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെ നമുക്ക് വാക്സിൻസ് എടുക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ലക്ഷണങ്ങൾ. പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കരൾ രോഗങ്ങൾക്ക് പ്രകടമായിട്ട് ലക്ഷണങ്ങൾ ഇല്ലാതെയും കരൾ രോഗങ്ങൾ ഉണ്ടാകാം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ക്ഷീണം, തളർച്ച, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും. കാണാൻ പോകുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യും. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ കരളിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാനുള്ള ടെസ്റ്റ് ഉണ്ട്, നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും അപാകതകളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ ആ അപാകതകൾ അതുപോലെ നിലനിൽക്കുന്നില്ല എന്ന് രണ്ടാമതൊരു ഒരു വട്ടം കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കരൾ രോഗത്തിൻ്റെ സൂചനകളാകാം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മുൻകാലങ്ങളിൽ മുതിർന്നവർക്ക് അല്ലെങ്കിൽ മദ്യപാന ശീലം പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് കരൾ രോഗം വരിക എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് ഫാറ്റി ലിവർ ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കൂടുതലായി കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്കും ഈ അസുഖം വരുന്നതിന് ഉള്ള കാരണം എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളിൽ വന്ന വ്യതിയാനമാണ് പ്രധാനമായിട്ടും. നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ നിന്ന് വളരെയധികം ചേഞ്ചസ് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ധാരാളമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം, അതായത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന പ്രോസസ്ഡ് ഫുഡ്സ്, ഇപ്പോൾ പ്രോസസ്ഡ് ഫുഡ്സിനകത്തൊക്കെ കാലറി മൂല്യം വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം ഇതിനകത്ത് ധാരാളം ഉപ്പ്, സോൾട്ട്, പഞ്ചസാര, ഷുഗർ, അതുപോലെ ഓയിൽ, ഇതൊക്കെ ധാരാളമായിട്ട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. അപ്പം ഒരു ചെറിയ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് തന്നെ വളരെ ഒരു ഓരോ പ്രായത്തിനും നമുക്കൊരു നിശ്ചിതമായിട്ടുള്ള കാലറി നമുക്ക് അനുവദനീയമായിട്ടും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള പാക്ഡ് ഫുഡ്സൊക്കെ കഴിക്കുമ്പം ആ ഒരു സിംഗിൾ ഡേക്ക്, അതായത് ആ ഒരു ദിവസത്തേക്ക് ആകെ മൊത്തം കഴിക്കേണ്ട കാലറിയും ബാക്കി പ്രോട്ടീനും ഒക്കെ ചിലപ്പം ആ ഒറ്റ ഒരു മീൽ സെർവിങ്ങിനകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പം ഇങ്ങനെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പം അത് കരളിൽ കൊഴുപ്പായിട്ട് അടിയിക്കുകയും കരൾ കോശങ്ങൾക്ക് കേടുണ്ടാകുകയും ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവറായിട്ട് വരികയും ചെയ്യുന്നു. അപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ 30 വയസ്സ്

0: 40 വയസ്സിലൊക്കെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ പ്രമേഹം കാണാം, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അസുഖം കാണാം. ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ അപ്പം ചെറിയ കുട്ടികളിലും ഈ ഭക്ഷണ രീതിയിൽ വന്ന വ്യതിയാനവും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വ്യായാമത്തിൻ്റെ അഭാവം. ഇപ്പം നമുക്ക് പഠിക്കുന്ന കുട്ടികളാവുമ്പം പഠനത്തിനുള്ള ഒരു സ്ട്രെസ് ഒരു ഭാഗത്തുണ്ടാവും, രണ്ടാമത് വ്യായാമത്തിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സമയവും ഒക്കെ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പൊതുവായിട്ടുള്ള കളിയിടങ്ങളും പാർക്കുകളും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ജോഗ്രഫി നോക്കുമ്പം അത് വളരെയധികം ഒരു ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പൊതുവിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. അപ്പോൾ അത് അതിൻ്റെ അഭാവം വേറൊരു കാര്യം. പിന്നെ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം, അതായത് സ്കൂളിൽ പോയുള്ള വിദ്യാഭ്യാസ രീതി ഇല്ലാതായി, എല്ലാം വെർച്വലായി അല്ലെങ്കിൽ ഡിജിറ്റലായി മാറി. അപ്പം കൂടുതൽ സമയം സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രീനെ കേന്ദ്രീകരിച്ചിരിക്കേണ്ട ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാകുന്നു. അപ്പം വ്യായാമം അപ്പോഴും കുറയുന്നു. അപ്പം ഒരു ദിവസം തന്നെ ഒരു 2-3 മണിക്കൂറാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ നടത്തിയ ഒരു പഠനത്തിൽ തന്നെ മനസ്സിലായത് 50% കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വ്യായാമമില്ല. അതിൽ തന്നെ ഗണ്യമായ ഒരു പങ്ക് കുട്ടികൾക്കും ഈ സ്ക്രീൻ ടൈം, അതായത് മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറോ ടി വിയോ ഇതൊക്കെ ഇങ്ങനെ ദീർഘനേരം നോക്കിയിരിക്കുന്ന ടൈം വളരെ കൂടുതലാണ് കണ്ടിട്ടുണ്ട്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: മാഡം, ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി ഗോപകുമാറാണ്.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: നമ്മളെ കൊച്ചു കുട്ടികളില് ഈ കുട്ടികൾ മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ന്യായമായ
0: അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ആവറേജ് ആയിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു 2.5 കിലോ എങ്കിലും വെയിറ്റ് ഉണ്ടാവണം. അത് 1 വയസ്സാകുമ്പോഴത്തേക്കും അത് 10 കിലോ എങ്കിലും ആവറേജ് വേണം, 10 കിലോ എങ്കിലും. പിന്നെ ഓരോ പ്രായത്തിനും ഒരു 2-3 കിലോ വെച്ച് കൂടി, അപ്പോൾ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് 20 കിലോ വെയിറ്റ് വേണം. 10 വയസ്സുള്ളൊരു കുട്ടിക്ക് 30 കിലോ മതിയാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കൂടുന്നതിൻ്റെ തോത് കുറഞ്ഞു വരും. അപ്പം ഓരോ പ്രായത്തിനും നമുക്ക് ആനുപാതികമായിട്ട് ഞാനൊരു റഫായിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സിംഗിൾ ഒരു തവണ മാത്രം നോക്കിയിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ അപകട ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയുന്നതിന് ഒരു 6-7 മാസം കൂടുമ്പം രണ്ട് റീഡിംഗ് എടുക്കുമ്പോൾ അത് നമുക്ക് ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞൊരു അറുപത് കിലോ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. 60 കിലോ എന്നൊക്കെ
2: പറയുന്നത്
0: അല്ലെ. ഈ പരിപാടി ആദ്യം മുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? അപ്പൊ ഞാൻ നേരത്തെ ഒരു ശ്രോതാവ് ചോദിക്കുക, നേരത്തെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഭക്ഷണ രീതികളെ പറ്റിയൊക്കെ വിശദമായിട്ട് ഒന്ന് പറഞ്ഞിരുന്നു. ഭക്ഷണം ഒരു ഘടകമാണ്, ഭക്ഷണത്തോടൊപ്പം വ്യായാമത്തിൻ്റെ കുറവ്, പിന്നെ ഈ ജീവിതശൈലി, അതായത് കൂടുതൽ സമയം സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം ജനിതകമായിട്ടുള്ള ഘടകങ്ങളും ഉണ്ട്. പക്ഷേ ഇതിൽ ഈ ഭക്ഷണത്തിനകത്ത് വരുന്ന രീതി അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഫാറ്റി ലിവർ എന്ന അവസ്ഥയെ പലരും അവഗണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കാൻ ചെയ്താൽ Grade 1 fatty liver, Grade 2 fatty liver ഒക്കെ ഇത് എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ള ഒരു ധാരണയാണ്. ഇത് നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത്. എനിക്കും ഉണ്ട്, നിനക്കും ഉണ്ട്. സോ അതൊന്ന് മാനേജ് ചെയ്യാനുള്ള, അതങ്ങനെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടും ആൾക്കാർ എടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, അൺട്രീറ്റഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ സിറോസിസിലോട്ടോ അല്ലെങ്കിൽ ഫെയിലിയറിലോട്ടോ ഒക്കെ പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്?
0: ഇതൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങളാണ്. ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം കൂടെ പറയണം. ഇപ്പം കരൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഇപ്പം കരൾ രോഗങ്ങൾ ഇപ്പോൾ പ്രകടമായിട്ട് അറിയണമെന്ന് മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, അതുപോലത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പം, അതായത് ഒരു കരൾ കോശങ്ങൾ ഒരു 80% 90% ഡാമേജ് ആകുന്നിടം വരെ ചിലപ്പോൾ പ്രകടമായിട്ട് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം അങ്ങനെയൊന്നും കാണണമെന്നില്ല. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയും, അതായത് വയറിന് ചെറിയ അസ്വസ്ഥത, ക്ഷീണം, തളർച്ച, വിശപ്പില്ലായ്മ, വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് ടെസ്റ്റ്, ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ രക്തപരിശോധന ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണും. അതിൽ തന്നെ അമിനോ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്, AST എന്നും ALT എന്നും പറയും, അല്ലെങ്കിൽ SGOT, SGPT എന്ന് പറയും. ഇപ്പോൾ ഇത് കൂടി നിൽക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ അബ്നോർമലായിട്ട് കാണുമ്പോൾ സ്കാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും, സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ വരും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുകൊണ്ട്, ഇപ്പോൾ നമ്മൾ 100 പേരെ എടുക്കുകയാണെങ്കിൽ ഒരു 30 പേർക്കെങ്കിലും ഫാറ്റി ലിവർ കാണും. ഒരു ഏകദേശ കണക്കാണിത്, ചെറിയ നിസ്സാരമായ തള്ളിക്കളയേണ്ടതല്ല. അപ്പോൾ അതിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണവും പുണ്ണത്തടിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, അമിതവണ്ണമാണെങ്കിൽ ഇപ്പം ഞങ്ങൾ നടത്തിയ പഠനത്തിൽ 9 മുതൽ 12 വയസ്സുള്ള കുട്ടികളെ എടുത്തത്, അപ്പോൾ അതിൽ നോക്കിയപ്പം 35%

0: ശതമാനത്തോളം അമിതവണ്ണമുള്ള കുട്ടികളും അതിൻ്റെ നേരെ ഇരട്ടി, അതാണ്ട് 65% പൊണ്ണത്തടിയുള്ള കുട്ടികളും ഫാറ്റ് ലിവറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതശൈലിയിലും മറ്റോ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ യഥാസമയം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ചെയ്തില്ലെങ്കിൽ ഇത് സൈലൻ്റായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യും. പ്രോഗ്രസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വർഷം 12 വർഷം കഴിയുമ്പോൾ ഇത് ചെറിയ, ആദ്യം ഫാറ്റ് ലിവർ മാത്രമേ കാണുള്ളൂ, രണ്ടാമത് കരൾ വീക്കം, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അത് കഴിയുമ്പോൾ ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് കരളിലെ ഫൈബ്രോസിസ് എന്ന് പറയും, വടുക്കൾ വരുന്ന സ്കാറിങ്, നമ്മൾ ചെറുതായിട്ട് ഇപ്പം ദേഹത്തൊക്കെ നമുക്ക് മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് അറിയാമല്ലോ, അത് നോർമലായിട്ട് സ്കിൻ വന്ന് അത് കറക്റ്റ് ചെയ്യുന്നത്. അപ്പം പക്ഷേ നമ്മൾ കരൾ കോശങ്ങൾക്ക് ഡാമേജ് ഫൈബ്രോസിസ് വന്നു കഴിയുമ്പം അത് നോർമലായിട്ടുള്ള കോശങ്ങളായിരിക്കത്തില്ല, അത് സ്കാറിങ് എന്ന്. അപ്പോൾ നോർമലായിട്ടുള്ള ആ ഫംഗ്ഷൻസും ഇതുമൊക്കെ കംപ്ലീറ്റ് അഫക്റ്റഡ് ആവും, അതായത് ഫങ്ഷണൽ മാസ് കുറയും, പ്രവർത്തനക്ഷമതയുള്ള കരൾ കോശങ്ങളുടെ അളവ് കുറഞ്ഞു വരികയും കരൾ ചുരുങ്ങി വന്ന് സിറോസിസ് ആകും. സിറോസിസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സങ്കീർണതകളിലേക്ക് പോകും, അപ്പോഴാണ് വയറ്റിൽ വെള്ളം കെട്ടുന്ന കരൾ വീക്കം, അസൈറ്റിസ് എന്ന് പറയും. കരളിന് കേട് വന്നിട്ട് രക്തം ഛർദ്ദിക്കാം, തലച്ചോറിനെ ബാധിക്കാം, എൻസെഫലോപ്പതി എന്ന് പറയും, വൃക്കകൾക്ക് കേട് വരാം. ഇത് നമ്മൾ എൻ സ്റ്റേജ് ലിവർ ഡിസീസ് എന്ന് പറയും. കുറച്ചുകൂടെ ഒരു സങ്കീർണതകളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ കരൾ ക്യാൻസറും ഒക്കെ വരാം. അപ്പം നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഒരു യുവത്വവും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു വർക്ക് ഫോഴ്സ്. ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം, ആ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തന്നെ ദോഷമാണ്.
1: ഇപ്പോൾ പാരൻസ് മദ്യപിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പാരൻസിന് കരൾ രോഗമുണ്ടെങ്കിൽ അടുത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർക്കും ഈ കരൾ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
0: അങ്ങനെ ഈ മദ്യപാന രോഗം അങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നതല്ല, പക്ഷേ അതൊരു തെറ്റായ ഒരു ശീലമാണ്. ഇപ്പോൾ മാതാപിതാക്കൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെപ്പോഴും നമ്മൾ കുട്ടികളെപ്പറ്റി സാധാരണ പറയുന്നത് കുട്ടികൾ കീൻ ഒബ്സർവേഴ്സ് ആണ്. അപ്പോൾ എന്ത് ശീലങ്ങളൊക്കെ അവരിങ്ങനെ നിരീക്ഷിച്ച് വച്ചിരിക്കും, കുറേ കഴിയുമ്പോൾ അവർ അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി എടുക്കുന്ന ഒരു ശീലം രീതി കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അത്തരത്തിലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്.
1: ഡോക്ടർ, എങ്ങനെയാണ് ഫുഡ് കൺട്രോളിലൂടെ നമുക്ക് കരളിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുക? ഡോക്ടർ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതികളും ശൈലികളും വെച്ചിട്ട് നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, അരി ആഹാരമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ?
0: പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ട്രഡീഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ആരോഗ്യകരമായിട്ട് ഉണ്ടായിരുന്ന രീതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ കൺവെൻഷണലായിട്ട് കഴിക്കുന്ന രീതി, നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു 70% 60% ആദ്യം അന്നജം, കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, അത് ചിലപ്പം റൈസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വീറ്റ് ആയിട്ടായിരിക്കും, ഗോതമ്പായിട്ടായിരിക്കും എടുക്കുന്നത്. അതൊരു തെറ്റായ രീതിയാണ്. നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയും, അതായത് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ചതുരമായിട്ടുള്ള ഒരിതാണെങ്കിൽ അതിനെ 4 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോ പോർഷനും 25% വരും, അതിലൊരു 25% മാത്രമേ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പച്ചക്കറികൾ, അത് പച്ചക്കറികൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഇലക്കറികളുമുണ്ട്, ഈ കളേർഡ് വെജിറ്റബിൾസും ഉണ്ട്, ലൈക്ക് ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പം ഈ ഇലക്കറികൾ 25%, ബാക്കി ഒരു 25% ഇങ്ങനെയുള്ള കളേർഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യുക. പിന്നെ ഡെയിലി ഫ്രൂട്ട്സ്, സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്, പിന്നെ ഉച്ചയ്ക്കുള്ള മീലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പ്രോട്ടീൻ്റെ സോഴ്സും കൂടെ വേണം, മാംസ്യം വേണം, മത്സ്യം അല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്തെങ്കിലും ആകാം. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ അല്ല പലപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. കൂടുതൽ ധാരാളമായിട്ട് അന്നജം കഴിക്കും, അതോടൊപ്പം ഈ വറുത്ത് പൊരിച്ച ഐറ്റംസും ഉപ്പ് ചേർന്നത് ഭക്ഷണങ്ങളൊക്കെ ഒത്തിരി കഴിക്കും. അത് ഡെയിലി, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രായത്തിന് ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റുണ്ട്, RDA എന്ന് പറയും, ഇത്ര കാലറി ഇത്ര പ്രോട്ടീൻ. നമ്മളിങ്ങനെയുള്ള ഈ ജങ്ക് ഫുഡ്സും അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സും ഒക്കെ കൂടുതൽ കഴിക്കുമ്പം ഒറ്റ ഒരു സെർവിങ്ങിൽ കൂടി തന്നെ ഇത്രയും ഒരു ദിവസത്തേക്കുള്ള കാലറി ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുക. ഇതേ സെയിം തന്നെ അടുത്ത നേരം, നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ്, 4 നേരം ഉദ്ദേശിച്ച് വൈകുന്നേരത്തെ ചായയും കൂടെ ചേർത്ത് 4 നേരം കഴിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ ഇതേ രീതിയിൽ ഭക്ഷണം കഴിക്കുകയും വ്യായാമം ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് കരളിൻ്റെ ആരോഗ്യത്തെ ഡെഫിനറ്റ് ആയിട്ടും അത് ബാധിക്കും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: സാർ, ഞാൻ നല്ലൊരു മദ്യപനിയാണ്. അപ്പോഴെനിക്ക് ഈ വയറ് പെരുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എൻഡോസ്കോപ്പൊക്കെ ചെയ്തപ്പോ കുഴപ്പമൊന്നും ഇല്ലാന്ന്, പക്ഷെ എപ്പോഴും വയറ് പെരുക്കുന്നുണ്ട്. അത് ഈ കരൾ രോഗമായിട്ട് വല്ല
0: കരൾ രോഗമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഈ മദ്യപാനം ശീലം എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. അപ്പൊ അത് ഇപ്പം രോഗമൊന്നും
2: ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേർക്ക് അത് ബാധിക്കുമെന്ന് ഞാനിപ്പോ നിർത്തി വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ വയറ് പെരുക്കം ഭയങ്കര പ്രശ്നമാണ്.
0: വയറുപെരുക്കം, അതിന് അനുബന്ധമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് നല്ല ലക്ഷണമല്ല. നിങ്ങളുടെ കരളിന്റെ പ്രവർത്തനം ചിലപ്പോൾ മോശമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്, നിങ്ങളുടെ ശീലം നിങ്ങളുടെ കുട്ടികളിലും അതിനകത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം കുട്ടികൾ വീട്ടിലെ സാഹചര്യങ്ങളും മറ്റും കണ്ടുപഠിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കും, കണ്ടാണ് കണ്ടു വളരുന്നത്. അപ്പം നമ്മൾ മാതാപിതാക്കളൊരു നല്ല മാതൃകയാവേണ്ടതല്ലേ?

0: നമ്മൾ കുട്ടികൾ അത് കണ്ടുപിടിക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആരോഗ്യത്തിനും ദോഷമാണ്, നിങ്ങളുടെ കുടുംബത്തിനും ദോഷമാണ്, മക്കൾക്കും ദോഷമാണ്, കേട്ടോ. അത് വൈറസ് ദഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക്, അത് ഡോക്ടറെ തന്നെ കണ്ട് അതിനുള്ള ചികിത്സ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ മദ്യപാന ശീലം ഒഴിവാക്കുക, കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സംസ്ഥാനത്ത് ഇപ്പോൾ സർക്കാർ മേഖലയിൽ കുട്ടികളുടെ ഏക ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണല്ലോ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രി എസ് ഐ ടിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 526 കുട്ടികൾക്കാണ് വിട്ടുമാറാത്ത കരൾ രോഗങ്ങൾ കണ്ടെത്തിയതെന്നാണ്

0: പണ്ട് കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഞാൻ ഈ പറഞ്ഞ പോലെ കാലറി മൂല്യം കൂടിയ ഭക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉത്സവ അവസരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ്, നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻസിലായിരിക്കും ചിലപ്പം അമിതമായിട്ട് മധുരമോ അല്ലെങ്കിൽ ഉപ്പോ എണ്ണയോ ഒക്കെ ചേർന്ന ഭക്ഷണങ്ങൾ. ഇപ്പം ഇപ്പോൾ ഒരു ഡെയിലി റൊട്ടീനാണ്. ഇപ്പം കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഫുഡ് ജോയിൻസ് ആണ്. അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇപ്പം കടകളിൽ പോലും പോകണ്ട, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് സുഭിക്ഷമായിട്ടിരുന്ന് കഴിക്കാം. അപ്പം ഈ കോവിഡ് ഇതിനെ ഈ പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു വീട്ടിലിരിക്കേണ്ട വരുന്ന സമയത്ത് കുട്ടികൾ ആ ഒരു അഡിക്റ്റഡ് ആയി പോവുകയും ആ സമയത്ത് അമിതമായിട്ട് വണ്ണം കൂടുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോവിഡിനെ മാത്രം അതിനെ പഴിചാരുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ജനറേഷണൽ ഷിഫ്റ്റാണ് ഈ ഒരു രീതികളും, ഭക്ഷണ രീതിയും ഉണ്ട്, വ്യായാമവും ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും. അപ്പം പിന്നെ മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അസുഖത്തിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല.
1: അപ്പോൾ നമുക്ക് ലിവർ ഡിസീസസ് റിവേഴ്സിബിൾ ആണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതായത് ഇപ്പോൾ സാറ് പറഞ്ഞു ലിവർ ഒരു റിസർവ് സൂക്ഷിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട് തനിയെ തന്നെ ഡാമേജ് ആയാലും അത് മാനേജ് ചെയ്തോളൂ എന്ന്. പക്ഷേ അത് എത്രത്തോളം റിവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും?
0: അപ്പോൾ അതേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കരൾ രോഗങ്ങളെ പൊതുവിൽ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. ഒന്ന് അക്യൂട്ടായിട്ട് വരുന്നത്, വന്ന് അസുഖം വരികയും അത് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ വിട്ടു മാറുന്ന ഒരു 7-8 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു 3-4 മാസത്തിനുള്ളിൽ മാറുന്ന ഒരു അവസ്ഥ, അതിന് അക്യൂട്ട് ലിവർ ഡിസീസ് എന്ന് പറയും. ആ ഗണത്തിൽപ്പെടുന്നതാണ് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. വൈറസ് ജന്യ രോഗങ്ങൾ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇ, അങ്ങനെയൊക്കെ ഉള്ളത് ആ രീതിയിൽ വരുന്നത്. അതായത് നമ്മൾ വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള ഭക്ഷണവും അല്ലെങ്കിൽ ജലവും ഒക്കെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, അത് വന്നങ്ങ് മാറും. അതോടൊപ്പം തന്നെ ഈ വിട്ടു മാറാത്ത അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 6 മാസമായിട്ടും ലക്ഷണങ്ങൾ മാറാതിരിക്കുക, ഇത് ഞാനൊരു ടൈം ഫ്രെയിം ഒരു ആർബിട്രറി ആയിട്ട് പറഞ്ഞതാണ്. അതായത് ഒരു ഡെഫിനറ്റ് ആയിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചിലപ്പം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഡാമേജസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ ചിലപ്പം കാണത്തില്ല, ഒരു വേറെ എന്തെങ്കിലും ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കുറവ്. പിന്നെ പലപ്പോഴും നേരത്തെ രോഗനിർണയം നടത്തി അതിൻ്റെ ചികിത്സ ടൈംലി ആയിട്ട് ചെയ്യുകയാണെന്ന്, അതിപ്പം നവജാത ശിശുക്കൾ തൊട്ട് തുടങ്ങുന്നു. ഇപ്പോൾ ബിലിയറിയട്രീസിയ പോലത്തെ അസുഖം നേരത്തെ അത് സംശയിക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും അത് ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ ഡാമേജസ് റിവേർട്ട് ചെയ്യാം. പക്ഷേ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിറോസിസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: ഓക്കെ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ, സ്വാഗതം,
0: പറഞ്ഞോളൂ.
2: കൊച്ചിന് 15 വയസ്സായി, നമ്മൾ 5ാം ക്ലാസ്സിൽ
0: പഠിക്കുകയാണ്.
2: അപ്പൊ ഇടയ്ക്ക് സ്കൂളിൽ വെച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് പനി വരും. 4 ദിവസം പനി വന്നപ്പോൾ സ്കൂളിലെ ടീച്ചർ വീട്ടിലേക്ക് പറഞ്ഞു എവിടെയും കൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു.
0: ഓക്കെ,
2: പനി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വീടിനടുത്ത് ഹോസ്പിറ്റലിൽ
0: കൊണ്ടിരിക്കുന്നു.
2: എസ് ജി ടീച്ചർ നോക്കി.
0: ഓക്കെ,
2: അപ്പൊ എസ് ജി ഒച്ചി
0: 116 SGPT 109 അല്ലേ?
2: 9 കാണിച്ചു.
0: ഓക്കെ,
2: അവരുടെ 3 ദിവസത്തേക്ക് മരുന്ന് തന്നിട്ട് പറഞ്ഞു വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു.
0: ഓക്കെ,
2: അപ്പം ടെസ്റ്റ് ചെയ്തപ്പോൾ SGPT 33 SGPT 48
0: ഓക്കെ.
2: അപ്പം പറഞ്ഞു മരുന്ന് 5 ദിവസം മരുന്ന് കഴിച്ചിട്ട് മതിയായിക്കോളാൻ പറഞ്ഞു.
0: ഓക്കെ,
2: ഇപ്പം കൊച്ചിന് കുഴപ്പമില്ല. അവന് 11 വയസ്സായി, വെയിറ്റ് 56 കിലോ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു.
0: വെയിറ്റ് 56, 11 വയസ്സ് അല്ലേ?
2: 56 വയസ്സ്.
0: ശരി, അപ്പൊ ഞാൻ രണ്ട് കാര്യം പറയാം. ആദ്യം നമ്മള് ഈ ബ്ലഡ് ടെസ്റ്റിനകത്ത് വ്യതിയാനം കണ്ടു എന്ന് പറഞ്ഞല്ലോ, ഒരു നമുക്കൊരു ഒരു 110-120 എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ സാധാരണ നമ്മൾ ഒരു ഏതൊരു വൈറൽ പനി വരുമ്പോഴും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം ഈ കോമൺ ആയിട്ടുള്ള ഹീമോഗ്രാം എന്ന് പറയും, ടോട്ടൽ കൗണ്ട്, ഹീമോഗ്ലോബിൻ, പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഇതിനകത്ത് കൂടെ അതിന്റെ കൂടെ നമ്മൾ ലിവർ ഫംഗ്ഷനും റീനൽ ഫംഗ്ഷനും ഒക്കെ ചിലപ്പം നോക്കാറുണ്ട്, ഇപ്പൊ വിട്ടുമാറാത്ത പനിയൊക്കെ ആണെങ്കിൽ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പം നോൺ സ്പെസിഫിക് ആയിട്ടുള്ള വൈറസ് ജന്യ രോഗങ്ങൾ, അതായത് പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, സാധാരണ ഒരു ഇൻഫ്ലുവൻസ വൈറസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ പോലും ലിവർ ഫംഗ്ഷനകത്ത് ഒരു വേരിയേഷൻസ് ഇങ്ങനെ കാണാറുണ്ട്. അത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തനിയെ തന്നെ അത് നോർമൽ ആയിക്കോളും. അത് ഒരു ഒരു 4-5 ആഴ്ച, 6 ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ്ലി നോർമൽ ആവും നമ്മൾ രണ്ടാമത് ഫോളോ അപ്പ് ചെയ്യുമ്പോഴും. ഇവിടെ ഈ മകന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിനകത്ത് നോർമലായി, പക്ഷേ വേറെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിനെ പറ്റി എന്നോട് സൂചിപ്പിച്ചു. 10 വയസ്സായപ്പോഴുള്ള വെയിറ്റ് ആണ് 56 കിലോ എന്ന് പറഞ്ഞത്. 56 കിലോ ഒരു 10 വയസ്സെന്നുള്ള കുട്ടിക്ക് അവന് നിഷ്കർഷിച്ചിട്ടുള്ളതിനേക്കാളും ഏതാണ്ട് ഇരട്ടിയോളം വരും. ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് 30 കിലോ മതി ഏകദേശം ആവറേജ്. അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കുമ്പം ഈ വിഷയം തന്നെ ഇപ്പൊ നമ്മളിപ്പം നേരത്തെ ഒരു ശ്രോതാവും ഇതേപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പൊ ഞാനത് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞിരുന്നു, ലൈക്ക് ഇങ്ങനെ വെയിറ്റ്, നമ്മൾ പ്രായത്തിനുള്ള വെയിറ്റ് വേണം. അപ്പൊ ഭക്ഷണ രീതിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം, ഭക്ഷണ രീതി ശ്രദ്ധിക്കണം. സമീകൃതമായിട്ടുള്ള ഭക്ഷണമാണ്, ഭക്ഷണ രീതിയെ പറ്റി ഞാൻ വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നു എങ്ങനെയായിരിക്കണം നമ്മുടെ ഫുഡ് പ്ലേറ്റ് എന്നുള്ളത്. അതായത് നമ്മൾ കൂടുതലും ഈ അരിയാഹാരം കൂടുതൽ

0: കഴിക്കുന്ന ആളുകളാണ്. അപ്പം ബാക്കിയുള്ള വെജിറ്റബിൾസും ഇതൊന്നും സമീകൃതമായിട്ടല്ല കഴിക്കുന്നത്. അപ്പം ആ ഇതിനകത്തൊക്കെ ഒരു ക്രമപ്പെടുത്ത, അതിനകത്തൊക്കെ ഒരു വേരിയേഷൻ കൊണ്ടുവരണം. രണ്ടാമത് വ്യായാമം വേണം. ഒത്തിരി സമയം ടി വി മൊബൈല് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണുന്നെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കണം. അപ്പം മാതാപിതാക്കളും പൊതുവെ വണ്ണമുള്ള ആരോഗ്യ പ്രകൃതി ഉള്ളവരാണോ, അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രമേഹം, കൊളസ്ട്രോള് അങ്ങനത്തെ
1: എന്തെങ്കിലും?
0: എന്താ അസുഖം വന്നാ അമ്മ മരിച്ചത്?
1: കിഡ്നി രോഗമായിരുന്നു.
0: ഓക്കെ, അസുഖമായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൊച്ചുമാന്റെ കാര്യത്തില് വളരെ ശ്രദ്ധ വേണം. ഈ വെയിറ്റ്
1: ഇത് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട
0: ആവശ്യം, ഈ വെയിറ്റ് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ച് അപ്പൊ അതിനുള്ള ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങളും ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരും. പിന്നെ ഈ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് കംപ്ലീറ്റ്ലി നോർമൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ കൂടെ വേണം കേട്ടോ.
2: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, കരൾ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് വിഷവസ്തുക്കളും മരുന്നുകളും. അപ്പോൾ ചില മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം, ഇപ്പോൾ നമ്മൾ ചെറിയൊരു പനി വന്നാൽ തന്നെ പാരസെറ്റമോള്, മിഠായി കഴിക്കുന്ന പോലെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട, കിട്ടുന്ന ചെറിയൊരു തലവേദനയാണെങ്കിലും പാരസെറ്റമോൾ എന്നൊരു അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ പെയിൻ കില്ലേഴ്സ്, ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ദീർഘനാളിൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ എലി വിഷം, കീടനാശിനി. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല ക്ലെൻസേഴ്സ് അവർ, അല്ലെങ്കിൽ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന ലിക്വിഡ്സ് അതിൻ്റെ കളർ കണ്ടിട്ട് മണം അട്രാക്ട് ചെയ്തിട്ടൊക്കെ എടുത്തവർ അറിഞ്ഞോ അറിയാതെ കുടിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വിഷവസ്തുക്കൾ ഉള്ളിൽ പോയാൽ അത് കരളിനെ എത്രത്തോളം ഡാമേജിങ് ആക്കും?
0: കരളിൻ്റെ നമ്മൾ ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്, ധർമ്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഭക്ഷണം സംസ്കരിക്കുന്നതും അതിൻ്റെ ആകിരണവും പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഫംഗ്ഷനോടൊപ്പം തന്നെ ശരീരത്തിന് കേടുപാടുണ്ടാക്കുന്ന വസ്തുക്കൾ, അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിനകത്തുനിന്നുള്ള കേടുപാടുണ്ടാകുന്ന ഭക്ഷണങ്ങൾ ഘടകങ്ങളാവാം. അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നിനകത്ത് അടുത്തുള്ള ടോക്സിക് എലിമെൻറ്റ്സ്, അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിനകത്തും ലിവറിന് ഒരു റോളുണ്ട്. പക്ഷേ നമുക്ക് ഒരു ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരു എമൗണ്ട് പോവുകയോ അല്ലെങ്കിൽ പൊട്ടൻഷ്യലായിട്ട് കരളിന് കേടുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ലിവറിന് ഡാമേജ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ OTC എന്ന് പറയും, ഓവർ ദ കൗണ്ടർ ആയിട്ട് മെഡിസിൻ വാങ്ങി. അത് പ്രിസ്ക്രിപ്ഷൻ്റെ അഭാവത്തിൽ, ഈ അടുത്തിടയ്ക്ക് ഇപ്പം ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ കാര്യത്തിൽ അതിന് കുറച്ചൊരു നിയന്ത്രണം വന്നിട്ടുണ്ട്. അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ, ഇപ്പം ഞാനൊരു ഡോക്ടറാണ്, ഇപ്പം ഞാനിപ്പോൾ കടയിൽ പോയി ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചാൽ പോലും അവർ ഡെഫിനറ്റായിട്ടും പേര്, വയസ്സ്, ആര് പ്രിസ്ക്രൈബ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇതുപോലത്തെ അല്ലാത്ത ഒരു മരുന്നിന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു പാരസെറ്റമോൾ സർവ്വസാധാരണമാണ്. അപ്പം ഇതിനകത്തുള്ള ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്, ഇത് പല സ്ട്രെങ്തിൽ വരും. ഒരു സംഭവം ഉണ്ടായി വടക്കൻ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത, ചെറിയൊരു കുട്ടിക്ക് പാരസെറ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്തു. അതിപ്പം തുള്ളിമരുന്നായിട്ട് വരുന്നുണ്ട്, ഡ്രോപ്സ് എന്ന് പറയും. രണ്ടാമത് സിറപ്പായിട്ട് വരുന്നുണ്ട്. സിറപ്പായിട്ട് വരുന്നത് തന്നെ സ്ട്രെങ്ത് ഡിഫറെൻ്റ് ആണ്. അപ്പം മരുന്നിൻ്റെ ലേബല് നന്നായിട്ട് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഡോക്ടർ എഴുതിയിരിക്കുന്ന ഡോസ്, അതൊരു കാരണവശാലും നമ്മൾ പറഞ്ഞേക്കുന്ന ഇടവേളകളിൽ, പറഞ്ഞേക്കുന്ന ഡോസിൽ, പറഞ്ഞേക്കുന്ന കാലത്തേക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. അല്ലാതെ ഇത് വാങ്ങിച്ച് നമ്മൾ ലക്ഷണം വരുന്ന സമയത്തൊക്കെ ഈ ഓവർ ദ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്ന ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഈ നോൺ, ഈ വേദന സംഹാരി ഗുളികകൾ എന്ന് പറഞ്ഞ NSAID, ഇതൊക്കെ കേടുണ്ടാക്കുന്നതാണ്. അതോടൊപ്പം ചില മരുന്നുകളുണ്ട്, ഇപ്പോൾ വേറെ ചില അസുഖങ്ങൾക്ക് കഴിക്കുന്ന, ഇപ്പോൾ ജന്നി സംബന്ധമായിട്ട് ചില കഴിക്കുന്ന മരുന്നുകളൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാക്കും. പിന്നെ ക്യാൻസറിൻ്റെ മരുന്നുകൾ, അതിപ്പം ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് ആ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് മാനേജ് ചെയ്യാന്നുള്ളൂ. അല്ലാതെ ഈ ഓവർ ദ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരസെറ്റമോളിൻ്റെ ദുരുപയോഗം വളരെ വളരെ വളരെ കോമൺ ആണ്. ചെറിയൊരു ശതമാനം കുട്ടികളിലെങ്കിലും ഗുരുതരമായിട്ടുള്ള കരൾ രോഗം, അതായത് അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയും, അതായത് കരളിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ട് അപകടത്തിലാവുകയും പിന്നീട് കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ വിഷവസ്തുക്കൾ, പെസ്റ്റിസൈഡ്, പെസ്റ്റിസൈഡ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറയുകയുണ്ടായി. ഇപ്പം ഇതിൻ്റെ പാക്കിംഗ് ചിലപ്പം വേറെയുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങളുമായിട്ടുള്ള ഒരു സാമ്യം ഉണ്ടാവും. അപ്പം ഇപ്പം എലിവിഷമൊക്കെയൊക്കെ തന്നെയാണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ഒരു ദാരുണമായ ഒരു സംഭവം നമുക്ക് നേരിടേണ്ടി വന്നു. ഒരു ചെറിയ കുട്ടിയും, അവൾക്ക് 3 വയസ്സ് 4 വയസ്സുമേ ഉള്ളൂ, ഒരു വടക്കൻ ജില്ലയിൽ നിന്ന് റെഫേർഡ് ആയിട്ട് വന്ന കേസാണ്. വീട്ടിൽ പെയിൻറ്റിങ് നടക്കുകയായിരുന്നു. അപ്പം ഇവർ ഈ കാർഷിക കുടുംബമാണ്. അപ്പം റാറ്റ് പോയ്സൺ എന്ന് പറയും, അതിൽ റാറ്റ് പോയ്സൺ അത് ടൂത്ത് പേസ്റ്റിൻ്റെ കളറിലിരുന്നു. കുഞ്ഞ് അറിയാതെ ഇതെടുത്ത് പേസ്റ്റാന്നെടുത്ത് ഉപയോഗിക്കുകയും പിന്നീട് ഗുരുതരമായിട്ടുള്ള കരൾ രോഗമായും കുഞ്ഞിന് ദാരുണമായിട്ടായിരുന്നു അത് സംഭവിച്ചത്. അപ്പം ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സും ഒക്കെ വളരെ കുട്ടികളുടെ ഒരു റീച്ചിൽ നിന്ന് മാറ്റി നിർത്തുന്നതും സേഫായിട്ട് വെക്കേണ്ടതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് പറയാമോ?
3: ഞാൻ ഫൈസൽ ഇബ്രാഹിം, കല്ലമ്പലം, ആറ്റിങ്ങൽ
2: കല്ലമ്പലം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: സാറേ, ഞാൻ ഡൗട്ട് ചോദിച്ചത്, ഈ ലിവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കായാലും വലിയ മുതിർന്നവർക്കായാലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താലും അത് മനസ്സിലാവും സാറ്.
0: അപ്പോൾ അതിന് രണ്ട് വശമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ചിലപ്പോൾ കാണണമെന്നില്ല. അപ്പോൾ നമ്മളിപ്പം ഈ

0: പർട്ടിക്കുലർ ടെസ്റ്റ് മാത്രം വെച്ച് ഇതും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്യുകയും അതിനകത്ത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണുമ്പം അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യാതെ ചുമ്മാ സെർച്ച് ചെയ്ത് ഇന്ന അസുഖമാണ് അസുഖമാണെന്ന് വിചാരിക്കുകയും വേറെ പല ചികിത്സാ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിനകത്ത് ഒരു വ്യതിയാനം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ലാബ് റിസൾട്ടിനെ അല്ല നമ്മൾ ചികിത്സിക്കുന്നത്, രോഗിയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ ആ ലക്ഷണങ്ങളും കൂടെ നമ്മൾ അപഗ്രഥിക്കണം, അതോടൊപ്പം കുട്ടിയെ പരിശോധിക്കണം. അതിന് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ വിശകലനം നടത്തുന്നത്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ആ ടെസ്റ്റ് മാത്രം വെച്ച് ഒരു ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, തള്ളിക്കളയേണ്ട ആവശ്യവുമില്ല. രണ്ട് വശവും പ്രധാനമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ശരിയായ സമയത്തെ ചികിത്സ എത്രത്തോളം പ്രധാനമാണ് കരൾ രോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം?
0: ഇതൊരു വലിയൊരു ചോദ്യമാണ് ശരിക്കും. ഇപ്പം ഞാൻ നമുക്കൊരു ഒന്ന് രണ്ട് ഇൻസ്റ്റൻസസ് എടുക്കാം. ഇപ്പം നവജാത ശിശുക്കളിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പം നമ്മൾ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും, അപായ സൂചനകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനം, ചെറിയതല്ല, ഒരു 30-40% കുട്ടികൾക്കും ചിലപ്പം മഞ്ഞ കാണാറുണ്ട്. അത് നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അത് നോർമലായിട്ട് തന്നെ ചിലപ്പോൾ കാണുന്നതാണ്, ഫിസിയോളജിക് റീസൺസ് എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെയുള്ള മഞ്ഞ യൂഷ്വലി നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞ് വരികയും 4-5 ദിവസം കൊണ്ട് അത് പീക്കാവുകയും ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇപ്പം ഒരു പ്രീടേമായിട്ട് ജനിക്കുന്ന, അതായത് മാസം തികയാത്ത കുഞ്ഞുങ്ങളാണ്, ചിലപ്പോൾ ഒരു 3 ആഴ്ച വരെയൊക്കെ എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞ മാറാതെ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് ചിലപ്പോൾ നോർമലായിട്ട് വളരുന്നുണ്ടാവും, ഫീഡ് ചെയ്യുന്നുണ്ടാവും, ബാക്കി കാര്യങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. എന്നിരുന്നാലും ഇങ്ങനെ മഞ്ഞ മാറാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൂത്രത്തിൻ്റെ കളർ ശ്രദ്ധിക്കുക, അതോടൊപ്പം മലത്തിൻ്റെ കളറും ശ്രദ്ധിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഒരു അപാകതകൾ കാണുകയാണെങ്കിലും കുഞ്ഞ് അപ്പാരൻ്റ്ലി നോർമൽ, അതായത് കുഞ്ഞ് വളരുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് തുടർന്ന് പരിശോധനകൾ നടത്തി ഈ പറഞ്ഞ പോലെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യം. അല്ലാതെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അതോടൊപ്പം തന്നെ ചില പ്രാക്ടീസസ് ഉണ്ട്, മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെയിലത്ത് കാണിക്കുക, അല്ലെങ്കിൽ കുഞ്ഞ് മൾട്ടി വൈറ്റമിൻ സിറപ്പ് കഴിക്കുന്നതുകൊണ്ടാണ് മൂത്രത്തിന് കടുത്ത കളറിൽ പോകുന്നതെന്ന് ഉള്ള തെറ്റായ ധാരണ, പാല് കുടിക്കുന്നതുകൊണ്ടായിരിക്കും മലത്തിന് കളറ് മഞ്ഞയ്ക്ക് പകരം വെള്ളം, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകൾ വളരെ വളരെ സർവ്വസാധാരണം. ഈ അടുത്ത ഇടയ്ക്ക് ഒരു കുട്ടി 3 മാസമായി, അതാണ് 3 മാസം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നിർണായകമായിട്ടുള്ള ടൈമാണ് പോകുന്നത്. അപ്പോൾ അത് മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിലും സർജിക്കൽ കണ്ടീഷൻ, പ്രത്യേകിച്ച് നവജാത ശിശുക്കളിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു സമയബന്ധിതമായിട്ട് പരിശോധനകൾ നടത്തി സ്ഥിരീകരിച്ച് ചികിത്സ ചെയ്യേണ്ട അസുഖങ്ങളുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത ഡാമേജ് വരികയും പിന്നെ കരൾമാറ്റത്തിലേക്കൊക്കെ തന്നെ പോകേണ്ട അവസ്ഥയും സംജാതമാകും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
2: എന്റെ പേര് പുഷ്പം, ശ്രീവണ്ടത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
0: നമസ്കാരം, ചോദിച്ചോളൂ.
2: ഡോക്ടർ, അവരൊക്കെ സ്കാൻ ചെയ്തപ്പോൾ വെറുതെ ഫാറ്റ് ലിവർ എന്ന് കണ്ടു. ഒരു പ്രാവശ്യം കൂടെ കണ്ടു.
0: ആർക്കാണ്?
2: വലിയ ആൾക്കാണ്. പിന്നീട് ഒരെണ്ണം ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് കണ്ടു.
0: ഓക്കെ,
2: അപ്പൊ ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് ലിവറിന് ഡാമേജ് ഉണ്ടെന്ന് എങ്ങനെയാ അറിയുന്നത്?
0: നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ മാത്രം വെച്ചിട്ട് ആ ഗ്രേഡിനൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു റിലവൻസും ഇല്ല. അപ്പൊ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത് 5% കൂടുതൽ കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് സയന്റിഫിക് ആയിട്ട് പറയുന്നത്. ഏകദേശം 30% കൂടുതൽ കോശങ്ങളിൽ കൊഴുപ്പ് അടിയുമ്പോഴേ അൾട്രാസൗണ്ടിൽ ഇത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മൾ ആ ഒരു ഈ ഒരു റിപ്പോർട്ടും അങ്ങനെ ഒരു പ്രൊഗ്നോസ്റ്റിക്കേഷൻ, അതായത് അസുഖത്തിൻ്റെ തീവ്രതയെ പറ്റി പറയുന്നത് ഉചിതമായിരിക്കില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്, ബാക്കിയുള്ള അനുബന്ധ ടെസ്റ്റുകൾ നടത്തി. അതായത് നമുക്കൊരു ഇപ്പം എല്ലാവരുടെ ഇടയിലുള്ളൊരു മിഥ്യാധാരണയാണ് നമ്മളൊരു പോയൊരു സ്കാൻ ചെയ്യുക, ഇത് കാണുക. നേരത്തെ ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചിരുന്നു, എനിക്കും ഫാറ്റി ലിവർ ഉണ്ട്, നിനക്കും ഫാറ്റി ലിവർ ഉണ്ട്, അപ്പോൾ അങ്ങനെ അങ്ങ് പോകുന്ന ആ ഒരു രീതി അല്ല. അപ്പോൾ അതിന് വേറെ പല ഘടകങ്ങളും ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് എന്തായാലും ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുക.
1: ഓക്കെ, വിളിച്ചത്. ഡോക്ടർ, ഗാൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ് എല്ലാ സാധാരണ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗാൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കുഞ്ഞുങ്ങളെ ബാധിക്കാറുണ്ടോ?
0: കുഞ്ഞുങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഈ അമിതവണ്ണം, ഒബിസിറ്റി, ഇതിൻ്റെയൊക്കെ ഒരു റിസ്ക് ഫാക്ടറാണ്. ഇതൊക്കെ ഈ അമിതവണ്ണം, കൊളസ്ട്രോൾ ഒക്കെ കൂടിയിരിക്കുന്നത്, ഇതൊക്കെ പിത്തസഞ്ചയിൽ കല്ല് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മൾ രണ്ട് രീതിയിൽ കാണാറുണ്ട്. ഒന്ന്, ലക്ഷണമൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇൻസിഡൻ്റലായിട്ട്, അതായത് വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ പിത്തസഞ്ചയിൽ കല്ല് കാണുന്നു. അപ്പോൾ അത് യൂഷ്വലി വലിയ കുഴപ്പം ചെയ്യാറില്ല, സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കുക. സിംറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അമിതമായിട്ടുള്ള വയറുവേദന, പിത്തസഞ്ചിക്ക് വീക്കം വന്നിട്ടുള്ള ഇത്. പിന്നെ ചില അവസ്ഥകളിൽ പിത്തനാളി ചെറിയ കുഴലുകളുണ്ട്, ബൈൽ ഡക്ട് എന്ന് പറയും, അതിലൊക്കെ വന്ന് ബ്ലോക്ക് ചെയ്തിട്ട് അതിൽ അണുബാധ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്, കൊളാഞ്ചൈറ്റിസ്. അതൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പം മെയിനായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള വണ്ണം ഇത് ഒഴിവാക്കണം. വണ്ണം

0: ടുന്ന കുട്ടികളിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ വേറെയും പല അസുഖങ്ങൾ കൊണ്ട് പിത്തസഞ്ചയിലെ കല്ല് കാണാം. രക്തസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ, പിന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ. അപ്പോൾ അതൊരു ബ്രോഡായിട്ടുള്ള വളരെയധികം കാരണങ്ങൾ കൊണ്ടുവരാം. പക്ഷേ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്ന കോസുകളിൽ വെയിറ്റ് ഒരു ഘടകമാണ്.
1: ഓക്കെ, അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, കരളിൽ കുട്ടികളിലാണെങ്കിൽ ഏതാണ്ട് നമുക്കൊരു ബ്രോഡായിട്ടൊരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 10-30 കാരണങ്ങൾ കൊണ്ട് വരാം. അതിൽ തന്നെ ഉപവിഭാഗങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉള്ള ഒരു ഒരു കാറ്റഗറി ഓഫ് ഡിസോർഡേഴ്സ് ആണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ. ഓട്ടോഇമ്യൂൺ ഡിസോർഡർ നമുക്കെല്ലാം അറിയാം, നമ്മുടെ കരളിൽ ധാരാളം കോശങ്ങളുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ബോഡി അതിൻ്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിച്ച് അതിനെതിരെ പ്രതിപ്രവർത്തിക്കാതെ ഒരു ബാലൻസിൽ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം വേറെ എന്തെങ്കിലും ഒരു ഫോറിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതൊരു വൈറസ് ആവാം, അല്ലെങ്കിൽ ഒരു ടോക്സിൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് പ്രോഡക്ട്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ ഘടകങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവാം, അതിനെ ഫോറിൻ ആയിട്ടുള്ളതിനെ കണ്ട് ബോഡി ഹാൻഡിൽ ചെയ്ത് നോർമൽ റെസ്പോൺസ് വഴി അത് കൺട്രോൾഡ് ആയിട്ട് പോകും. എന്നാൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ നോർമലായിട്ടുള്ള കോശങ്ങളെ തന്നെയും ഒരു ഒരു വിദേശിയായിട്ട് സങ്കല്പിച്ച്, അതൊരു ഫോറിനറായിട്ട് സങ്കല്പിച്ച് അതിനെതിരെ പ്രതിപ്രവർത്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്. അതിൽ തന്നെ കരൾ കോശങ്ങളെ എതിരെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി ഡാമേജ് ചെയ്യുന്ന അവസ്ഥയാണ് ഓട്ടോഇമ്യൂൺ ലിവർ ഡിസോർഡേഴ്സ്.
1: ഇത് ചികിത്സ കോംപ്ലിക്കേറ്റഡ് ആണ്?
0: അല്ല, ഇത് നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ അത് കൺട്രോൾഡ് ആവും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അനിൽ കായംകുളം പുതുപ്പള്ളി, ഞാനിപ്പം വിളിക്കുന്ന ബംഗാളിൽ നിന്നാണ്.
0: പറഞ്ഞോളൂ.
2: സാറേ നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ഞാനൊരു സംശയം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്.
0: ചോദിച്ചോളൂ, തീർച്ചയായും.
2: ഈ കരൾ ശസ്ത്രക്രിയ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇൻഫെക്ഷൻ ചാൻസ് വരാൻ വളരെ ചാൻസ് കൂടുതലുണ്ട്.
0: കരൾ ശസ്ത്രക്രിയ എന്ന് ഉദ്ദേശിച്ച എന്ത് കാര്യത്തിനാണ് കരൾ ശസ്ത്രക്രിയ?
2: ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഒരു വ്യക്തിയുടെ.
0: ഓക്കെ ഓക്കെ, നമ്മള് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തിയാണോ?
2: അതെ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തികളുടെ കാര്യത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, എന്റെ അറിവിൽ ഒരു 3 വ്യക്തികളുടെ, ഞങ്ങളുടെ ദേവളങ്ങര പഞ്ചായത്തിൽ ഒരു 3 വ്യക്തികളുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു.
0: കുട്ടികളാണോ? കുട്ടികളാണോ മുതിർന്നവരാണോ?
2: മുതിർന്നവരാണ്.
0: ഓക്കെ.
2: ഇതിൽ 2 35 വയസ്സിന് മേളിൽ പ്രായം ഉണ്ടായിരുന്നു. അവർ മദ്യപാനികളായിരുന്നു. പക്ഷെ എന്റെ സുഹൃത്ത് റഷീദ് എന്ന് പറയുന്ന ആള് മദ്യപാനിയല്ല, പുള്ളിക്ക് എന്റെ പ്രായമുണ്ട്, 55 വയസ്സ് പ്രായമുണ്ട്.
0: 55 അല്ലേ? 55. ഓക്കെ.
2: അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 പോലും അദ്ദേഹം ജീവിച്ചിരുന്നില്ല. അപ്പം ഞാൻ എന്റെ അറിവില് ഇത് എന്ന് പറയുന്നത് പൊതുവെ കരൾ ശസ്ത്രക്രിയ കഴിയുന്ന വ്യക്തികള് 2-3 വർഷത്തിനുള്ളിൽ മരണപ്പെടുന്നതായി കാണപ്പെടുന്നുണ്ട്.
0: ഇല്ല, അത് ഒരു തെറ്റായ ഒരു ഇൻഫർമേഷൻ ആണ്. നമുക്കിപ്പം നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. നമ്മൾ കരൾ മാറ്റൽ ശസ്ത്രക്രിയ എന്ന് പറയുമ്പം വേറൊരാളുടെ അവയവം നമ്മുടെ ശരീരത്തിൽ എടുത്തു വെച്ച് അതിനെ തുന്നിച്ചേർത്ത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി പ്രവർത്തിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരാളുടെ അവയവം വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പുറന്തള്ളാതിരിക്കാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉപയോഗിക്കേണ്ടി വരും. ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയും. ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയുമ്പോൾ പൊതുവേ തന്നെ നമ്മളിപ്പം നോർമലായിട്ട് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷനോ മറ്റോ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉണ്ട്. ഈ ഇമ്മ്യൂണോ സപ്രസൻസ് ഉപയോഗിക്കുമ്പം ആ ഒരു നമ്മുടെ നോർമൽ മെക്കാനിസം സപ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ വേറെയും പല കാരണങ്ങൾ കൊണ്ട് സങ്കീർണതകൾ വരാം. ഇതുകൊണ്ട് ശസ്ത്രക്രിയയുടെ പരാജയം തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ ചിലപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഓർഗൻ ശരീരം സ്വീകരിക്കുന്നില്ലെങ്കിൽ റിജക്ഷൻ എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരും. അങ്ങനെ ജനറലൈസ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരെ ജീവിച്ചിരിക്കുമെന്ന് പറയുന്നതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയും ഇല്ല.
2: ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നവരൊരു 8-10 വരെ ജീവിച്ചിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാരും, എന്റെ അറിവിൽപ്പെട്ടവരെല്ലാരും, ഞാൻ പറഞ്ഞ തെറ്റാണ്, 2 ജീവിച്ചത്. എന്ത് കാരണത്താലാണ് ഇത്തരം പെട്ടെന്ന് ഇവര് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ള അറിയാനുള്ള ഒരു ഇതുകൊണ്ട് ചോദിച്ചു.
0: അത് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു. അത് ഒരു കാരണം ഈ നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ്, അതായത് മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ കരളിനെ പുറന്തള്ളാതിരിക്കാനായിട്ട്, അതിന്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ട്. 2, വേറെ ചില അസുഖങ്ങൾ അതിന്റെ അനുബന്ധമായിട്ട് വരാം. അതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പാടാണ്. പിന്നെ അനുബന്ധമായിട്ടുള്ള വേറെ സങ്കീർണതകൾ പലതും വരാം. അതൊക്കെ താരതമ്യേന കുറവാണ്. ഇതിലേതെങ്കിലും ഒരു ഘടകമാകും. അപ്പോൾ അത് ഒരു എന്താ ഫിസിക്കലായിട്ട് നേരിട്ട് വെരിഫൈ ചെയ്താലേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ നേരത്തെ സ്ക്രീൻ ടൈമിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ തലമുറകൾ മാറുന്നതിനനുസരിച്ച് വന്ന മാറ്റം, ജീവിതശൈലിയിലെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സ്ക്രീൻ ടൈം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കുട്ടികളിൽ ഇപ്പോൾ മുതിർന്നവർ മദ്യപിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കുഞ്ഞു കുട്ടികളെ പറ്റി നമ്മുടെ ആശങ്ക, കുട്ടികൾ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നുണ്ടോ, സബ്സ്റ്റൻസ് അബ്യൂസ് എത്രത്തോളം നമ്മുടെ അത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഡോക്ടറിന് തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇത്തരം സബ്സ്റ്റൻസ് അബ്യൂസസ് വരുമ്പോൾ അത് എല്ലാ അവയവങ്ങളെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഈ ടോപ്പിക്ക് കരളുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് കരളിനെ അതെങ്ങനെ ബാധിക്കാൻ സാധ്യതയുണ്ട്?
0: അതിൽ നമുക്ക് സ്ക്രീൻ ടൈമിനെ പറ്റി എടുക്കാം. അപ്പം സ്ക്രീൻ ടൈമിനെ പറ്റി പറയുമ്പോൾ നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു ഇപ്പം പിന്നെ ലോകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക, ടെക്നോളജിയും എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് വരിക, അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. അത് ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു 2 മണിക്കൂറിൽ കൂടുതലെങ്കിലും, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ റിജിഡായിട്ട് അങ്ങ് ഉദ്ദേശിക്കുകയല്ല, അപ്പം നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് ചിലപ്പോൾ ലാപ്ടോപ്പൊക്കെ നോക്കേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ഒഴിവാക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പം പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ചെറിയ പ്രായത്തിൽ 2-3 വയസ്സ് വരെ ചിലപ്പം മൊബൈലോ ടിവിയോ പോലും കാണിക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിക്കുന്ന രാജ്യങ്ങളുണ്ട് അവരുടെ പോളിസിയുടെ ഭാഗമായിട്ട്. പക്ഷേ ഇപ്പം നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇല്ല, നിലവിലില്ല. പിന്നെ അത് നിയമം ഉണ്ടെങ്കിലും അത് പാലിക്കുന്നതിലാണ് പ്രാധാന്യം. ഒരു 2 മണിക്കൂറിൽ കൂടുതലുള്ള സ്ക്രീൻ ടൈം പൊതുവെ ദോഷം ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വ്യായാമം ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ, അത് നിഷ്ക്രിയമായ വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് ചേരുന്ന പോലെ അല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അമിതമായിട്ട് ഇങ്ങനെ ഇരിക്കുകയും വീഡിയോസ് വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിം ചെയ്യുന്നത്, അതൊക്കെ കരളിനെ ദോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫാറ്റി ലിവറിനും മറ്റുമൊക്കെ കാരണമാകും. രണ്ടാമത്, ഇപ്പോഴത്തെ ഒരു സമകാലീനമായിട്ടുള്ള ഒരു റിലവൻസ് ഉള്ള ടോപ്പിക്ക്, ഏത് ദിവസം നോക്കിയാലും ഈ സബ്സ്റ്റൻസ് അബ്യൂസിനെ പറ്റിയുള്ള വാർത്ത ഒന്നല്ലെങ്കിൽ അടുത്ത വന്നുകൊണ്ടിരിക്കുക. അത് കരളുമായിട്ട് സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നീഡിൽ ഷെയറിങ്, ഇഞ്ചക്റ്റബിൾ ഡ്രഗ്സ്, അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സാംക്രമികമായിട്ടുള്ള ചില കരൾ രോഗങ്ങൾ വരാം. പ്രധാനമായിട്ട് ഹെപ്പറ്റൈറ്റിസ് B, C നീഡിൽ ഷെയർ ചെയ്യുമ്പം, അപ്പം അത് കരളിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഡാമേജ് ചെയ്യുകയും ലിവർ സിറോസിസും ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: പേര് സ്ഥലവും പറയാമോ?
3: പേര് തൽശ്ശേരി.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ഹലോ ഡോക്ടർ,
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: പിന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അവരിപ്പോ കുറച്ച് കാലമായിട്ട് പിന്നെ അലർജിയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇൻഹേലർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ?
0: അപ്പം നമ്മളൊരു അസുഖം ഉണ്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് ആസ്മയോ മറ്റോ ഉണ്ടാവും. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത്, അപ്പം അത് പിന്നെ ഡോക്ടർ പറഞ്ഞ തോതിൽ പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ആരൊക്കെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല കേട്ടോ. അത് ഡോക്ടർ ഓരോ തവണ റിവ്യൂ ചെയ്തിട്ട് അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ നിർത്താനുള്ള തീരുമാനം എടുക്കുകയോ ചെയ്യും.
1: അപ്പോൾ ഈ ശ്രോതാവിന്റെ സംശയം, ദീർഘകാലം നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് കരളിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇപ്പൊ ഈ ഒരു അസുഖത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ,
0: അസുഖത്തിന് ഉപയോഗിക്കുന്ന ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജെന്നിക്കൊക്കെ ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്, അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അത് കരളിന് പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യുന്ന അതിന് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടാവും, അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റും. അല്ല, അത് തന്നെ ഉപയോഗിക്കേ പറ്റുള്ളെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ലിവർ ഫംഗ്ഷൻസ് നമ്മൾ അസസ് ചെയ്യുകയും പീരിയോഡിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്. പിന്നെ ക്യാൻസർ പോലുള്ള ചില അസുഖങ്ങൾക്കുണ്ട്, അത് നമ്മൾ ഓരോ ക്യാൻസറിന് ഒരു പ്രത്യേകിച്ചുള്ള പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പോൾ അത് വരുന്ന സമയത്ത് അത് നമ്മൾ മാനേജ് ചെയ്യുക. പിന്നെ ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയും അതിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂട്സ് യൂസ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ്.
1: വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ചോദിക്കാതെ വയ്യ. ഇപ്പോൾ ആത്മഹത്യാ ശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഷം കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പലരും അത് ശ്രമത്തിൽ പരാജയപ്പെടുകയും ജീവിതത്തിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. പക്ഷേ അത് ഉണ്ടാക്കുന്ന ശരീരത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന ഡാമേജസ് എത്രത്തോളം പെർസിസ്റ്റൻ്റ് ആണ്?
0: ഇപ്പം ഈ റാറ്റ് പോയ്സൺ പോലത്തെ ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പം ചില ഘട്ടങ്ങളിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെ ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും. ഇപ്പം ഈ ഇപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇങ്ങനെയുള്ള വിഷപദാർത്ഥങ്ങൾ കുട്ടികളുടെ റീച്ച്, അതായത് അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ്സിൽ വയ്ക്കാതെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വയ്ക്കുക. പിന്നെ ബാക്കിയുള്ള ഇന്റൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന കുറവാണ്, എങ്കിലും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
1: ഈ മണ്ണെണ്ണ പോലുള്ള സാധനങ്ങൾ, ഫണ്ണിന്റെ ജ്യൂസിന്റെ ബോട്ടിലിൽ,
0: അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ഒരുപോലെ ഇരിക്കും പലപ്പോഴും, അപ്പൊ അത് ലേബൽ ഇല്ലാതെ സൂക്ഷിക്കുന്നത് വളരെ കുറ്റകരമായ അനാസ്ഥയെ അത് ഒഴിവാക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
4: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
4: സാർ, എന്താ മരുമക്കും മോനും വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: പെട്ടെന്ന് ചോദിക്കണേ, നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. പെട്ടെന്ന്
4: ചോദിക്കാം. മരുമകള് 110 കിലോ വെയിറ്റ് ഉണ്ട്. പൊക്കവും വണ്ണമാണ്. 110 കിലോ വെയിറ്റ്.
0: എത്ര വയസ്സ്?
4: ആഹാര നിയന്ത്രണം ഇല്ല. 25 വയസ്സായതുള്ളൂ. 25 വയസ്സ്. എന്നിട്ട് മോനാണെങ്കിൽ 95 കിലോ വെയിറ്റ്. അവന് നല്ല ഫുള്ള് നല്ല നല്ല വണ്ണമുണ്ട്. ആഹാരവും നിയന്ത്രണമൊന്നും ഇല്ല, പറയുന്നതൊന്നും കേൾക്കത്തുന്നില്ല. 3 വർഷം വിവാഹം കഴിഞ്ഞിട്ട്, പക്ഷെ അവർക്ക് മക്കളുണ്ടായിട്ടില്ല ഇതുവരെ. അതിനുള്ള പ്രശ്നം ഉണ്ടാവോ?

0: ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു അല്ല ആഹാരം നിയന്ത്രണം അല്ലാതെ നമുക്ക് ഇത് ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്താതെ നമുക്കൊരു, ഞാനിപ്പം എൻ്റെ ആശുപത്രിയിലുള്ള എക്സ്പീരിയൻസ് പറയാം. ഇന്നലെയും വന്നിരുന്നു, രണ്ട് കഴിഞ്ഞ ആഴ്ചയും. ആദ്യം പറയുന്നത് നമുക്ക് പ്രകടമായിട്ട് ഇങ്ങനെയുള്ള ഈ ഫാറ്റിൽ അമിതമായിട്ട് എന്നെ വണ്ണം വന്നിട്ട് വരുന്ന കരൾ രോഗങ്ങൾക്ക് നമുക്കിപ്പോൾ കുട്ടികളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊന്നുമില്ല. ഭക്ഷണം, വ്യായാമം, ജീവിതശൈലി, ഇത് ചികിത്സയുടെ വളരെ ഇൻ്റഗ്രൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥായിയായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്കൊരു
1: ഇടയ്ക്ക് മോൻ ഉറങ്ങിടക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അനക്കം ഇല്ലാതെ നെഞ്ചുരിപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്.
0: അപ്പൊ ഈ കൂർക്കം വലി ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ള വണ്ണത്തിന്റെ അതൊക്കെ ഈ അമിതമായിട്ട് വണ്ണമുള്ളതിന്റെ സങ്കീർണതകളാണ്. അതൊക്കെ മെഡിക്കൽ അറ്റൻഷൻ വേണ്ടതാണ്. ഡോക്ടറെ സമീപിച്ച് യഥാസമയം ചികിത്സ ചെയ്യുകയും ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ പാലിക്കുകയും ചെയ്യുക കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പോൾ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ തന്നെ താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട അവയവങ്ങളെ നമ്മൾ റിസ്കിൽ പെടുത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പ്രോസസ്ഡ് ഫുഡാണെങ്കിലും എക്സസൈസ് ഇല്ലായ്മ, തെറ്റായ ജീവിതശൈലി പിന്തുടരുന്നത്, ഇതെല്ലാം നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ശരീരത്തെയും ആരോഗ്യത്തെയും തൃണവൽക്കരിച്ചുകൊണ്ട് അത്തരം സന്തോഷങ്ങളുടെ പിന്നാലെ പോകുന്നത് കൊണ്ടായിരിക്കാം. ചില സിറ്റുവേഷൻസിൽ സമയമില്ലായ്മ ഒരു കാരണമാകും ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ.
0: കൺവീനിയൻസ് ആണ്, കൺവീനിയൻസ്. അപ്പോൾ എല്ലാം ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു രീതി. അപ്പം ടൈം ഇപ്പോൾ സേവ് ചെയ്യുക, അപ്പോൾ അതിനൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് കൊടുക്കേണ്ടി വരും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അധികാരിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫോക്കസ് മുതിർന്നവരിലാണ്. അപ്പോൾ അതിനുള്ള ഒരു പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്, ശരിക്കും ഈ പ്രിവെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചെറിയ പ്രായത്തിൽ നിന്നാണ്. കാരണം ഇവരാണ് നാളത്തെ വലിയ തലമുറയാകേണ്ടതും റോൾ മോഡൽസ് ആവേണ്ടതും. അവരിൽ നിന്ന് ആ ചേഞ്ച് തുടങ്ങണം.
2: ഇപ്പൊ കുട്ടികളിലെ അവബോധം, അവർക്ക് കണ്ടുപിടിക്കാൻ നല്ല ശീലങ്ങൾ പിന്തുടരുന്ന പാരന്റ്സ്, സമൂഹം, ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു പരിധിവരെ കരളിനെ ബാധിക്കുന്ന അസുഖങ്ങളെ തടയാനായിട്ട് സാധിക്കും.
0: ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ, ഇപ്പം ജനിതകമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമല്ല. അല്ലാതെ ജീവിതശൈലിയിൽ നിന്ന് വരുന്ന വ്യത്യാസങ്ങളും പിന്നെ മരുന്ന് ദുരുപയോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മോചനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ വാക്സിൻ പ്രിവെന്റബിൾ ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വൈറസ് ജന്യ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ ഓൾറെഡി ഇപ്പം നിലവിൽ തന്നെ സർക്കാരിന്റെ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ഇമ്മ്യൂണൈസ്ഡ് ആണ്, ഇപ്പം 100% വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടുള്ള ഇഷ്യൂസ് താരതമ്യേന കുറവാണ്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ പോലെയുള്ളതൊക്കെ സാർവത്രികമായിട്ടില്ല വാക്സിനേഷൻ ഷെഡ്യൂളിൽ, പക്ഷേ ഫലപ്രദമായിട്ടുള്ള വാക്സിൻസ് ഉണ്ട്. അപ്പം അത് വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും.
2: ഇപ്പോൾ ശരിയായ ജീവിതശൈലി പിന്തുടർന്ന് അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ, പ്രതിരോധ മരുന്ന്, കുത്തിവയ്പ്പ് ശരിയായ രീതിയിൽ എടുക്കുക, ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ കരൾ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും സമയം കുട്ടികളിലെ കരൾ രോഗങ്ങൾ, അവയുടെ ലക്ഷണങ്ങൾ, ചികിത്സ, പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് കെ.എസ്സിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: കുട്ടികളിലെ കരൾ രോഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് KS മറുപടി നൽകിയ
4: ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ കേട്ടത്.
5: ഗ്രാമങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാകുന്നു. വികസിത് ഭാരത് ജി റാം ജി പദ്ധതിയിലൂടെ പ്രാദേശികമായ തൊഴിലവസരങ്ങൾക്കും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ഊന്നൽ നൽകുന്നു. സ്വയം സഹായ സംഘങ്ങൾക്കും ചെറുകിട സംരംഭകർക്കും താങ്ങാകാനും ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി കണ്ടെത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു.
6: ONV കുറിപ്പ് രചിച്ച് രവി ബോംബെ സംഗീതം നൽകി. ദേവ, ദിനേശ്, ലതിക എന്നിവരും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വൈശാലി.

പ്രിയ ശ്രോതാക്കളെ, നമുക്ക് 12:20 വരെ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. രാജശില്പി എന്ന ചിത്രത്തിനു വേണ്ടി PJ ചന്ദ്രൻ പാടിയ ഗാനം, ONV കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ആകാശവാണി. ഇപ്പോൾ ഋഷികേശ് ദേവ് പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ക്ഷമിക്കണം, ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ബാലു ആർ കൃഷ്ണ, എഴുതിയത് സംഗീതം നെച്ചൂർ ആർ രതീശൻ. തൂശനിലെ തുമ്പിൽ കളവുഭവമായൻ്റെ എന്നാരംഭിക്കുന്ന ഗാനം.

0: ബാലു ആർ കൃഷ്ണ, രഞ്ജിത്ത് ജോർജ് എന്നിവർ രചിച്ച്, നെച്ചൂർ ആർ രതീശൻ സംഗീതം നൽകി, ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 മണിവരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെ ചൊല്ലി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം രൂക്ഷമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള 2026 കേരള പുനർനാമകരണ ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ഖനികളുടെയും ധാതുക്കളുടെയും നിയന്ത്രണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനകീയ മുന്നേറ്റമായ ഹർ ഘർ തിരംഗ പരിപാടിയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ഉപരാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും യുവാക്കൾ അവർ ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളെപ്പറ്റി അതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ്, ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ 14-ാമത് രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിന്റെ ബാല്യകാല അനുഭവങ്ങളും ജീവിത പോരാട്ടങ്ങളും പൊതുജീവിതവുമാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. രാജ്യത്തെ യുവത്വത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ യുവത്വം ഭാവി മാത്രമല്ല വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംവേദനക്ഷമത, സേവന മനോഭാവം, പ്രതിഭ എന്നിവയിലൂടെ അവർ ലോകമെമ്പാടും സ്വാധീനം ചെലുത്തുന്നതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കർക്കടകവാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃപുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തുന്നത്. തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമ്പടം മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.

0: മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ആലുവ മണപ്പുറത്ത് കർക്കടക വാവു ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇന്ന് വൈകിട്ട് 3 മണി വരെയാണ് മണപ്പുറത്ത് ബലിതർപ്പണം നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: കാലാവസ്ഥ അനുകൂലമായതിനാൽ കർമ്മങ്ങൾ സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പിതൃമോക്ഷം തേടി ബലിയിടാനായി ഇവിടെ എത്തിയിട്ടുള്ളത്. മണപ്പുറത്തെ ബലിത്തറകളിൽ ഇന്നലെ രാത്രി തന്നെ തിരക്കേറിയിരുന്നു. 400-ലേറെ പോലീസുകാരാണ് സുരക്ഷയ്ക്കായി ചുമതലയിലുള്ളത്. KSRTC പ്രത്യേക സർവീസും കൊച്ചി മെട്രോയുടെ അധിക സർവീസും ഭക്തർക്കു വേണ്ടി ഒരുക്കി. ജില്ലയിലെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്.
0: കർക്കടക വാവ് ബലിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പിതൃമോക്ഷ പുണ്യം തേടി പുലർച്ചെ 2 മണി മുതൽ വിശ്വാസികൾ ബലിതർപ്പണത്തിനെത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം പരശുരാമക്ഷേത്രം, അരുവിപ്പുറം ശിവക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലുമെല്ലാം വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നാട്ടിൻപുറങ്ങളിലെ ആറുകളിലും കുളങ്ങളിലും വീടുകളിലും ഭക്തർ ബലിതർപ്പണം നടത്തി. പോലീസിന്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം KSRTC, നാവികസേന, ലൈഫ് ഗാർഡ്, ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവരുടെ സേവനവും ഏറെ സഹായകരമായി. ഇന്ന് മഴയില്ലാതിരുന്നതിനാൽ ഭക്തർക്ക് ബലിതർപ്പണ ചടങ്ങുകൾ ബുദ്ധിമുട്ടില്ലാതെ പൂർത്തിയാക്കാനും സാധിച്ചു.
0: പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡോക്ടർ സാരാഭായിയുടെ ദർശനവും ശാസ്ത്രചിന്തയുമാണ് ഇന്ത്യൻ ബഹിരാകാശ മുന്നേറ്റത്തിന് അടിത്തറ പാകിയതെന്ന് അദ്ദേഹം സ്മരിച്ചു. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം തുടരുന്നു. കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിലാണ് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസം 3-ാം ദിവസം പുരോഗമിക്കുന്നത്. തിങ്കളാഴ്ച ആരംഭിച്ച EOD വെള്ളിയാഴ്ച സമാപിക്കും. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 80-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. ദേശഭക്തി ഗാനങ്ങളും സംഗീതാവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യം. കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൌണുകളെ മാതൃകാ ടൌണുകളാക്കി മാറ്റുന്നതിനുള്ള ബീക്കൺ ടൌൺ പദ്ധതിക്ക് തുടക്കമാകുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ശുചിത്വം, സുസ്ഥിരത, ജനപങ്കാളിത്തം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം 15 August മുതൽ 2 October വരെ നടപ്പാക്കാനാണ് തീരുമാനം. പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുക. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതു ശൌചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, പൊതുസ്ഥലത്ത് തുപ്പുന്ന പ്രവണത ഒഴിവാക്കൽ, പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന ഇടങ്ങൾ ശുചീകരിക്കൽ, അനധികൃത പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. പദ്ധതി വിലയിരുത്തുന്നതിന് മൂല്യനിർണയ സംവിധാനവും ഏർപ്പെടുത്തും.
0: നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേട്ടം തുടർന്ന് ഇന്ത്യ. സീനിയർ പുരുഷ വിഭാഗത്തിൽ കരൺ സിംഗും ഷെർജിൽ ശാന്തിമോലും ഇന്ത്യയ്ക്കായി സ്വർണം നേടിയപ്പോൾ തേജസ് പാട്ടീൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. തനിഷ്ക ഖത്രി സ്വർണവും ഖുഷി ദബാഡെ വെള്ളിയും നേടി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച R രാജേഷിന്റെ ഭാര്യയ്ക്കും സർക്കാർ ജോലി നൽകണമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.

0: മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് പത്തനംതിട്ട തിരുവല്ലയിൽ കർഷകരും പാടശേഖര പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തും. നിരണം, കൊമ്പൻകേരി, അരിയോടിച്ചാൽ പാടശേഖരം, പെരിങ്ങര, നെടുമ്പുറം തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിക്കും. ഉച്ചയ്ക്ക് ഒന്നിന് കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ ഖനന നിയമ ഭേദഗതിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും വനമന്ത്രിയോടും ആവശ്യപ്പെട്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ഇതു സംബന്ധിച്ച ബിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യൂണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ദേശീയ സെമിനാർ മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. വി മുരളീധരൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഓട്ടിസം ബാധിതരായ വ്യക്തികൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പിന്തുണ ഉറപ്പാക്കുന്നതിനായി ചട്ടക്കൂട് രൂപപ്പെടുത്തുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേരും. സ്വാതന്ത്ര്യസമരത്തിന് പ്രചോദനമായ വന്ദേമാതരത്തിന്റെ ചൈതന്യം രാജ്യത്തിന്റെ സ്വത്വത്തെ ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്നും ആരാധിക്കുന്ന വ്യക്തികളുടെ ആത്മകഥ വായിക്കണമെന്നും യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിതൃസ്മരണയിൽ ഇന്ന് കർക്കടക വാവുബലി. ആലുവ, ശംഖുമുഖം, തിരുനാവായ, തിരുനെല്ലി അടക്കമുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക്. വൈകിട്ട് 3 മണിവരെ തർപ്പണം തുടരും. മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് തിരുവല്ലയിൽ. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുന്നു.
3: മനുഷ്യ ശരീരം എന്നത് ഒരത്ഭുത പ്രതിഭാസമാണെങ്കിലും ഘടനാപരമായി അപഗ്രഥിക്കുമ്പോൾ അന്നജം, മാംസ്യം, കൊഴുപ്പ്, ധാതുലവണങ്ങൾ, ജീവകങ്ങൾ, സൂക്ഷ്മമൂലകങ്ങൾ എന്നിവ ജലവുമായി ചേർത്തുണ്ടാക്കിയ ഒരു മിശ്രിതമാണെന്ന് മനസ്സിലാക്കാം. ഭൂമിയിൽ ഏതാണ്ട് 105 മൂലകങ്ങളുള്ളതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏകദേശം 40 സൂക്ഷ്മമൂലകങ്ങൾ മാത്രമാണ് മനുഷ്യ ശരീരത്തിന്റെയോ അതിന്റെ പ്രവർത്തനങ്ങളുടെയോ ഭാഗമായിട്ടുള്ളത്. ഇവയിൽ ഏറിയ പങ്കും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആഹാരത്തിലൂടെയാണ്. ബാഹ്യഘടകങ്ങളുടെ സഹായത്തോടെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്നവയും ഉണ്ട്. പ്രധാന പോഷകങ്ങളായ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം, ജീവകങ്ങളിലായ എ, ബി, സി, ഡി, ഇ, കെ ഇവയുടെയും മാംസ്യം അഥവാ പ്രോട്ടീന്റെയും അപര്യാപ്തത രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പോഷകാഹാരക്കുറവുകൊണ്ടുള്ള അസുഖങ്ങൾ അഥവാ ഡെഫിഷ്യൻസി ഡിസീസസ് ഇന്നും വികസ്വര വികസിത രാജ്യങ്ങളെ ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ്. പ്രധാനമായും 3 കൊണ്ടാണ് പോഷകാഹാരക്കുറവുകൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഗുണമേന്മയുള്ള ആഹാരത്തിന്റെ ലഭ്യതക്കുറവ്, കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷക ഗുണങ്ങൾ ശരിയായി ആഗിരണം ചെയ്യപ്പെടാതെയിരിക്കുന്ന അവസ്ഥ, ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങൾ വേണ്ട വിധത്തിൽ സ്വാംശീകരിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ, ഇവയാണ് അവ. നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിലും ഉപഭോഗത്തിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വന്നു എങ്കിലും പോഷക മൂല്യങ്ങൾക്ക് ഇപ്പോഴും ലഭ്യതക്കുറവുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുടെയും വൈറ്റമിൻ എ, ബി, സി തുടങ്ങിയ ജീവകങ്ങളുടെയും പോഷക മൂല്യങ്ങൾ ഇപ്പോഴുണ്ടാകുന്ന പഴം, പച്ചക്കറികളിൽ കുറവാണെന്ന് തുടർച്ചയായ പഠന ഗവേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. സംഭരണത്തിലും പാചകത്തിലും നാം അനുവർത്തിച്ചു വരുന്ന രീതികൾ പോഷണമൂല്യം വീണ്ടും കുറയാൻ ഇടയാക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ ദഹനശേഷം കുടലിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. അനേകം രാസത്വരകങ്ങളുടെ സഹായത്താലാണ് ഈ ജൈവ രാസമാറ്റങ്ങൾ നടക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ഈ രാസത്വരകങ്ങളുടെ അഭാവമോ അപര്യാപ്തതയോ ആഗിരണം വേണ്ട വിധത്തിൽ നടക്കാതിരിക്കാനും തന്മൂലമുണ്ടാകാവുന്ന അസുഖങ്ങളിലേക്കും എത്തിക്കുന്നു. ആഹാരത്തിന്റെ സ്വാദ്, നിറം ഇവ വർദ്ധിപ്പിക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന ചില ഘടകങ്ങൾ, ഭക്ഷണം കേടാകാതിരിക്കാൻ ചേർക്കുന്ന ചില ഘടകങ്ങൾ, ഇവയെല്ലാം മുൻപറഞ്ഞ രാസത്വരകങ്ങളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മദ്യം, പുകയില, മയക്കുമരുന്ന് ഇവയുടെ അമിത ഉപഭോഗവും ആഗിരണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകമാണ്. ജീവകങ്ങളുടെയും ധാതുലവണങ്ങളുടെയും ആഗിരണത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം പ്രായമാണ്. 5 താഴെയുള്ള കുട്ടികളിലും 65 മുകളിലുള്ള ആളുകളിലും സ്വാഭാവികമായി തന്നെ പോഷകാഹാരത്തിന്റെ ആഗിരണശേഷി കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാര ലഭ്യത കുറവ്, ആഗിരണക്കുറവ് ഇവ രണ്ടുകൊണ്ടും പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പൊണ്ണത്തടിയുള്ളവർക്കും ആഗിരണ സ്വാംശീകരണ പ്രശ്നങ്ങൾ കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ആഗിരണം ചെയ്യാൻ ലഭ്യമായ ദഹന വ്യൂഹത്തിന്റെ, അതായത് പ്രധാനമായും ചെറുകുടലിന്റെ പ്രതല വിസ്തൃതി കുറയ്ക്കുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയകൾ, പ്രതലത്തിന്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുന്ന തരത്തിലുള്ള റേഡിയേഷൻ ചികിത്സകൾ, മരുന്നുകളുടെ അഥവാ രാസസംയുക്തങ്ങളുടെ നിരന്തരമായ ഉപയോഗം, ഇവയും ആഗിരണശേഷി കുറയ്ക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ജനിതക പ്രത്യേകതകൾ മൂലം നമ്മുടെ ശരീരത്തിൽ നിരവധി രാസപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത്തരം ചില രാസഘടകങ്ങൾ പോഷകമൂല്യ ആഗിരണത്തെയും സ്വാംശീകരണത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മറ്റൊരു പ്രധാന ഘടകം നമ്മുടെ ജീവിത രീതികളിലും ദൈനംദിന താളക്രമത്തിലും വന്ന വ്യതിയാനമാണ്. രാത്രി ജോലി സമയത്തിലെ ആധിക്യം, തന്മൂലം സിർക്കാഡിയൻ സൈക്കിളിൽ വന്ന വ്യതിയാനങ്ങൾ, ഇതെല്ലാം നമ്മെ ബാധിക്കുന്നുണ്ട്. ഇത് എളുപ്പം മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ വ്യാപകമായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത. അതിൽ തന്നെ സ്ത്രീകളിൽ കാണുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എല്ലിന്റെയും പല്ലിന്റെയും മാംസപേശികളുടെയും ബലക്ഷയം, അടിക്കടി ഉണ്ടാകുന്ന അണുബാധകൾ, തുടർച്ചയായ വർദ്ധിച്ച ക്ഷീണം, രോഗപ്രതിരോധ ശേഷിക്കുറവ്, ഇവയൊക്കെയാണ് ഇതിന്റെ സാമാന്യ ലക്ഷണങ്ങൾ. ആഹാരത്തിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശത്തു നിന്നാണ്. അടുത്ത കാലത്ത് നടന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഉഷ്ണമേഖലാ രാജ്യമായിരുന്നിട്ടുകൂടി സൂര്യപ്രകാശത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്ക് ലഭ്യമാകുന്ന വൈറ്റമിൻ ഡി ആവശ്യമുള്ളതിന്റെ 90% താഴെയാണ് എന്നാണ്. ആഹാരപദാർത്ഥങ്ങളുടെ പാചകരീതിയിലും അവ ഉപയോഗിക്കുന്ന രീതികളിലും വന്ന വ്യത്യാസങ്ങൾ, അന്തരീക്ഷ മലിനീകരണം മൂലം സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന വികിരണ വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സൂര്യപ്രകാശത്തിന്റെ തീവ്രതയിലും ലഭ്യതയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെപ്പോലെ തന്നെ സിർക്കാഡിയൻ സൈക്കിൾ വരുന്ന വ്യതിയാനങ്ങൾ മൂലം മെലാട്ടോണിൻ പോലെ വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം ഈ ഡെഫിഷ്യൻസിക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കാം. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഉപയുക്തമായ നിലയിൽ എത്തണമെങ്കിൽ രണ്ട് ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. ഹൈഡ്രോക്സിലേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് നമ്മുടെ കരളിലും വൃക്കകളിലും വെച്ചാണ്. ക്രോണിക് ലിവർ ഡിസീസോ ക്രോണിക് റീനൽ ഡിസീസോ ഉള്ളവർക്ക് ഈ പ്രവർത്തനങ്ങൾ ശരിയാവണ്ണം നടക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇവരിൽ വൈറ്റമിൻ ഡിയുടെ സ്വാംശീകരണം ഉണ്ടാകുന്നില്ല എന്നും നമുക്ക് കാണാം. വൈറ്റമിൻ ഡിയുടെയും കാൽസ്യത്തിന്റെയും ഒക്കെ സ്രോതസ്സായി കരുതപ്പെടുന്ന പാൽ പൂർണ്ണ രൂപത്തിൽ ഉപയോഗിക്കുന്നവർ ഇന്ന് വളരെ കുറവാണ്. സ്കിംഡ് മിൽക്ക് അഥവാ ടോൺഡ് മിൽക്ക് ഒക്കെ ആക്കി ഉപയോഗിക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ അളവ് പാലിൽ തുലവും കുറയുന്നതായി കാണാം. ഫോളിക് ആസിഡ്, ഫോളേറ്റ് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന വൈറ്റമിൻ B9 20-65 ഇടയിലുള്ള ജനങ്ങളെ പരിശോധിക്കുമ്പോൾ 15%+ പുരുഷന്മാരെയും 14%+ സ്ത്രീകളെയും ബാധിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. DNA, RNA തുടങ്ങിയവയുടെ നിർമ്മാണത്തിലും കോശങ്ങളുടെ വിഭജന പ്രക്രിയയിലും നിർണായക സ്വാധീനമുള്ള ഈ ജീവകത്തിന്റെ അപര്യാപ്തതയുടെ ഒരു പ്രധാന കാരണം കുടലിലുണ്ടാകുന്ന അണുബാധയും മറ്റസുഖങ്ങളുമാണ്. ഈ അസുഖങ്ങൾ ബാധിച്ചവരുടെ കുടലിലുണ്ടാകുന്ന ദഹനരസത്തിന്റെ വ്യത്യാസങ്ങൾ കുടലിന്റെ ആഗിരണ പ്രതലത്തിന്റെ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ആഗിരണശേഷി കുറവുണ്ടാക്കുന്നു. വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഇവരിൽ കണ്ടുവരുന്ന അസുഖമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, വെള്ളത്തിൽ ലയിക്കുന്ന ഈ വൈറ്റമിൻ കുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് ഇൻട്രിൻസിക് ഫാക്ടർ എന്നറിയപ്പെടുന്ന ഒരു രാസത്വരകം ആവശ്യമാണ്. ജനിതക പ്രത്യേകതകൾ കൊണ്ടോ ഓട്ടോ ഇമ്മ്യൂൺ രോഗബാധിതരോ ആയ ആൾക്കാരിൽ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ ഉൽപാദനത്തിലെ കുറവ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലമുള്ള പെർണീഷ്യസ് അനീമിയ ഉണ്ടാക്കുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ഗാസ്ട്രൈറ്റിസ്, ആമാശഭിത്തിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ മൂലം ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവ് വൈറ്റമിൻ B12 പോലെ തന്നെ അയണിന്റെയും ആഗിരണത്തെ ബാധിക്കുന്നു. ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നീ കുടൽ രോഗങ്ങളും അയൺ, B12, B9, വൈറ്റമിൻ ഡി തുടങ്ങിയ വിവിധ പോഷക മൂല്യങ്ങളുടെ ആഗിരണത്തെയും സ്വാംശീകരണത്തെയും ബാധിക്കുന്നുണ്ട്. പോഷകാഹാര കുറവുകൊണ്ടുള്ള രോഗങ്ങളിൽ ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്താണ് എന്ന് പരിശോധിക്കാം. പോഷകാഹാര കുറവുകൾ കൊണ്ട് ആഗിരണത്തിലും സ്വാംശീകരണത്തിലും ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാനാണ് ഹോമിയോപ്പതി നിലകൊള്ളുന്നത്. ജനിതക വൈകല്യങ്ങൾ കൊണ്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ടും ഉള്ള

0: അകിരണ സ്വാംശീകരണ കുറവുകൾക്ക് ഹോമിയോപ്പതിയിൽ വ്യക്തമായ പരിഹാര മാർഗങ്ങളുണ്ട്. നിദാന്ത രോഗങ്ങൾ അഥവാ ക്രോണിക് ഡിസീസസിന്റെ ചികിത്സയുടെ ഭാഗമായി ശക്തിയേറിയ രാസപദാർത്ഥങ്ങൾ തന്നെ വളരെക്കാലം തുടർച്ചയായി ഉപയോഗിക്കുന്നതു വഴിയുള്ള പാർശ്വഫലങ്ങൾ ലഘൂകരിക്കാൻ ഹോമിയോ മരുന്നുകൾക്ക് സാധിക്കും. അതുവഴി ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസസും ഹോമിയോ മരുന്നുകൾ കൊണ്ട് പരിഹരിക്കാനാകും. കുട്ടികളും പ്രായമായ ആളുകളും വളരെ കൂടുതൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള വിഭാഗത്തിൽപ്പെടുന്നവരാണല്ലോ. അവർക്കും മുലയൂട്ടുന്ന അമ്മമാർ, ഗർഭിണികൾ എന്നിവർക്കും പാർശ്വഫലങ്ങൾ തുലോം കുറവുള്ള ഹോമിയോപ്പതി ചികിത്സ തേടാവുന്നതാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരിക മാനസിക പ്രത്യേകതകൾ മനസ്സിലാക്കി വളരെ കൃത്യതയോടെ ചെയ്യുന്ന ഹോമിയോപ്പതി ചികിത്സ മറ്റേതൊരു ക്രോണിക് ഡിസീസിനെ പോലെ ഡെഫിഷ്യൻസി ഡിസീസിനും വളരെ ലളിതവും ഫലപ്രദവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു.
1: പോഷകാഹാരക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രകാശധാര വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ പ്രകാശധാരയിൽ കൂർക്കം വലി ആരോഗ്യകരമായ ഉറക്കത്തിന്റെ ലക്ഷണമോ അതോ ശരീരം നൽകുന്ന അപായ സൂചനയോ, കൂർക്കം വലിയുടെ കാരണവും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ജ്യോതി ശങ്കർ സംസാരിക്കുന്നത് കേൾക്കാം. ഇനി വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഘർ തിരങ്ക പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പാർ മേഖലയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയവും അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടും ഉൾപ്പെടെ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കണമെന്നും നീറ്റ് വിഷയത്തിൽ സഭയിൽ പ്രസ്താവന നടത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറാണെന്നും സ്പീക്കർ ഓം ബിർള അറിയിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. യുവജനങ്ങളുടെ പ്രാഗൽഭ്യം ആഗോളതലത്തിൽ രാജ്യത്തിന് അംഗീകാരം നേടിക്കൊടുക്കുന്നതായി സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇന്ത്യൻ യുവതയ്ക്ക് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
4: आज अंतर्राष्ट्रीय युवा दिवस है और विशेष स्तर पर भारत के युवाओं ने शिक्षा विज्ञान अंतरिक्ष विज्ञान टेक्नोलॉजी उद्यमिता कई क्षेत्रों के अंदर विशेष पहचान बनाई है. आज उनका सामर्थ्य के कारण दुनिया में भारत का नाम हो रहा है. देश का युवा भी चाहता है कि उनके विषयों पर चर्चा हो.
3: യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനാണ് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റാനുള്ള പുനർനാമകരണ ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമ ഭേദഗതി ബില്ലും രാജ്യസഭ ഇന്ന് പരിഗണിച്ചേക്കും. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിപക്ഷത്തിന് ഇത് സംബന്ധിച്ച നോട്ടീസ് സ്പീക്കർക്ക് നൽകാവുന്നതാണെന്നും 3 മണി മുതൽ ചർച്ച നടത്താമെന്നും അദ്ദേഹം പാർലമെന്റ് സമുച്ചയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനമായിരുന്ന വന്ദേമാതരം രാജ്യത്തിന്റെ സ്വത്വത്തെ ഇന്നും ശക്തിപ്പെടുത്തുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിച്ച ഹർഘർ തിരംഗ ബൈക്ക് റാലിയെ ന്യൂഡൽഹിയിൽ അഭിസംബോധന

0: ശീകിയായിരുന്നു അദ്ദേഹം. കൊളോണിയൽ ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയെ യോജിപ്പിച്ചു നിർത്താൻ വന്ദേ മാതരത്തിലെ വരികൾക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഹർഹർ തിരംഗയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ഉപരാഷ്ട്രപതി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ജീവിതയാത്രയുടെ ആഴത്തിലുള്ള വിവരണമാണ് ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന പേരിലുള്ള ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രവികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രീ രാംനാഥ് കോവിന്ദ് ഇന്നും സജീവമായി ഇടപെടുന്നതായി പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും ശ്രീ മോദി രാജ്യത്തെ യുവതലമുറയോട് അഭ്യർത്ഥിച്ചു.
1: കോവിന്ദ് ജി ജൈസെ അനേകോ യുവാ ചാഹിയേ ജോ പരേശാനിയോ സേ പരാസ്ത നാ ഹോ ബൽക്കി അപ്നി മെഹനത് സേ ഹർ മൻജിൽ കോ ആസാൻ ബനാനേ കാ ഹൗസല രഖേ ഇസി ബദലാവ് സേ സശക്ത ഭാരത് കേ നിർമാൺ കാ സങ്കൽപ് പൂരാ ഹോഗാ.
0: ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരമർപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ശാസ്ത്രമേഖലയിലെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയ്ക്ക് അടിത്തറ പാകിയതായി കേന്ദ്രമന്ത്രി അനുസ്മരിച്ചു. ശാസ്ത്രം ജനജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന വിക്രം സാരാഭായിയുടെ ആശയം ഇന്ത്യയെ പുതിയ ദിശയിലേക്ക് നയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുംബൈയിലെ ഘാട്കോപാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം, 4 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയെ തുടർന്ന് ചിരാഗ് നഗറിൽ ഇന്ന് പുലർച്ചെ 4 മണിക്കടുത്താണ് അപകടമുണ്ടായത്. മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കർക്കിടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനെത്തിയത്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. തിരുമുല്ലവാര മഹാവിഷ്ണു ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, പമ്പ ത്രിവേണി, നാഗമഠ മഹാദേവർ ക്ഷേത്രം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, ബാവലിപ്പുഴയോരം, തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് ഇന്ന് ബലിതർപ്പണത്തിനെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും മറ്റു സംസ്ഥാനങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് തിരുനെല്ലിയിലേക്ക് എത്തിയത്. തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വഴിപാട് കൌണ്ടറുകളും ഒരുക്കിയിരുന്നു. KSRTC പ്രത്യേക സർവീസും നടത്തിയിരുന്നു. ബലിതർപ്പണത്തിനായി 10ലധികം കർമ്മിമാരെയും നിയോഗിച്ചു.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. ഇന്ന് ലോക ആന ദിനം. ആനകളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ രാജ്യത്ത് നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 33 ആന റിസർവുകൾ, ശാസ്ത്രീയ പിന്തുണയോടെ വികസിപ്പിച്ച 150 ആനത്താരകൾ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിരവധി നടപടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയതായും അദ്ദേഹം പറഞ്ഞു. US സെയിന്റ് ലൂയിസിൽ നടക്കുന്ന സിൻഫീൽഡ് കപ്പ് ചെസ് ടൂർണമെന്റ് 2nd റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് വിജയം. ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ ജെവോക്കിർ സിന്ദറോവിനെയാണ് പരാജയപ്പെടുത്തിയത്. 95 നീക്കങ്ങളുണ്ടായിരുന്ന മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം പ്രജ്ഞാനന്ദ നേടിയത്. നൈജീരിയയിലെ ലാഗോസിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. ആദ്യ ദിനം 17 മെഡലുകൾ നേടിയ ഇന്ത്യൻ ഫെൻസർമാർ 2nd ദിനവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സീനിയർ പുരുഷ വിഭാഗം മത്സരങ്ങളിൽ ഇന്നലെ കരൺ സിംഗും ഷെർജിൻ ഷാന്തിമോളും ഇന്ത്യയ്ക്കായി സ്വർണമെഡലുകൾ നേടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 637 പോയിന്റ് ഇടിഞ്ഞ് 77517ലും ദേശീയോഹരി സൂചിക നിഫ്റ്റി 197 പോയിന്റ് നഷ്ടത്തിൽ 24275ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. ഗ്രാമിന് 95 രൂപ കൂടി 14195 രൂപയും പവന് 760 രൂപ വർദ്ധിച്ച് 113560 രൂപയുമാണ് ഇന്നത്തെ സ്വർണനിരക്ക്. 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ

0: നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി നാളെ നടക്കും. കണ്ണൂരിലെ സെക്യൂറ സെന്റർ പരിസരത്ത് വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി. സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും പകർന്നു നൽകുന്ന ദേശഭക്തി ഗാനങ്ങളും സംഗീത ആവിഷ്കാരങ്ങളും അരങ്ങേറും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. പ്രവാസി മലയാളികൾക്കായി നടപ്പാക്കുന്ന നോർക്ക കെയർ പ്ലസ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ എൻറോൾമെന്റ് ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മാസം 18 നിർവഹിക്കും. സെപ്റ്റംബർ 18 വരെ പദ്ധതിയിൽ അംഗമാകാൻ അവസരമുണ്ട്. 2026 മാർച്ചിൽ ആരംഭിച്ച നോർക്ക കെയർ പ്ലസിൽ ഏപ്രിൽ വരെ 32,000 പ്രവാസി കുടുംബങ്ങൾ അംഗങ്ങളായി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയെ തുടർന്നുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അന്താരാഷ്ട്ര യുവജന ദിനത്തിൽ രാജ്യത്തെ യുവതയ്ക്ക് ആശംസകൾ നേർന്ന് പാർലമെന്റ്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിക്കും. ഹർഹർ തിരംഗ പ്രചാരണത്തിൽ എല്ലാ ജനങ്ങളും പങ്കാളികളാകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാവരും ദേശീയ പതാക അഭിമാനപൂർവ്വം ഉയർത്തണമെന്നും ആഹ്വാനം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രകാശനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർക്കടക വാവ് ദിനത്തിൽ സംസ്ഥാനത്തെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. പിതൃതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 മണിവരെ തുടരും. മുംബൈയിലെ ഘാട്ട്കോപ്പാർ മേഖലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 6 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മലയാള ചലച്ചിത്രഗാന ശാഖയുടെ സുവർണ കാലഘട്ടങ്ങളെ പലതായി തരംതിരിക്കുമ്പോൾ മധുരിക്കും 80s എന്ന വിശേഷണം നൽകി നാം പ്രത്യേകം മാറ്റിവെക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളിൽ ഏറെയും തന്റെ കാവ്യസുരഭിലമായ സാഹിത്യം കൊണ്ട് അവിസ്മരണീയമാക്കിയ ഗാനരചയിതാവാണ് ചുനക്കര രാമൻകുട്ടി. 1978 ആശ്രമം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിക്കൊണ്ട് ചലച്ചിത്ര ഗാനരംഗത്തേക്ക് വന്ന ചുനക്കര രാമൻകുട്ടി പിന്നീട് 80s സിനിമകളിലായി 200s പാട്ടുകൾ എഴുതി. എഴുതിയ ഗാനങ്ങളിൽ ഭൂരിഭാഗവും ഹിറ്റുകളാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2020 ആഗസ്റ്റ് 12 ഈ ലോകത്തോട് വിട പറഞ്ഞ ചുനക്കര രാമൻകുട്ടിയുടെ 6th ചരമവാർഷിക ദിനമായ ഇന്ന് ആ പാവന സ്മരണകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലിയായി ഈ ചലച്ചിത്രഗാന പരിപാടി നമുക്ക് സമർപ്പിക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം.

മലയാള ചലച്ചിത്ര ഗാനാസ്വാദകരുടെ മനസ്സിന്റെ താഴ്വരകളിൽ ദേവദാരു പൂത്തത് ചുനക്കര രാമൻകുട്ടിയുടെ തൂലികത്തുമ്പിലൂടെയായിരുന്നു. 1986 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത നന്ദി വീണ്ടും വരിക എന്ന ചിത്രത്തിനുവേണ്ടി ശ്യാമിന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: ആയിരത്തി തൊള്ളായിരത്തി 1936 ജനുവരി 19 മാവേലിക്കരയിൽ ചുനക്കര കാര്യാട്ട് വീട്ടിലാണ് ചുനക്കര രാമൻകുട്ടി ജനിച്ചത്. ആകാശവാണിക്കുവേണ്ടി നിരവധി ലളിതഗാനങ്ങളും നാടകങ്ങളും എഴുതിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ കലാജീവിതം ആരംഭിച്ചത്. 1982 പുറത്തുവന്ന ഒരു തിര പിന്നെയും തിര എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ചുനക്കര രാമൻകുട്ടിയെ ശ്രദ്ധേയനാക്കിയത്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ യേശുദാസും കൂട്ടരും പാടിയ ഈ ഗാനം നമുക്ക് കേൾക്കാം. ചിത്രം ഒരു തിര പിന്നെയും തിര. പ്രേം നസീറും സത്യകലയും രംഗത്തുവരുന്ന ഗാനം.

ചുനക്കര രാമൻകുട്ടി ശ്യാം കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ 1980കളിൽ മലയാള ചലച്ചിത്ര ഗാന ശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. 1980കളെ മധുരിക്കും 80കളാക്കി മാറ്റുന്നതിൽ അവരുടെ പാട്ടുകൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. 1986 സാജൻ സംവിധാനം ചെയ്ത സ്നേഹമുള്ള സിംഹം എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോൻ പാടിയ ഗാനമാണ് ഇനി ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാം ഈണം പകർന്ന ഗാനം.

ചുനക്കര രാമൻകുട്ടിയുടെ ഗാനങ്ങളിൽ പ്രകൃതി എപ്പോഴും ഒരു പ്രധാന ബിംബമായി കടന്നുവന്നിട്ടുണ്ട്. ശ്യാമിന്റെ സംഗീതം കൂടി ആ വരികളോട് ചേർന്നപ്പോൾ അവയൊക്കെ മനോഹരമായ പാട്ടുകളായി മാറുകയായിരുന്നു. 1984 എം മണിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന മുത്തോട് മുത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം. ശങ്കർ മേനക താരജോഡികളെ പ്രേക്ഷകർക്ക് പ്രിയങ്കരമാക്കി മാറ്റുന്നതിൽ ചുനക്കരയുടെ ഗാനങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല.

1978 എം കെ അർജുനന്റെ സംഗീതത്തിൽ ആശ്രമം എന്ന ചിത്രത്തിനുവേണ്ടി രണ്ട് ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ചുനക്കര രാമൻകുട്ടി ചലച്ചിത്ര ഗാനരംഗത്തേക്ക് വരുന്നത്. തുടർന്ന് കൗമാരപ്രായം, ചൂതാട്ടം, ഇര തേടുന്ന മനുഷ്യർ, യക്ഷിക്കാവ്, ആ ദിവസം എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടിയും ഗാനങ്ങൾ എഴുതി. 1983 കുയിലിനെ തേടി എന്ന ചിത്രത്തിനുവേണ്ടി എഴുതിയ 6 ഗാനങ്ങളും ഹിറ്റുകളുടെ പട്ടികയിൽ ഇടം പിടിച്ചതോടെ ഗാനരചയിതാവ് എന്ന നിലയിൽ വ്യക്തമായ മേൽവിലാസം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കുയിലിനെ തേടി എന്ന ചിത്രത്തിനുവേണ്ടി ശ്യാമിന്റെ സംഗീതത്തിലെ ജാനകി പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം.

മലയാള ചലച്ചിത്രഗാന ശാഖയെ കാവ്യസുരഭിലമായ സാഹിത്യം കൊണ്ട് സമ്പന്നമാക്കിയ ചുനക്കര രാമൻകുട്ടിയുടെ ഓർമ്മദിനമായ ഇന്ന് അദ്ദേഹം ഗാനരചന നിർവഹിച്ച പാട്ടുകളാണ് ചലച്ചിത്രഗാനങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും.

ഭാരതത്തിന്റെ ഗ്രാമങ്ങളെ വികസിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ കർമ്മ പദ്ധതിയാണ് വികസിത് ഭാരത് ജി റാംജി. എല്ലാ ഗ്രാമങ്ങളിലും 100% അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. റോഡ്, കുടിവെള്ളം, വൈദ്യുതി എന്നിവയിൽ ഇനി ഒരു ഗ്രാമവും പിന്നിലാകില്ല.

0: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി August 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in സന്ദർശിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ചുനക്കര രാമൻകുട്ടി എഴുതിയ ഗാനങ്ങളുമായി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ശ്യാമിന്റെ സംഗീതത്തിൽ S. ജാനകി പാടിയ ഗാനമാണിനി ചിത്രം പച്ച വെളിച്ചം.

പന്തളം NSS കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദം നേടിയ ചുനക്കര രാമൻകുട്ടി തുടർന്ന് വ്യവസായ വാണിജ്യ വകുപ്പിൽ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു. മലയാള നാടകവേദി എന്ന പേരിൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഒരു നാടകസമിതിയും ഉണ്ടായിരുന്നു. 1984 30 ഗാനങ്ങൾ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം രചിച്ചു എന്നത് ശ്രദ്ധേയമാണ്. 1984 പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത വീണ്ടും ചലിക്കുന്ന ചക്രം എന്ന ചിത്രത്തിനുവേണ്ടി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി.

എന്റെ ഭാരതം, ബാപ്പുജി കരയുന്നു, മഹാഗണി, സ്നേഹാടന കിളികൾ തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങളും ചുനക്കര രാമൻകുട്ടി രചിച്ചിട്ടുണ്ട്. ഇനി ശ്യാമിന്റെ ഈണത്തിൽ വാണി ജയറാമും കൂട്ടരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തിങ്കളാഴ്ച നല്ല ദിവസം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറഞ്ഞുതരാം, ഒന്ന് കുറിച്ചെടുത്തോളൂ. 9995964321. മറ്റൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ നമ്മുടെ സ്വന്തം ആകാശവാണിയിൽ. അറിയിപ്പ് കഴിഞ്ഞു. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം 2015 ചുനക്കര രാമൻകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ സ്കൂൾ വാർഷിക പരിപാടികളിലും കുട്ടികൾ പങ്കെടുക്കുന്ന യോഗങ്ങളിലുമൊക്കെ വിശിഷ്ട അതിഥിയായിരുന്നു ചുനക്കര രാമൻകുട്ടി. 2017 പുറത്തുവന്ന മൈ സ്കൂൾ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് അദ്ദേഹം അവസാനമായി തൂലിക ചലിപ്പിച്ചത്. മൈസ്കൂൾ എന്ന ചിത്രത്തിൽ സോന പാടിയ ഗാനം ഇനി കേൾക്കാം. സംഗീതം സിക്കന്ദർ ബാദുഷാ.

എങ്ങനെ നീ മറക്കും, ഒരു നോക്ക് കാണാൻ, മുത്തോടുമുത്ത്, പച്ച വെളിച്ചം, ലവ് സ്റ്റോറി, എന്ന് നാഥന്റെ നിമ്മി, ആനയ്ക്കൊരുമ്മ, നാളെ ഞങ്ങളുടെ വിവാഹം, പൂച്ചയ്ക്കൊരു മൂക്കുത്തി തുടങ്ങി നിരവധി ചിത്രങ്ങൾക്കു വേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതിയ ഗാനങ്ങൾ ശ്രദ്ധേയമാണ്. ഇനി ശ്യാമിന്റെ സംഗീതത്തിലെ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ലവ് സ്റ്റോറി.

0: വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, സിന്ധു വിജയൻ, മിനി ചന്ദ്രൻ, വി എൻ ദീപ, രജു കോലിയക്കോട്. സംവിധാനം എൻ വാസുദേവ്.
1: അമ്മേ, വട്ടി പിടിച്ചെന്നൊക്കെ പറയണ കേട്ടല്ലോ, ആർക്കാ അമ്മേ?
2: സംശയിക്കണ്ട എന്റെ കാലം മോളെ, നിന്റെ അമ്മയ്ക്ക് തന്നെ.
1: ഓഹോ, അമ്മ കോമഡി അടിച്ചതാണല്ലേ. അല്ല, അച്ഛനിന്ന് ഒരുപാട് പർച്ചേസിംഗ് നടത്തിയിരിക്കണല്ലോ. എന്താ അച്ഛാ ഇതൊക്കെ?
2: നല്ല ഉഗ്രനൊരു ചുരിദാറ്, ചെരുപ്പ്, പിന്നെ മുഖത്ത് പരട്ടണ ക്രീം.
1: ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു തന്നത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ.
2: എന്നാൽ ഇതൊരു സ്പെഷ്യൽ കാര്യത്തിനാ. നാളെ രാവിലെ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി മോൾ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം.
1: എവിടെയാ അച്ഛാ?
2: ഈ സൈക്കോ ആശുപത്രിയില്, മാനസിക രോഗികളെയൊക്കെ ചികിത്സിക്കുന്നേ.
3: അയ്യോ, അവിടെ എന്തിനാ?
2: നിന്നെ കൊണ്ടുപോയി അഡ്മിറ്റേഷൻ നടത്താനല്ല, അവിടെ കിടക്കണ ഒരു രോഗിയെ നോക്കാനാ. ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ അവരെ എന്റെ ഓട്ടോയിൽ ഞാനാ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റേഷൻ ചെയ്തത്. അവരുടെ അനിയത്തി ശോഭ എന്ന് പറയുന്ന നല്ലൊരു പെങ്കൊച്ചാണ് കൂടെ നിൽക്കുന്നത്. നല്ല സ്വഭാവമാണ്. കുടുംബകാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എല്ലാമായ ഒരു 12-ാം ക്ലാസ്സുകാരി സുന്ദരി മോളുണ്ടെന്ന്. അപ്പോൾ ആ കൊച്ചിനൊരു ആഗ്രഹം എന്റെ ചാലുമോളെ ഒന്ന് കാണണമെന്ന്.
1: നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് അച്ഛാ.
2: ഓ, ഒരു ദിവസം നീ ചെന്നില്ലെങ്കിൽ പള്ളിക്കൂടെ ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലല്ലോ.
1: അങ്ങനെ അല്ല അച്ഛാ, ഒരു ദിവസം ക്ലാസ് മുടങ്ങിയാ എനിക്ക് ഭയങ്കര സങ്കടമാ. ടീച്ചർ പറയാറുണ്ട് ഞാൻ മിടിക്കുക, എല്ലാത്തിനും ഫുൾ മാർക്കാ, ഇനിയും നന്നായി പഠിച്ചാ വലിയ ഹൈറ്റ്സിലെത്തുമെന്ന്.
2: അയ്യടാ, എന്റെ പൊന്നുമോളെ വലിയ ഹിറ്റിലൊന്നും എത്തിക്കാൻ ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇനിയും ഞാൻ ഉണ്ടാക്കും കാറും ബംഗ്ലാവും വസ്തുക്കളും ഒക്കെ. കോടികൾ ഉണ്ടാക്കി എന്റെ പൊന്നുമോളെ ഒരു കോടീശ്വരന് തന്നെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ആ, എന്റെ മോൾ അന്തസ്സായിട്ട് ജീവിക്കണം. അതേ എന്റെ ഒരു വാശിയാ.
1: വാശിയല്ല അച്ഛാ, അച്ഛൻ ഇപ്പൊ മനസ്സിലുള്ളത് ദുരാഗ്രഹമാ. അതൊന്നും വേണ്ട അച്ഛാ, എന്നെ നന്നായി പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാക്കാൻ വാശി കാണിക്ക്, എങ്കിൽ ഞാൻ നല്ല അന്തസ്സായിട്ട് തന്നെ ജീവിക്കും.
4: അങ്ങനത്തെ നല്ല ചിന്തകളൊന്നും ഇയാടെ തലേ കേറൂല മോളെ. ഈ മനുഷ്യൻ ആർത്തിയാ, പണം പണം എന്നൊരു ആർത്തി. ആർത്തി മൂത്ത് പ്രാന്താവാതിരുന്നാ
2: കൊള്ളാടി. എന്റെ പൊന്നും കൂടെ ചാലു മോളെ, അച്ഛൻ അവർക്ക് വാക്കുകൊടുത്ത് പോയതാ, നാളെ തന്നെ മോളെയും കൊണ്ടു വന്ന് കാണിക്കാവുന്ന്. അതുകൊണ്ട് എന്റെ പൊന്നുമോള് വന്നില്ലെങ്കിലേ അച്ഛന് സങ്കടമാവും.
1: അച്ഛൻ സങ്കടപ്പെടണ്ട, അച്ഛൻ സങ്കടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരും.
2: വിടുക്ക് വിടുപിടുക്ക്.
4: കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ എന്ന് വിചാരിച്ച് അന്യരും അങ്ങനെ കാണണമെന്നില്ല. അതുകൊണ്ട് വേണ്ടാത്തടത്തൊക്കെ വിളിച്ചോണ്ട് പോകണ്ട. നമുക്ക് ഇവളിപ്പോഴും കൊച്ചുകുട്ടിയാ. കാഴ്ചയിൽ ഇത്തിരി ദേഹവും ചന്തവും കൂടുതലുള്ളത് കൊണ്ട് പയ്യന്മാര് തുറച്ചു നോക്കുകയും പല്ലളിച്ച് കാണിക്കുകയും ചെയ്യും.
2: എന്റെ മോളെ തുറച്ചു നോക്കുന്നതിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും.

0: ചാലുമോളെ.
1: എന്താ അച്ഛാ?
0: മോൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ഇതാണ് സൈക്കോ ആശുപത്രി.
1: ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ അച്ഛാ.
0: ആ, അത് ഞാൻ ഓർത്തില്ല. ഇതിന്റെ മുകളില് രണ്ടാമത്തെ നിലയിലാ ഞാൻ പറഞ്ഞ ഇല്ല ശോഭ ചേച്ചി ഉള്ളത്. ആ ചേച്ചിയോട് നല്ല സ്നേഹത്തോടെ എന്റെ മോള് പെരുമാറണം കേട്ടോ.
1: ആ ചേച്ചി എങ്ങനെയാ, നല്ല സ്നേഹമുള്ള ആളാണോ?
0: അയ്യോ, നല്ല തങ്കപ്പെട്ട സ്വഭാവമാ. ഭാവിയിലെ ആ ചേച്ചിയെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുള്ളതാ.
1: അതിന് സുഖമില്ലാത്ത ആളെ ചികിത്സിക്കാൻ കൊണ്ടുവന്ന ആളല്ലേ ശോഭ ചേച്ചി, അവരെ കൊണ്ട് നമുക്ക് എന്തുപകാരമാ?
0: അതെ, അവർക്ക് ഇവിടെ ഒരുപാട് വലിയ വലിയ ആളുകളുമായിട്ടും നല്ല പിടിപാടുള്ളതാ. മോളെ കോളേജിൽ ചേർക്കുമ്പോഴും ഉദ്യോഗത്തിന് ശ്രമിക്കുമ്പോഴും ഒക്കെ അവരുടെ സഹായം നമുക്ക് ഉപകാരപ്പെടും മോളെ.
2: ഹലോ മിസ്റ്റർ ഓട്ടോമാൻ.
0: ആണ്ടവാൻ ദീപ്, അതങ്ങ് ദൂരെയാ, ഇവിടുന്ന് കപ്പലിൽ കയറി പോകേണ്ടി വരും. അല്ല, നമ്മളാരാ ഈ കോലത്തിൽ ഇങ്ങനെ ഒരാളെ ഇവിടെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ.
2: നാം നടന രാജ വെങ്കട്ട റെഡ്ഡി.
0: ആര് വെട്ടിയ റൊട്ടി?
2: വെട്ടി റൊട്ടി അല്ലേ, വെങ്കട്ട റെഡ്ഡി.

0: ഞാൻ ആന്ധ്രയിൽ നിന്ന് പറഞ്ഞു, ആന്ധ്രാ സ്റ്റേറ്റുള്ളൂ.
1: വേഷവും കോലവും കണ്ടപ്പോഴേ മനസ്സിലായി ഇത് സ്റ്റേറ്റ് വിട്ടു വന്ന കോലമാണെന്ന്. ഒരട്ടിക്കൊല പോലെ മുടിയും വളർത്തി, ഹൈവേയിലെ സീബ്ര ലൈൻ പോലെ നെറ്റിയിൽ നാല് വരയും ഇട്ട്, നടുക്ക് ചെമ്പരത്തി പൂവിന്റെ വട്ടത്തിൽ ഒരു ചുവന്ന പൊട്ടും. ബാലയെ കളിക്കാൻ വന്നാണോ?
0: ഇല്ല ഇല്ല.
1: അല്ല, ഈ പളവളത്തെ ജുബ്ബ കണ്ടപ്പ തോന്നിയതാ? തിളങ്ങണല്ല, വെൽവെറ്റ് പോലെ.
0: വെൽവെറ്റല്ല, ഇത് പട്ട്, കാഞ്ചീപുരം പട്ട്. രൂപ 50,000 വിലയുള്ള പട്ട് സട്ടൈ.
2: 50,000 രൂപയോ?
0: യെസ്, അന്നെങ്കിൽ സിനിമാക്കാർ അവിടെയൊക്കെ ലക്ഷങ്ങൾ വിലയുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്.
1: ദൈവമേ, ഒരുപാട് കോടികളുള്ളവർക്കല്ലേ ലക്ഷങ്ങളുടെ വസ്ത്രങ്ങൾ ഇടാൻ പറ്റൂ.
0: 100 കോടി 200 കോടി ചെലവിൽ സിനിമ വിളിക്കുന്ന ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലല്ലോ.
1: അല്ല, ഒരു സംശയം, റൊട്ടി സാർ ആന്ധ്രയാണോ മലയാളിയാണോ?
0: സത്യം പറഞ്ഞാൽ ജനിച്ചത് കേരളത്തിൽ, പക്ഷെ ഇവിടെ ഒരുപാടങ്ങ് വളരാൻ നാട്ടുകാര് സമ്മതിച്ചില്ല. വളർച്ച മുഴുവൻ മുംബൈയിൽ, ഇപ്പോൾ ആന്ധ്രയിൽ സെറ്റിൽഡ്. ബൈ ദ വേ, ഇത് ഡോക്ടറാണോ?
1: ഏ, ഡോക്ടറൊന്നും ആയില്ല, 12 പഠിച്ചോണ്ടിരിക്കുക. എന്റെ മോളാ, ഈ ആശുപത്രി കിടക്കുന്ന ഒരാളെ കാണാൻ വന്നതാ.
0: എന്താ മകളുടെ പേര്?
3: ശാലിനി.
0: ശാലിനി സുന്ദരിയാണല്ലോ, സിനിമാ നടി പോലെ ഉണ്ട്.
1: ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ മോള് സിനിമാ നടിയെ പോലിരിക്കുകയാണെന്ന്.
3: അച്ഛാ, നമുക്ക് പോകാം. അച്ഛാ,
1: ഇപ്പൊ പോവാ മോളെ, ഒരു മിനിറ്റ്. അല്ല, റൊട്ടി സാറെ.
0: റെഡ്ഡി റെഡ്ഡി, വെങ്കട്ട റെഡ്ഡി.
1: ആ റെഡ്ഡി സാറെ, സിനിമയിൽ ആരാണെന്നാ പറഞ്ഞേ?
0: ഞങ്ങള് ആന്ധ്രയിലും മുംബൈയിലും ഒരു വലിയ സിനിമാ ടീം ഉണ്ട്. ഡയറക്ടർ, സ്റ്റോറി റൈറ്റർ, ക്യാമറാമാൻ, അങ്ങനെ എല്ലാരും. ഞാനാ എല്ലാത്തിനും പ്രധാനപ്പെട്ട കാര്യങ്ങള് തീരുമാനിക്കുന്നത്.
1: അപ്പോ ടീമിൽപ്പെട്ട ആരെങ്കിലും ഈ സൈക്കോയില് ചികിത്സിക്കാൻ കൊണ്ടുവന്നതാണോ?
0: അല്ലല്ല, ഞങ്ങളുടെ സിനിമകളിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല ഭാഷകളിലുള്ളവരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ഷൻ നടത്തിയാണ് നായിക നായകന്മാരെ ഉണ്ടാക്കുന്നത്. പുതിയ സിനിമയിലേക്ക് 2 നായികമാരെ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി ബുക്ക് ചെയ്യാൻ വന്നതാ.
1: അങ്ങനെ നായികയായി ബുക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും സാമ്പത്തികമായി രക്ഷപ്പെട്ടിട്ടുണ്ടോ സാറേ?
0: കൊള്ളാം കൊള്ളാം, ഞങ്ങളുടെ സിനിമയിൽ നായികമാരായിട്ടുള്ള എത്ര പേരാ കോഴീശ്വരികളായിട്ടുള്ളത്. ഞങ്ങൾ തന്നെ ആദ്യ സിനിമയിൽ 50 ലക്ഷം രൂപ കൊടുക്കും, പിന്നെയുള്ള ഓരോ സിനിമക്കും കോടികളല്ലേ കിട്ടുന്നത്.
2: ഓ, കോടികളോ!
0: പിന്നെ കുറച്ചു മാസങ്ങൾ കൊണ്ടല്ലേ എന്റെ നായികമാർ കോടികൾ ഉണ്ടാക്കിയത്? പിന്നെ ബംഗ്ലാവ്, കാറുകള്, ആസാമിലും സിംലയിലും ലഡാക്കിലും ആപ്പിൾ തോട്ടങ്ങള്, ഊട്ടിയിലെ എസ്റ്റേറ്റ്, കൊടൈക്കനാലിലെ എസ്റ്റേറ്റ്, അങ്ങനെ അങ്ങനെ അങ്ങനെ.
1: എന്റെ രണ്ടി സാറെ, എന്റെ മോൾ അങ്ങനെയുള്ള ഒരു നായികയാക്കാൻ വല്ല മാർഗമുണ്ടോ? സാറ് വിചാരിച്ചാ?
3: എനിക്കതൊന്നും വേണ്ട അച്ഛാ, എനിക്ക് പഠിച്ചാ മതി.
1: ഒന്ന് മിണ്ടായിരിക്കും മോളെ, ഭാഗ്യലക്ഷ്മി ആരുടെ കൂടെയാ വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
0: അതാണ് റൈറ്റ്, നിങ്ങളെ കണ്ടപ്പോ തന്നെ ഞാൻ തിങ്ക് ചെയ്തു. മോൾക്ക് ഒരു പ്രത്യേക ലുക്ക് ഉണ്ട് കേട്ടോ, നല്ല ബ്യൂട്ടി, നല്ല ഗ്ലാമർ. നിങ്ങളുടെ മകളാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല.
1: ഇപ്പോ മനസ്സിലായില്ലേ, ഇതെന്റെ സ്വന്തം മോള്, അത് എന്റെ സ്വന്തം ആട്ടം.
0: എന്നാൽ നാങ്കളുടെ സ്വന്തം സിനിമയില് ഈ സ്വന്തം മോള് തന്നെ നായിക.
1: ദൈവമേ, എന്റെ സ്വപ്നം എന്റെ മകളിലൂടെ ഫലിക്കാനാണ് യോഗം. മകളിലൂടെ എങ്കിൽ മകളിലൂടെ എനിക്ക് കോടീശ്വരനാകണം, അതെന്റെ ഒരു വാശിയ.
3: പപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട് സുന്ദരിയായ ഒരു മോളുണ്ടെന്ന്. പക്ഷേ ശാലിനി ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ.
4: ശോഭ ചേച്ചിയും സുന്ദരിയാണല്ലോ, പക്ഷെ മനസ്സിൽ വേദനയുള്ളതിന്റെ വാട്ടം മുഖത്ത് നല്ലോണം ഉണ്ട്.
3: മോള് കണ്ടില്ലേ ഈ കിടക്കുന്നത്, എന്റെ ജീവന്റെ പകുതിയാ. പിന്നെ മനസ്സ് നോവാതെയും മുഖം വാടാതെയും പറ്റോ?
4: കട്ടിലിന്റെ മൂലക്ക് കൈ എന്തിനാ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്?
5: ഇപ്പൊ മരുന്നിന്റെ മയക്കത്തിലാ, തെളിയുമ്പോ ബഹളം വെക്കും, കുഴപ്പമുണ്ടാവാതിരിക്കാനാ.
4: മായാന്റി ശോഭ ചേച്ചിയുടെ ആരാ?
5: അമ്മ. ഇവരുടെ രണ്ടുപേരുടെ അമ്മയാ ഞാൻ.
4: മൂത്ത ചേച്ചിയാണെന്നേ തോന്നു, അത്രയും പ്രായം ആര് കണ്ടാലും പറയൂ.
3: ശാലിനി പറഞ്ഞത് ശരിയാ, ചേച്ചിയാ. പക്ഷേ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയതുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് കണ്ടോളാൻ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, അതാ.

0: ശാലുമോളെ, ശോഭ ചേച്ചിക്കും മറ്റും വിഷമം തോന്നുന്ന കാര്യങ്ങളൊന്നും ചോദിക്കുകയും പറയുകയും ചെയ്യരുത് കേട്ടോ.
1: ശരി അച്ഛാ.
2: പഠിക്കാൻ മിടുക്കിയാണെന്ന് അച്ഛൻ പറഞ്ഞു. ഇനി ഒരുപാട് പഠിച്ച് ആരാവാനാ ശാലിനിക്ക് മോഹം?
1: അത് പിന്നെ മായാൻ്റി, എനിക്കൊരു സർക്കാർ ഉദ്യോഗം വേണം, അതാ എന്റെ മോഹം.
3: മോള് മിടുക്കിയ നല്ല ബുദ്ധിമതിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ശോഭ ചേച്ചിയുടെ ആഗ്രഹം പറയട്ടെ.
1: പറയൂ ചേച്ചി.
3: ശാലിനി ഒരു നല്ല IPS ഓഫീസർ ആകണം.
1: അയ്യോ, ഞാനോ?
3: അതെ.
1: അച്ഛാ, ശോഭ ചേച്ചിയുടെ ആഗ്രഹം പറഞ്ഞത് കേട്ടോ?
0: കേട്ടു മോളെ. എന്റെ സർവ്വ നാഡീഞരമ്പുകളും സ്തംഭിച്ച് നിൽക്കുക, കയ്യിലെ രോമങ്ങൾ കണ്ടോ, കുന്തം പോലായി.
1: മായാൻ്റിയും കേട്ടല്ലോ അല്ലേ?
2: കേട്ട് ശാലിനി, ശോഭയുടെ നാവ് ഫലിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം മോളെ.
3: ഫലിക്കും. ഇവിടെ തന്നെ പോസ്റ്റിംഗ് നേടണം. എന്നിട്ട് ഈ പട്ടണത്തിലൊരു ശുദ്ധികലശം നടത്തണം.
1: ശുദ്ധികലശമോ?
3: അതെ. ഇവിടെ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ കുറെ ക്രിമിനലുകൾ, കൊള്ളയും കൊലയും നടത്തുന്ന കൊടും കുറ്റവാളികൾ, അമ്മ പെങ്ങന്മാരെ പോലും മറന്നുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കുറെ നികൃഷ്ട ജീവികൾ, എല്ലാത്തിനെയും ഇരുമ്പഴിക്കുള്ളിലാക്കണം. ശാലിനി IPS എന്ന് കേട്ട സാമൂഹ്യ ദ്രോഹികൾ ഞെട്ടണം. സ്ത്രീ ശക്തിയുടെ പ്രതീകമാകണം.
0: ആഗ്രഹങ്ങളുടെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ പറയണ്ട, ഞാൻ ബോധം കെട്ടു വീഴും.
1: അച്ഛാ.
0: എന്താ ശാലുമോളെ, നമുക്ക് പോകാം.
1: ശോഭ ചേച്ചി പറഞ്ഞതൊക്കെ കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു എക്സ്ട്രാ എനർജി പോലെ. എന്റെ മോഹം ഞാനൊന്ന് മാറ്റി ചിന്തിക്കട്ടെ അച്ഛാ.
0: മോള് വാ, സ്കൂളിൽ പോക്കേ മുടങ്ങി, ട്യൂഷൻ ക്ലാസ്സിലെങ്കിലും പോണ്ടേ? അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ ശോഭമോളെ, പിന്നെ വരാം.
3: ശരി പപ്പേട്ട.
1: പോട്ടെ ശോഭേച്ചി, ഇനിയും വരാം. മായാൻ്റി,
2: ഞാനും താഴോട്ട് വരുന്നു. ഫാർമസിയിൽ നിന്ന് ഡോക്ടർ എഴുതി തന്ന മരുന്ന് വാങ്ങണം. ശോഭേ, ഞാൻ മരുന്ന് വാങ്ങിക്കൊണ്ട് ഇപ്പൊ വരാം.
3: ശരി മായമ്മേ.
2: ശോഭേ,
3: എന്താ മായമ്മേ, പേടിച്ച് വിറയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ.
2: അവന്മാര് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്.
3: ആര്?
2: ശോഭ അന്വേഷിച്ചു വന്ന ഗുണ്ടകളെ പോലെയുള്ള രണ്ടുപേരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അവര് തന്നെ.
4: വേനൽ മഴ. ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുരിൽ, പപ്പു, ഷിബു ആശ്രാമം, മായമ്മ, സിന്ധു വിജയൻ, കോമളവല്ലി, മിനി ചന്ദ്രൻ, വെങ്കിട്ടറെഡ്ഡി, രജു കോലിയക്കോട്, ശാലിനി, വി എൻ ദീപ. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: पाठक बंधु
1: और मंजू जी के साथ विमलेश को कल तक के लिए आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: CAET സ്പോൺസർഡ് പരിപാടി ഉമംഗ് ഇന്നത്തെ അധ്യായം സമാപിച്ചു. ആകാശവാണി സമയം 3 മണി. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഇനിയുള്ള 1 മണിക്കൂർ നേരം ആകാശവാണി നിങ്ങൾക്കായി ഒരുക്കുന്ന സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ഗാനോപഹാരവുമായി ഇന്ന് പ്രിയ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്. ആദ്യഗാനം ചിത്രയും കൂട്ടരും പാടിയതാണ്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം നാറാണത്ത് തമ്പുരാൻ.

സ്വന്തം സംഗീതത്തിൽ ജാസ്സി ഗിഫ്റ്റ് പാടിയ ഗാനം, ചിത്രം ഫോർ ദി പീപ്പിൾ. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം.

0: ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണിയിലൂടെ ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 4 മണിവരെ.
1: കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാരിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്.
2: ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു.
1: മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സമയം 3:30. ഗാനോപഹാരം തുടരുകയാണ്. ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉർവശി ഭാരതി. തിക്കുറിശിയുടെ ഗാനരചന, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഇന്നത്തെ ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അണിയാത്ത വളകൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും വാണി ജയറാമും പാടിയത്, ബിച്ചു തിരുമലയുടെ ഗാനരചന, എ ടി ഉമറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാറാണത്ത് തമ്പുരാൻ, ഫോർ ദി പീപ്പിൾ, നേതാവ്, സ്പീഡ്, ബേത്ത്ലഹേം കുടുംബ യൂണിറ്റ്, നീലക്കുയിൽ, മാണിക്യൻ, പഞ്ചാബി ഹൌസ്, ടൂറിസ്റ്റ് ബംഗ്ലാവ്, ഉർവശി ഭാരതി, കൊച്ചു തെമ്മാടി, ശേഷം കാഴ്ചയിൽ, ഭീഷ്മർ, അണിയാത്ത വളകൾ എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനമാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ കേട്ടത്. ഗാനോപഹാരവുമായി ശ്രോതാക്കളോടൊപ്പമുണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്തിക്കോട്.

പ്രിയ ശ്രോതാക്കളെ, ഇനി 4:30 വരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ് ആദ്യം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം G. ദേവരാജൻ.

കാട്ടുപൂക്കൾ, യുദ്ധകാന്ഡം, ഉൾക്കടൽ, എന്റെ നീലാകാശം, സ്വപ്നം, ഒരു കൊച്ചു സ്വപ്നം, കരുണ, സാഗരം, ശാന്തം എന്നീ ചിത്രങ്ങൾക്ക് വേണ്ടി യേശുദാസ് പാടിയ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി, സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. മഴവില്ല്. വിവിധ ഭാഷാഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടി മഴവില്ല്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മഴവില്ലിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ഒരു ഇംഗ്ലീഷ് ആൽബം ഗാനമാണ് ബാബി ഗേൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറഞ്ഞുതരാം, കുറിച്ചെടുത്തോളൂ. 9495964321. മറ്റൊരു നമ്പർ 9495563211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ നമ്മുടെ സ്വന്തം ആകാശവാണിയിൽ. വിളിക്കാൻ മറക്കരുത്. അറിയിപ്പ് കഴിഞ്ഞു. ഇന്നത്തെ മഴവില്ലിൽ നമുക്കൊരു കന്നഡ ഗാനം കൂടി കേൾക്കാം. ആദർശ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് എസ് ഹരികുമാർ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്രഹേ, ആയി ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ ലക്ഷ്മിയം, ഛാത്ര ഹേ ശ്രീമാധവ് ഓർ നന്ദ.
2: नमस्ते बच्चों.
3: नमस्ते अध्यापिका जी.
2: आज की कक्षा की शुरुआत करेंगे. पहले तो उस पेड़ का चित्र बनाने का मेरा मन नहीं था, मुझे वो कुछ खास नहीं लगा था. बाद में पता चला कि वह पेड़ उस जगह के मालिक ने एल्फी की याद में लगाया था. एल्फी को फिकाओ बुरी हालत में मिला था. एल्फी ने उसकी बड़ी तीमारदारी कर उसे तंदुरुस्त किया. अब फिकाओ 14 साल का है. पहले तो उस पेड़ का चित्र बनाने का मेरा मन नहीं था. ആദ്യം ആ മരത്തിന്റെ ചിത്രം വരയ്ക്കാൻ എനിക്ക് തോന്നിയില്ല. മുച്ചേവോ കുച്ച് ഖാസ് നഹി ലഗാഥ, അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പാഠപുസ്തകത്തിന്റെ വലത് ഭാഗത്ത് ആ ചിത്രം വരച്ച് ചേർത്തിട്ടുണ്ട്. മുച്ചേ വോ കുച്ച് ഖാസ് നഹി ലഗാഥ, അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ബാദ് മേ പതാ ചലാ കി വോ പേഡ് ഉസ് ജഗകെ മാലിക് നേ ആൽഫി കി യാദ് മേ ലഗായാ ഥാ. പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ നട്ടിരിക്കുന്ന ആ മരം എന്ന് പറയുന്നത് അവിടത്തെ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആൽഫിയുടെ ഓർമ്മയ്ക്കായി വെച്ച മരമാണ്. ആൽഫിക്കോ ഫിക്കാവോ ബുരി ഹാലത്മേ മിലാധ, ഫിക്കാവോയെ ആ കഴുതയെ വളരെ ഗുരുതര

0: ഗുരുതരമായ ഒരവസ്ഥയിലാണ് ആൽഫിക്ക് ലഭിച്ചത്. ആൽഫിനെ ഉസ്കി ബെഡി തീമാർ ദാരീക്കർ ഉസേ തന്ദുരുസ്ത് കിയ. ആൽഫി ആ കഴുതയെ നന്നായി പരിചരിച്ച് ആരോഗ്യവാനായി മാറ്റുകയാണ് ചെയ്തത്. അപ് ഫിയാക്കോ ചൗദ് സാൽക്കാഹെ. ഇപ്പോൾ ഫിയാക്കോ 14 വയസ്സുള്ള ഒരു കഴുതയാണ്. മേ ഉസ് പേടുക്ക ചിത്ര ബനാനിലക. ഞാൻ ആ മരത്തിന്റെ ചിത്രം വരച്ചു. തഭി ഫിയാക്കോ ഘൂംതാ ഹുവ ഉസ് പേടുക്കെ സാംനെ ആഗയ. അപ്പോൾ ഫിയാക്കോ അലഞ്ഞതിരിഞ്ഞ് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് അതേ മരത്തിന്റെ മുന്നിൽ എത്തി. മേനെ ഉസേ ചിത്രമേ ഷാമിൽ കർലിയ. ഞാൻ അവനെയും ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തി. പത്തിയാം ബനാനെ ലഗീത്തോ ഹൽക്കി ഹൽക്കി ബാരിഷ് ഹുനെ ലഗി. ഇലകൾ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ചെറുതായി മഴ പെയ്തു തുടങ്ങി. മേനെ സ്കെച്ച് ബുക്കോ ഖുല ചോർദിയ. ഞാന് സ്കെച്ച് ബുക്ക് തുറന്നു തന്നെ വെച്ചു. പത്തേ നഹീം ബനായെ. പക്ഷെ ഞാൻ ആ ചിത്രത്തിൽ മരങ്ങളിലെ ഇല വരച്ചിരുന്നില്ല. ബാരിഷ് നേ ജോ പത്തേ ബനായെ വഹി ഇസ് ചിത്രമേഹെ. മഴയാൽ സൃഷ്ടിക്കപ്പെട്ട ഇലകളാണ് ഈ പെയിന്റിംഗിൽ ഉള്ളത്. അതായത് മഴത്തുള്ളികളാണ് ആ സമയത്ത് ആ ക്യാൻവാസിൽ വീഴുന്നത്. അത് ഇലയായി ചിത്രീകരിച്ചിരിക്കുന്നു. വോ എക്ദം ജാദുയി പൽഥ. അതൊരു പ്രത്യേക മാജിക്കൽ ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു. പൽ എന്നാൽ നിമിഷം, മൂമെന്റ്. മൈനെ ഐസാ ചിത്ര പെഹലെ കഭി നഹീം ബനായാ ഥാ. ഞാൻ ഇപ്രകാരമുള്ള ഒരു പടം, ഒരു ചിത്രം ഇതിനു മുന്നേ വരച്ചിരുന്നില്ല. ഇസ് ചിത്രക്കോ ഹമാരി പൂരി യാത്രക്ക് ഇൻതേഹാക്കി തര മാനിയെ. ഈ ചിത്രത്തെ നമ്മുടെ ആദ്യം മുതൽ ഇതുവരെയുള്ള മുഴുവൻ യാത്രയുടെ പര്യവസാനമായി കരുതാം. മൈ ഉസ് പേഡ്ക ചിത്ര ബനാനിലക ഫിയാക്കോ ഘൂംതാ ഹുവ പേഡ്കെ സാംനെ ആഗയ ഓർ മേ ചിത്ര ഖിഞ്ച്നെ ലിഗി ഓർ ഫിയാക്കോ കോ ഭി ഉസ്മേ ഷാമിൽ കർനെ ലഗ ഉസ് സമയ ഹൽക്കി ഹൽക്കി ബാരിഷ് ഹോനെ ലഗി സ്കെച്ച് ബുക്ക് ഖുല പടാ ഥാ ഉസ് പർ മൈനെ പത്തേ നഹീം ബനായി ഥി ഏകദം ജാദുയി പൽ ഹോക്ക് ഉസ് സമയ വർഷക്കി ബൂന്ദേ ഉസ് ചിത്ര പർ പത്തേ ജൈസേ ബനാനെ ലഗി. ഇസ് ചിത്രക്കോ ഹമാരി പൂരി യാത്രക്കി ഇന്ദേഹ കി തര മാന്ന ചാഹിയെ. ഉസ് ഷാം കാ പെർഫോമൻസ് ജബർദസ്ത് ഥാ സബ് ഖുഷ്തേ. ഇസ് യാത്രാനെ ഹമേ ഇത്തനെ പ്യാരേ ദോസ്ത് ദിയേ ഥേ ഹംനേ ജാനാ കി സബ് മിൽക്കർ അഗർ വോ കരേ ജിസ്മേ ഉൻക ദിൽ ധഡക്താ ഹേ ഔർ ഉസേ ലോകോം സേ സാച്ചാ കർത്തേ ചലേ തോ ദുനിയ കിത്തനെ ഖൂബ്സൂരത് ഹോ ജാത്തി ഹേ. ഇസ് യാത്രാ സേ മുച്ച്മേ കൈ ബദലാവായേ ഹേ മേരാ യക്കീൻ ബഡാ ഹേ കി ജോ ചീസ് മുച്ചേ പസന്ദ് ഹേ മുച്ചേ വഹീം കർത്തേ രഹ്നാ ചാഹിയേ. ഉസ് ഷാം കാ പെർഫോമൻസ് ജബർദസ്ത് ഥാ ആ വൈകുന്നേരത്തെ പെർഫോമൻസ് അതിശയകരമായിരുന്നു. സബ് ഖുഷ് ഥേ എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. ഇസ് യാത്രാനെ ഹമേം ഇത്തനെ പ്യാരെ ദോസ്ത് ദിയേ ഥേ. ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ള കൂട്ടുകാരെ ലഭിച്ചു. ഹംനെ ജാനാ കി സബ് മിൽക്കർ അഗർ വോ കരേ ജിസ്മേ ഉൻക ദിൽ ധഡക്താ ഹേ ഔർ ഉസേ ലോകോം സേ സാച്ചാ കർത്തേ ചലേ തോ ദുനിയ കിത്തനി ഖൂബ്സൂരത് ഹോ ജാത്തി ഹേ. എല്ലാവരും ഒത്തുചേർന്ന് അവരവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുകയും ചെയ്താൽ ഈ ലോകം എത്ര മനോഹരമാകും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരവർ ആഗ്രഹിക്കുന്ന തരത്തില് ജീവിക്കുകയും അത് മറ്റുള്ളവർക്കായി പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകം എത്ര മനോഹരമാകുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇസ് യാത്രാസേ മുച്ച്മേം കൈ ബദല ആയിഹേ. ഈ യാത്രയിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. മേരാ യക്കിൻ ബഡാ ഹെക്കി ജോ ചീസ് മുച്ചേ പസന്ദ് ഹേ മുച്ചേ വഹീം കർത്തേ രഹ്ന ചാഹിയേ. എനിക്ക് വിശ്വാസമായി, എന്താണോ എനിക്കിഷ്ടമാകുന്നത് അത് ചെയ്യാൻ ഉള്ള വിശ്വാസം എനിക്ക് ഈ യാത്രയിലൂടെ ലഭിച്ചു. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്, നമ്മൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, അത് തന്നെ നമ്മൾ ജീവിതത്തിൽ പിന്തുടരുക. നന്ദ വാചൻ കരോ ആജ് കാ പാഠ് ഭാഗ്.
1: പഹലേ തോ ഉസ് പേഡ് കാ ചിത്ര ബനാനെ കാ മേരാ മൻ നഹീം ഥാ മുച്ചേ വോ കുച്ച് ഖാസ് നഹീം ലഗാ ഥാ ബാദ് മേ പതാ ചലാ കി വഹ് പേഡ് ഉസ് ജഹ കെ മാലിക് നേ എൽഫി കി യാദ് മേ ലഗായാ ഥാ എൽഫി കോ ഫിയാക്കോ ബുരി ഹാലത് മേ മിലാ ഥാ എൽഫി നേ ഉസ്കി ബഡി ദിമാർദാരി കർ ഉസേ തന്ദുരസ്ത് കിയ അബ് ഫിയാക്കോ ചൗദ സാൽ കാ ഹേ മേം ഉസ് പേഡ് കാ ചിത്ര ബനാനെ ലഗാ തഭി ഫിയാക്കോ ഘൂംതാ ഹുവ ഉസ് പേഡ്കെ സാംനെ ആഗയ മേനെ ഉസേ ചിത്ര മേം ഷാമിൽ കർ ലിയ പത്തിയാം ബനാനെ ലഗാ തോ ഹൽക്കി ഹൽക്കി ബാരിഷ് ഹോനെ ലഗി മേനെ സ്കെച്ച് ബുക്ക് കോ ഖുല ചോട്ട് ദിയ പത്തേ നഹീം ബനായെ ബാരിഷ് നേ ജോ പത്തേ ബനായി വഹി ഈസ് ചിത്ര മേ ഹെ വോ ഏകദം ജാദു

0: हुई पल था, मैंने ऐसा चित्र पहले कभी नहीं बनाया था। इस चित्र को हमारी पूरी यात्रा की इंदेहा की तरह मानिए। उस शाम का परफॉर्मेंस जबरदस्त था, सब कुछ थे। इस यात्रा ने हमें इतने प्यारे दोस्त दिए थे। हमने जाना कि सब मिलकर अगर वो करे जिसमें उनका दिल धड़कता है और उसे लोगों से साझा करते चले तो दुनिया कितनी खूबसूरत हो जाती है। इस यात्रा से मुझमें कई बदलाव आए हैं। मेरा यकीन बड़ा है कि जो चीज मुझे पसंद है मुझे वही करते रहना चाहिए।
1: लेखक को पहले पेड़ का चित्र बनाने का मन नहीं था, पर बाद में बनाने लगा। क्यों नंदा, बताओ।
0: जब यह पता चला कि वह पेड़ उस जगह के मालिक ने एल्फी के याद में लगाया था, तो उसे बनाने का मन आया। एल्फी को पिया को बुरी हालत में मिला था। एल्फी ने उसकी बड़ी तीमारदारी कर तंदुरुस्त किया।
1: अच्छा, लेखक को पहले पेड़ का चित्र बनाने का मन नहीं था, पर बाद में बनाने लगा। क्यों? उसका उत्तर है, जब यह पता चला कि वह पेड़ उस जगह के मालिक ने एल्फी की याद में लगाया था, तो उसे बनाने का मन आया। एल्फी को फिया को बुरी हालत में मिला था। एल्फी ने उसकी बड़ी तीमारदारी कर तंदुरुस्त किया। जब हम धीरे चलते हैं, यात्रा विवरण का लेखक कौन है? श्री माधव
2: एलन शाह।
1: अच्छा, जब हम धीरे चलते हैं, यात्रा विवरण का लेखक का नाम है एलन शाह। लेखक कौन सा काम करता था? नंदा बताओ।
0: स्केचिंग।
1: लेखक का काम है स्केचिंग। लेखक के पास आने वाली लड़की का नाम क्या है? ലേഖകന്റെ അടുത്ത് വന്ന ആ പെൺകുട്ടിയുടെ പേര് എന്താണ്?
2: ലുവാന।
1: ലുവാന, ലുവാന എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്। ലുവാന കി സൻസ്ഥാ കാ നാം ക്യാ ഹേ? ലുവാനയുടെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരെന്തായിരുന്നു?
0: കലാ തിയേറ്റർ।
1: കലാ തിയേറ്റർ, കലാ തിയേറ്ററോ കഹാം ചൽത്ത ഫിൽത്ത തിയേറ്റർ ഷുരു കർണ ചാത്തിരി। ഈ കലാ തിയേറ്ററോ എവിടെയാണ് സഞ്ചരിക്കുന്ന തിയേറ്റർ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചത്?
2: ഇറ്റലിക്ക് ഫ്രിയൂലിയും।
1: ഇറ്റലി കെ ഫ്രിയൂലി മേം യ കലാ തിയേറ്ററോ ചൽത്ത ഫിൽത്ത തിയേറ്റർ ഷുരു കർണ ചാത്തി തി। ലുവാന ഇസ് ഗ്രൂപ്പ് മേം കോൺ സാ റോൾ നിഭാത്ത ഹെ? ലുവാനയുടെ റോൾ എന്തായിരുന്നു?
0: ഡാൻസർ।
1: ഡാൻസർ കാ റോൾ। ഇസ് പ്രോജക്ട് കാ മക്സദ് ക്യാ ഥ? ശ്രീ മാധവ്।
2: സ്ലോ ട്രാവൽ കാ അനുഭവ ലേന।
1: അച്ഛ, ഇസ് പ്രോജക്ട് കാ മക്സദ് സ്ലോ ട്രാവൽ കാ അനുഭവ ലേന ഥ। മധ്യകാല മേം കിസ്കെ ഊപ്പർ സാമാൻ ബാന്ധ കർ ഏക ജഗ സേ ദൂസരി ജഗ ലേ ജാത്തേ ഥേ? മധ്യകാലഘട്ടത്തിൽ ഏതിന്റെ മുകളിൽ സാധനങ്ങൾ കെട്ടിവെച്ചാണ് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? ഗധേക്കെ ഊപ്പർ, കഴുതപ്പുറത്താണ്। ഇസ് ഗ്രൂപ്പ് കി ഗധേക്ക നാം ക്യാഥ? ഈ ഗ്രൂപ്പിലെ കഴുതയുടെ പേരെന്തായിരുന്നു?
2: ഫിയാക്കോ।
1: ഫിയാക്കോ എന്നായിരുന്നു ഈ ഗ്രൂപ്പിലെ കഴുതയുടെ പേര്. ഫിയാക്കോ കാ മാലിക് കോൻ ഹേ? നന്ദ ബത്താവോ।
0: എലിയ।
1: എലിയ ആയിരുന്നു ഫിയാക്കോയുടെ മാലിക്. അഗല ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് കി ശുരുവാത് കൈസേ ഹുയി? ശ്രീ മാധവ്।
2: നദി സേ ദുആ മാംഗനേ സേ।
1: നദി സേ ദുആ മാംഗനേ സേ ഹി ഗ്രൂപ്പ് കി ശുരുവാത് ഹുയി ഥി? നദിയുടെ തീരത്ത് വന്നു നിന്ന് പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് അവർ ആ ഗ്രൂപ്പിലെ പ്രയാണം തുടങ്ങിയത്. ക്രിസ്റ്റീനാനെ ഫിയാക്കോക്കോ ക്യാ ദിഖാകർ മനായ ഥാ? ഫിയാക്കോ ആദ്യം നദി മുറിച്ചു കടക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചു, റോഡിന്റെ സൈഡിൽ തന്നെ നിന്നു. ക്രിസ്റ്റീന എന്ത് കൊടുത്തിട്ടാണ് ഫിയാക്കോയെ പ്രകോപിപ്പിച്ചത്?
0: ഗേഹും കി ബാലിയ।
1: ഗേഹും കി ബാലിയ, ഗോതമ്പിന്റെ കതിരുകൾ കാണിച്ചിട്ടാണ് ഫിയാക്കോയെ പ്രേരിപ്പിച്ചത്. ലേഖക്കി മണ്ഡലിക സബ്സേ ഛോട്ടാ സദസ്യ കോൻ ഹേ? ലേഖകിന്റെ ആ ഗ്രൂപ്പിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ആരായിരുന്നു?
2: മാത്യു।
1: മാത്യു, മാത്യു ആയിരുന്നു ലേഖകന്റെ ഗ്രൂപ്പിലുള്ള ആ പ്രായം കുറഞ്ഞ മ്യൂസീഷ്യൻ. മാത്യു കഹാം രഹത്താ ഹേ? മാത്യു എവിടെയാ താമസിച്ചിരുന്നത്? നന്ദ ബത്താവോ।
0: സ്ലോവേനിയ ഓർ ഇറ്റലി കെ ബോർഡർ പർ।
1: സ്ലോവേനിയ ഓർ ഇറ്റലി കെ ബോർഡർ പർ ഹി മാത്യു രഹത്താ ഥ. മാത്യു കോൺസാ ബാജ ബജാത്താ ഥ? മാത്യു ഏത് ടൈപ്പ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് വായിച്ചിരുന്നത്?
2: അക്കാർഡിയൻ.
1: അക്കാർഡിയൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് മാത്യു വായിച്ചിരുന്നത്. ലേഖ കോൺസേ പേടിക്കേ നീ?

0: അവസാനത്തെ പെർഫോമൻസ് എവിടെയായിരുന്നു? നന്ദ ബത്താവോ.
1: കോർഡോവാഡോ നാം കേ ഏക് കമ്മ്യൂൺ കേ ഏക് കിലേ മേ.
0: കോർഡോ വാഡോ നാം കേ ഏക് കമ്മ്യൂൺ കേ ഏക് കിലേ മേ ഹി മണ്ഡലി കാ ആഖിരി പെർഫോമൻസ് ഹുആ ഥാ. ആജ് കി കക്ഷ യഹാ സമാപ്ത് കർത്തേ ഹേ. ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജി.
2: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे लक्ष्मी एम. छात्र थे श्री माधव और नंदा. इसी के साथ आज का हिंदी प्रसारण यही समाप्त होता है. नमस्कार.

0: ഡിജിറ്റൽ സേവനങ്ങൾ ഇനി ഓരോ വീട്ടുവാതിൽക്കലും. വികസിത് ഭാരത് ജി രാംജി പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റും ഡിജിറ്റൽ സാക്ഷരതയും ഉറപ്പാക്കുന്നു. ഇനി സർക്കാർ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് അക്കൗണ്ടുകളിലേക്കെത്തും.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഗുരുവായൂർ മാഹാത്മ്യം എന്ന ചിത്രത്തിനു വേണ്ടി കല്യാണി മേനോൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി
1: രാമായണ പാരായണം 27-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ, സേതുബന്ധനം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്നത്തെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനേ.
1: രാമായണ പാരായണം 27-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണി.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചാർലി എന്ന ചിത്രത്തിനു വേണ്ടി ദിവ്യ എസ് മേനോൻ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സുജാത മോഹൻ പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. തുണ എനിക്ക് യേശുവേ എന്നു തുടങ്ങുന്നു ആദ്യ ഗാനം.

0: സുജാത മോഹൻ പാടിയ ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് PM E-Vidya. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. കുരുമുളകിലെ സാവധാന വാട്ടം നിയന്ത്രണ മാർഗങ്ങൾ. ഡോക്ടർ നിഷ MSമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹി റിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഇ ശോധ് സിന്ധു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഹിന്ദി വ്യാകരണ ക്ലാസ് അവതരിപ്പിക്കുന്നത് സഫീന ബേബി. 9:30 സംഗീത കച്ചേരി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM Gold പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം സാഹിത്യ പ്രമുഖൻ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമല്ലരി. ONV കുറിപ്പിന്റെ സോജ എന്ന കവിത ആലാപനം R. വിമലസേനൻ നായർ. 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം. 28-ാം ദിവസം പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി. 6:25 ഉദയഗീതം. ശർമ്മിള GS ഗാഥ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ പ്രൊഫസർ PR ലളിതം അവതരിപ്പിക്കുന്നു. 7:05 പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗുഡ് ഇംഗ്ലീഷ്, നമുക്ക് ചുറ്റും, കൂടാതെ ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 108. 8:35 ശ്രുതിമധുരം. 8:45 യോഗസൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താതരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 രാഗാമൃതം. P. ഉണ്ണികൃഷ്ണൻ പാടിയ കൃതികൾ. 11:00 മുതൽ 12:00 വരെ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. അടുക്കളത്തോട്ടത്തിലെ വരുമാനവും ആരോഗ്യവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയാണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം. ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കൂർക്കം വലിയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ജ്യോതി ശങ്കർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം വേനൽമഴ ഭാഗം 8. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം N. വാസുദേവ്. 2:30 CIET സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 3:00 സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സൈബർ ഡിവിഷൻ ഇൻസ്പെക്ടർ ജനറൽ ഹരിലാൽ B. മറുപടി നൽകിയ ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം. 3:30 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്. 4:45 തുടിതാളം. മതിലകം വരാഹദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം. 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്രഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം. 28-ാം ദിവസം ഡോക്ടർ കെ ഓമനക്കുട്ടി പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 സുജാ മഹേഷ് പാടിയ ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കൃത്യമായ വളപ്രയോഗത്തിലൂടെ തെങ്ങിന്റെ വിളവ് കൂട്ടാം. ഡോക്ടർ ശൈലജകുമാരി MSമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. അഭിനന്ദ എംകുമാർ പാടുന്ന ലളിതഗാനം. അനന്തപുരി അനന്തകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ വാദനം. ഗോപകുമാർ M. ഷേണായി അവതരിപ്പിക്കുന്ന കഥകളി സംഗീതം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:15 ടുഡേ ഇൻ പാർലമെന്റ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് PM Vikas. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾ വഴികൾ. അനിൽകുമാർ പവിത്രേശ്വരം നടത്തുന്ന പ്രഭാഷണം. 9:30 ചലച്ചിത്രഗാനങ്ങൾ. 10:00 പാർലമെന്റ് ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM Gold പ്രക്ഷേപണം ഡൽഹിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
3: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ വിദ്യ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
2: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
4: This is Akashvani, the news read by Valsa Williams. Parliament has passed the National Cooperative Development Corporation Amendment Bill 2026, with the Rajya Sabha approving it today. The Lok Sabha has already passed the bill. Minister of State for Cooperation Muralidhar Mohol moved the bill, which aims to further amend the National Cooperative Development Corporation Act 1962. The bill allows the corporation to undertake its activities in industrial goods. The legislation also allows the state governments to extend funding from the corporation to any entity engaged in cooperative development. The corporation can also provide loans and grants directly to any cooperative society or entity engaged in cooperative development. The Lok Sabha has passed the Mines and Minerals Development and Regulation Amendment Bill 2026. When the House met at 3 p.m. after the second adjournment, Union Coal and Mines Minister G. Kishan Reddy moved the bill to further amend the Mines and Minerals Development and Regulation Act 1957. The bill aims to make India's mining sector more efficient, investment-friendly and well-equipped to fulfill the country's growing demand for critical minerals. The bill was passed without discussion amid opposition uproar. Meanwhile, the Lok Sabha has been adjourned for the day following opposition uproar over several issues, including alleged police action during students' protests over the NEET issue. The report of the inquiry committee investigating allegations concerning former Allahabad High Court Judge Yashwant Verma was tabled in both Houses of Parliament. The Judges Inquiry Committee investigating allegations concerning Yashwant Verma had submitted its report to the Lok Sabha Speaker Om Birla in May this year. The committee was constituted by Mr. Birla on the 12th of August last year to probe allegations levelled against Justice Verma after a sum of burnt cash was found at his official residence in New Delhi. Parliamentary Affairs Minister Kiran Rijiju has said

0: said. Home Minister Amit Shah wrote a letter to Lok Sabha Speaker Om Birla stating once again that he is open to having a detailed discussion on several incidents that took place during the protest on the NEET paper leak issue. Talking to reporters in the Parliament complex, the minister said the government itself is saying that it is ready for a discussion and will provide answers, but the opposition does not want to hear the answers and is shying away from discussion. Union Home Minister Amit Shah today said the government is fully prepared to discuss any issue, including the students' issue, and answer any questions raised by the members in Parliament. Speaking to reporters at Parliament premises, Mr. Shah said the government has nothing to hide and is ready for discussion.
1: Please submit that letter to the Speaker by 3 p.m. today. From 3 p.m. today until 3 p.m. tomorrow, we are ready for a discussion on all matters. I will remain present in the House, listen to everyone, and respond to all the points raised. The government has nothing to hide. Everything will become clear before the people of the country.
0: Leader of opposition in the Lok Sabha, Rahul Gandhi, said the opposition is seeking accountability from the government over the alleged police action against NEET protesters. India's retail inflation accelerated to 4.45% in July on an annual basis, remaining above the Reserve Bank of India's target of 4% for the second consecutive month this year. The July inflation reading was moderately higher than the 4.38% recorded in June as food prices remained elevated. Indian Railways has approved 153 crore rupee construction project of a four-lane road overbridge at Giratpur-Ahmedabad section of the Western Railway. The Railways Ministry has informed that the project has been sanctioned under Western Railway's ongoing umbrella work for construction of road over and under bridges, foot over bridges, drainage improvement and rebuilding of road over and under bridges. Iran launched several missiles and drones at positions belonging to Iranian Kurdish opposition groups in Iraq's northern Erbil province today. The strikes reportedly targeted fighters from the Kumala Party and the Kurdistan Democratic Party of Iran in Erbil's province's Alana Valley. And with that, we end this news bulletin.
2: Agashavani. Jilla Vrittantham. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കർക്കിടക വാവ് ബലിതർപ്പണ ദിനമായ ഇന്ന് പ്രശസ്തമായ ആലുവ മണപ്പുറത്ത് ആയിരങ്ങൾ ബലിയിട്ടു. പിതൃമോക്ഷം തേടി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ഭക്തർക്കുവേണ്ടി വിപുലമായ സൌകര്യങ്ങളാണ് ആലുവ മഹാദേവ ക്ഷേത്രത്തിലും മണപ്പുറത്തും ഒരുക്കിയിരുന്നത്. ഇന്ന് പുലർച്ചെ ആരംഭിച്ച ബലിതർപ്പണം വൈകിട്ട് 3 വരെ നീണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് പ്രത്യേക ക്രമീകരണങ്ങളുൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയും എല്ലാം സുരക്ഷ മുന്നിൽ കണ്ട് 400-ലേറെ പോലീസുകാരും ബലിതർപ്പണത്തോടനുബന്ധിച്ച് ചുമതലയിലുണ്ടായിരുന്നു. കൊച്ചി മെട്രോ, KSRTC എന്നിവയുടെ അധിക സർവീസുകളും സുഗമമായ ബലിതർപ്പണത്തിനായി സജ്ജീകരിച്ചിരുന്നു. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങൾ പങ്കെടുക്കുന്ന ഉഭയകക്ഷി അഭ്യാസം നടക്കുന്നത്. വിഷയ വൈദഗ്ധ്യ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇരു നാവികസേനകളിലെയും EOD വിദഗ്ധർ പ്രവർത്തന പരിചയങ്ങളും അനുഭവങ്ങളും പരസ്പരം പങ്കുവച്ചു. തിങ്കളാഴ്ച ആരംഭിച്ച OED അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. സപ്ലൈകോയുടെ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിൽ നടന്നു. സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്തമായ സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുക എന്നത് സർക്കാരിന്റെ മുൻഗണനകളിലൊന്നാണെന്ന് ഫെയർ ഉദ്ഘാടനം ചെയ്ത ശേഷം മുഖ്യമന്ത്രി വി

0: ഫോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയും മറ്റുന്നത ഉദ്യോഗസ്ഥരും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. കേരളത്തിലെയും അമേരിക്കയിലെയും സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയുക്ത ഗവേഷണം, അധ്യാപക വിദ്യാർത്ഥി ആശയവിനിമയം, നൂതന സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക മേഖലയിലും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലുമുള്ള അവസരങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സംസ്ഥാന കർഷക ദിനാഘോഷം ചിങ്ങം 1 ഓഗസ്റ്റ് 17 കളമശ്ശേരി ആശിഷ് കൺവെൻഷൻ സെന്ററിൽ നടത്താൻ തീരുമാനിച്ചു. ചടങ്ങ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കൊച്ചിയിൽ വ്യക്തമാക്കി. നമ്മുടെ അന്നദാതാക്കളായ കർഷകരുടെ അധ്വാനത്തെയും സമർപ്പണത്തെയും സമൂഹം ആദരിക്കുന്നതിനും കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അവസരമാണ് കർഷക ദിനമെന്ന് മന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയിലെ മികവിനെയും സമഗ്ര സംഭാവനകളെയും ആദരിച്ച് 38 വിഭാഗങ്ങളിൽ കർഷക അവാർഡുകൾ വിതരണം ചെയ്യും. സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് കാർഷിക മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി കാർഷിക പ്രദർശനവും വിവിധ സർക്കാർ വകുപ്പുകളുടെയും കാർഷിക ഏജൻസികളുടെയും സേവനങ്ങളും പദ്ധതികളും സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള സൌകര്യങ്ങളും ഒരുക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

മറ്റൊരറിയിപ്പ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാഹസിക കായിക പുരസ്കാരമായ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം 2025 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20. കര, ജലം, ആകാശം എന്നീ വിഭാഗങ്ങളിലെ സാഹസിക നേട്ടങ്ങൾക്കും ഈ രംഗത്തെ ആജീവനാന്ത സംഭാവനകൾക്കുമാണ് പുരസ്കാരം നൽകുന്നത്. 15 ലക്ഷം രൂപയും വെങ്കലശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന യുവജനകാര്യ വകുപ്പിന്റെയോ അംഗീകൃത അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയോ ശുപാർശയോടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് awards.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
1: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപൂർ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേന ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നത് രാജ്യത്തിനൊന്നും

0: നാകെ അഭിമാനം പകരുന്നതായി ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: Now we move to other bill, the Kerala Alteration of Name Bill 2026. Sriman Nityanand Rayaji to move a motion for consideration of the Kerala Alteration of Name Bill 2026.
2: केरल राज्य का नाम परिवर्तन करने वाले विधेयक पर लोकसभा द्वारा पारित रूप में विचार किया जाए.
0: സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനാ രേഖകളിൽ കേരളം എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് അയച്ചിരുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ പേരുമാറ്റം ഔദ്യോഗികമായി നിലവിൽ വരും. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും പാർലമെന്റ് തീരുമാനിച്ചു. ബിൽ പിൻവലിക്കണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വച്ചത്. ഖനി ധാതു ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. നീറ്റ് വിഷയത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്പീക്കർ ഓം ബിർളയെ കത്തിലൂടെ അറിയിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പത്തനംതിട്ട കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെള്ളപ്പൊക്കം ബാധിച്ച പ്രദേശങ്ങളിലെ കാർഷിക ലോണുകളുടെ തിരിച്ചടവിലെ സാവകാശം, മൊറട്ടോറിയം തുടങ്ങിയ കാര്യങ്ങൾ ആലോചിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് അഞ്ചാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ KTU സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ആദ്യ രണ്ട് സെമസ്റ്ററുകളിൽ നിന്നും നിശ്ചിത ക്രെഡിറ്റ് നേടിയാൽ മാത്രമേ അഞ്ചാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകൂ എന്ന കർശന നിബന്ധനയാണ് ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നത്. ഇയർ ബാക്ക് വ്യവസ്ഥ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ ശനിയാഴ്ച നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യുവശക്തിയും വന്ദേമാതരവും പ്രമേയമാക്കിയാണ് ഇക്കുറി ആഘോഷങ്ങൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരത്ത്. പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റു സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്തും സംഗീത വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്നും നാളെയുമായാണ് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം നടത്തുന്നത്. ഇന്ന് ഫുൾ ഡ്രസ് റിഹേഴ്സലാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഫൈനൽ പ്രകടനം.
0: 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടി കണ്ണൂർ സെക്യൂര സെന്റർ പരിസരത്ത് നാളെ വൈകുന്നേരം 6 നടക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾ വൈകിട്ട് 3 നീണ്ടു. തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, പമ്പ ത്രിവേണി, ആലുവ മണപ്പുറം, ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങൾ, തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തുന്നതിനായി 5 ഉപസമിതി ഇന്ന് സന്ദർശനം നടത്തി. തേക്കടിയിലെത്തിയ സംഘം ബോട്ടുമാർഗം ഡാമിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: മെയിൻ ഡാം, ബേബി ഡാം എന്നിവിടങ്ങളിലെ നിലവിലെ സ്ഥിതിഗതികൾ ഉപസമിതി നേരിട്ടെത്തി നിരീക്ഷിച്ചു. സ്പിൽവേ ഷട്ടറുകളുടെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ സുരക്ഷാ വിഷയങ്ങളും സംഘം സന്ദർശനത്തിനിടെ വിലയിരുത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സംഘം വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. സന്ദർശനത്തിനുശേഷം സമിതി അംഗങ്ങൾ കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളും വിലയിരുത്തലുകളും

0: ഈ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും.
1: സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്നും ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി സന്ധിയില്ലാതെ മുന്നിട്ടിറങ്ങണമെന്നും കായിക യുവജനകാര്യമന്ത്രി ഒ ജെ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി മേയർ വി വി രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. കേരളം എന്ന പേരുമാറ്റം രാജ്യത്തിനാകെ അഭിമാനകരമെന്ന് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ്. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള വിപുലമായ മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് സംഗീത വിരുന്നൊരുക്കി വ്യോമസേനാ ബാൻഡ്. കർക്കടക വാവദിനത്തിൽ പിതൃമോക്ഷം പുണ്യം തേടി ജനലക്ഷങ്ങൾ ഇന്ന് ബലിതർപ്പണം നടത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരമേഖലയിൽ നാളെ കടലാക്രമണത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. കർക്കടക വാവ് പൈതൃക സ്മരണയും പ്രകൃതിബോധവും. തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത്, മാധ്യമ പ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. കേരളത്തിൽ ഹൈന്ദവാചാര പ്രകാരമുള്ള സവിശേഷമായ കർക്കടക വാവ് ഇന്ന് വിപുലമായി ആചരിക്കപ്പെട്ടു. സംസ്ഥാനത്ത് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമുള്ള മലയാളികളായ വിശ്വാസികൾ കർക്കടക വാവ് ദിനത്തിൽ പൂർവിക സൂര്യകൾക്ക് ബലിതർപ്പണവും അന്നദാനവും മറ്റു പരിപാടികളും നടത്തി. കർക്കടക മാസത്തിലെ അമാവാസി ദിവസത്തിലാണ് വിശ്വാസികൾ കർക്കടക വാവ് ആചരിക്കുന്നത്. ദക്ഷിണായനകാലത്തിലെ ആദ്യത്തെ കറുത്ത വാവാണ് കർക്കടക വാവായി കണക്കാക്കുന്നത്. ദക്ഷിണായനം പിതൃക്കൾക്കും ഉത്തരായനം ദേവന്മാർക്കുമുള്ളതാണെന്നാണ് വിശ്വാസം. കറുത്ത പക്ഷത്തിൽ പിതൃക്കൾ ഉണരുന്നതായും ഈ ദിനത്തിൽ പിതൃതർപ്പണം നടത്തുന്നത് സവിശേഷമായും കണക്കാക്കപ്പെടുന്നു. മൺമറഞ്ഞ പിതൃക്കൾക്കും പൂർവികർക്കും ബലിതർപ്പണം നടത്തുകയും അവരുടെ ആത്മാവിന് നിത്യശാന്തി കൈവരിക്കാനുള്ള പ്രാർത്ഥന നടത്തുകയുമാണ് വിശ്വാസികൾ ഈ ദിനത്തിൽ ചെയ്യുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ പിതൃസ്മരണയ്ക്കും പൈതൃക ആരാധനയ്ക്കും വളരെയേറെ പ്രാധാന്യമുണ്ട്. മുൻഗാമികളുടെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്ന ജീവിതമാണ് തങ്ങളുടേതെന്ന വിശ്വാസം ഓരോ വിശ്വാസികളിലും അലിഞ്ഞുചേർന്നതാണ്. അതുകൊണ്ടുതന്നെ പിതൃകർമ്മങ്ങൾക്ക് വിശ്വാസാചാരങ്ങളിൽ വലിയ സ്ഥാനമുണ്ട്. അമാവാസി ദിനത്തിൽ പിതൃക്കളുടെ ആത്മാവ് ഭൂമിയിലേക്ക് വരുന്നതായും എള്ളും ജലവും അന്നവും കറുകപ്പുല്ലും തുളസിയും നൽകുക വഴി ആത്മാക്കൾ സംതൃപ്തരാവുന്നതായും ഹൈന്ദവ വിശ്വാസികൾ കരുതുന്നു. ചന്ദ്രൻ പൂർണമായും അദൃശ്യമാകുന്ന അമാവാസിയിൽ പിതൃലോകവുമായി വിശ്വാസികൾക്ക് ആത്മീയ ബന്ധം സ്ഥാപിക്കാനാകുമെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബലികർമ്മത്തിലൂടെ പിതൃദോഷങ്ങൾ അകലുന്നതായും സമ്പത്തും ഐശ്വര്യവും മനസമാധാനവും സന്തതി പരമ്പരകളുടെ ക്ഷേമവും കൈവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പിതൃക്കളുടെ അനുഗ്രഹത്താൽ കുടുംബത്തിലും സമൂഹത്തിലും ദാരിദ്ര്യവും അശാന്തിയും ഇല്ലാതാകുമെന്നും വിശ്വാസികൾ കരുതിപ്പോരുന്നു. മരണപ്പെട്ട ബന്ധുമിത്രാദികൾക്കായി വ്യത്യസ്ത ദിനങ്ങളിൽ ബലികർമ്മം നടത്താറുണ്ടെങ്കിലും അമാവാസി ദിനത്തിലെ ബലി സവിശേഷമായി കണക്കാക്കപ്പെടുന്നു. കർക്കിടക വാവദിനത്തിൽ സൂര്യോദയത്തിന് മുൻപായി വിശ്വാസികൾ ഉണരുകയും പുണ്യതീർത്ഥങ്ങളിലോ ജലാശയങ്ങളിലോ മുങ്ങിക്കുളിച്ച ശേഷം ഉപവാസത്തോടെ ബലികർമ്മം നിർവഹിക്കുകയുമാണ് ചെയ്യുന്നത്. ബലികർമ്മം നടത്തുന്നവർ കറുത്തവാവിന് തലേദിവസം മുതൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. ബലിത്തറയിൽ ദർഭപ്പുല്ല് വിരിച്ച് എള്ളും പൂവും അരിയും ജലവും മന്ത്രോച്ചാരണത്തോടെ ബലിപിണ്ഡം അർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. മാതൃ പിതൃകുലത്തിൽ നിന്നും മരണപ്പെട്ടുപോയവർക്കും ഗുരുവിന്റെ കുലത്തിൽ നിന്നും വേർപെട്ടുപോയവർക്കും സകല ബന്ധുമിത്രാദികൾക്കും വേണ്ടിയും ഉറ്റവരും ഉടയവരുമില്ലാത്തവർക്കും ഗർഭപാത്രത്തിൽ വെച്ച് മരണപ്പെട്ടുപോയവർക്കും അറിവിൽപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും വേണ്ടിയും ബലി സമർപ്പിക്കുന്നു എന്ന മന്ത്രത്തോടെയാണ് ബലികർമ്മം നടത്തുന്നത്. ഇത്തരം ചടങ്ങുകൾക്ക് പുരോഹിതർ കാർമ്മികത്വം വഹിക്കുന്നു. യഥാവിധി ബലിതർപ്പണം നടത്തിയ ശേഷം സമീപ ക്ഷേത്ര ദർശനം നടത്തി പൂർവികരുടെ ആത്മാവിന്റെ മോക്ഷത്തിനായി പ്രാർത്ഥന നടത്തുന്നതോടെയാണ്

ബലികർമ്മം പൂർത്തിയാകുന്നത്. സംസ്ഥാനത്ത് ആലുവ, മണപ്പുറം, തിരുനാവായ, തിരുവല്ലം, വർക്കല, പാപനാശം, തിരുനെല്ലി, പെരുമ്പാവൂർ, ചേലാമറ്റം, ശംഖുമുഖം തുടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ പിതൃതർപ്പണം നടത്തി. ബലിതർപ്പണത്തിന് എത്തുന്നവർക്കായി വിവിധ ജില്ലകളിൽ അധിക ഗതാഗത സൌകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിരുന്നു. കേരളത്തിന് പുറത്ത് രാമേശ്വരം, കാശി എന്നിവിടങ്ങളിലും ബലിസമർപ്പണ കർമ്മം ഉണ്ടായി. പ്രധാന ക്ഷേത്രങ്ങൾക്ക് പുറമെ നദീതീരങ്ങളിലും കടൽത്തീരത്തും നൂറുകണക്കിനാളുകൾ കർക്കിടക വാവുബലി നടത്തിയിട്ടുണ്ട്. ചിലർ വീടുകളിലും തറവാടുകളിലും ബലിതർപ്പണം നടത്തി. കേവലം മതപരമായ ആചാരമായി മാത്രമല്ല, മൺമറഞ്ഞുപോയ പൂർവികരെ സ്മരിക്കാനും അവരുടെ ഓർമ്മകളിലൂടെ കുടുംബ കൂട്ടായ്മ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കർക്കിടക വാവ് ദിനം ഹേതുവാകുന്നുണ്ട്. പൂർവികരെ സ്മരിക്കുക വഴി അവരുടെ ജീവിതം ഓർമ്മിക്കുക മാത്രമല്ല, മറിച്ച് അവരും അവരുടെ പിൻതലമുറയും വഴികാട്ടിയ ജീവിതപാതയും സാമൂഹിക ബോധവും പാരമ്പര്യവും പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ഉദാത്തമായ സംസ്കാര തുടർച്ചയ്ക്കും ഇത്തരം ചടങ്ങുകൾ കാരണമാകുന്നു. ഒരു ദിനം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല, മറിച്ച് ഏറെക്കാലത്തെ കഠിനമായ പരിശ്രമങ്ങളും ത്യാഗങ്ങളും നിമിത്തമാണ് തങ്ങൾ ഇന്നു കാണുന്ന പരിസരം പൂർവികർ സൃഷ്ടിച്ചെടുത്തത് എന്ന സ്മരണ ഭാവിയിലേക്കുള്ള കരുതൽ കൂടിയാണ്. പൂർവികരെ സ്മരിക്കുക എന്നത് അവരുടെ കാലത്ത് സംരക്ഷിക്കപ്പെട്ട പ്രകൃതിയെ കേടുകൂടാതെ അടുത്ത തലമുറയ്ക്കും കൈമാറുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കൂടിയാണ്. കർക്കിടക വാവ് പൂർവികരെ സ്മരിക്കുന്ന ഒരു ആചാരമെന്നതിനൊപ്പം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിക്കുന്ന അവസരം കൂടിയാണ്. കർക്കിടക വാവ് ദിനത്തിലെ പിതൃതർപ്പണം പ്രകൃതിയുമായി മനുഷ്യൻ അത്രമേൽ സമന്വയിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങുകൂടിയാണ്. ജലത്തെ സാക്ഷിയാക്കി പിതൃക്കൾക്ക് സമർപ്പണം സമർപ്പിക്കുന്ന ബലികർമ്മത്തിൽ ജലത്തിന് പവിത്രമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ജലത്തിലൂടെ സമർപ്പണമർപ്പിക്കുന്നത് പിതൃക്കളോടുള്ള ആദരവിന്റെ പ്രതീകമെന്നാണ് വിശ്വാസം. ഭാരതീയ സംസ്കാരത്തിൽ ജലം ശുദ്ധിയുടെയും ജീവന്റെയും തുടർച്ചയുടെയും പ്രതീകമാണ്. ജലമാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭവ കേന്ദ്രം. ജലമില്ലാതെ മനുഷ്യനോ മറ്റ് ജീവജാലങ്ങൾക്കോ അതിജീവനം സാധ്യമല്ല. അതുകൊണ്ടുതന്നെ ജലത്തിന്റെ പവിത്രതയും ആവശ്യകതയും സംരക്ഷണവും മനസ്സിലേറ്റുന്ന ദിവസം കൂടിയാണ് വാവുബലിദിനം. പൂർവികർക്കായുള്ള ബലികർമ്മത്തിൽ ജലത്തിന്റെ സാന്നിധ്യം പോലെ തന്നെ ജലാശയങ്ങളും സമുദ്രതീരങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കേരളത്തിൽ ആലുവ, മണപ്പുറം, തിരുനാവായ, തിരുനെല്ലി, തിരുവല്ലം, വർക്കല, പാപനാശം തുടങ്ങിയ ജലാശയ തീർത്ഥകേന്ദ്രങ്ങൾ കർക്കിടകവാവ് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് വളർന്നുവന്നതും പ്രശസ്തി നേടിയതും ഇതുകൊണ്ടുകൂടിയാകണം. നദീതീരങ്ങളിലാണ് സംസ്കാരങ്ങൾ പിറന്നതും വളർന്നതും. മഴയും കാലാവസ്ഥയും കാർഷിക വൃത്തിയും മനുഷ്യകുലത്തിന്റെ പരിണാമഘട്ടത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. ജലത്തിന് ചുറ്റും നാഗരികത വളരുക മാത്രമല്ല, വിശ്വാസങ്ങളും ആചാരങ്ങളും വേരുറപ്പിക്കുകയും ചെയ്തു. മനുഷ്യവികാസത്തിന്റെ പ്രാരംഭ ദിശ മുതൽ ജലവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും അത്രമേൽ രൂഢമൂലമായിരുന്നു എന്നത് ചരിത്ര വസ്തുതകൾ കൂടിയാണ്. കർക്കിടകത്തിന്റെ വരവോടെ പ്രകൃതി പുഷ്കലമാവുകയാണ്. കൊടും വേനലിൽ വരണ്ടുടങ്ങിയ മണ്ണിലേക്ക് മഴനൂലുകൾ വീഴുമ്പോൾ അത് സകല ചരാചരങ്ങൾക്കും പുതുജീവൻ പകരുകയാണ്. പുൽക്കൊടി മുതൽ പൂങ്കാവനം വരെ കർക്കിടകത്തിൽ തഴച്ചുല്ലസിച്ച് വളരുന്ന കാഴ്ച കണ്ണിനും മനസ്സിനും സദാ കുളിർമ പകരുന്നു. കർക്കിടകം ഒരു സംസ്കൃതിയുടെ വിളംബരം കൂടിയായി മാറുകയാണ് ഇവിടെ. സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മഴക്കാലങ്ങളിലൊന്നാണ് കർക്കിടകം. അരുവികളും തോടുകളും പുഴകളും കുളങ്ങളും നിറയുകയും പ്രകൃതി പച്ചപ്പട്ടണിയുകയും ചെയ്യുന്ന കാലമാണ് ഇത്. പ്രകൃതിയുടെ ഇത്തരമൊരു സവിശേഷ ഭാവത്തിനിടയിലാണ് പൂർവിക സ്മരണയിൽ ആളുകൾ ബലിതർപ്പണത്തിനായി നദീതീരങ്ങളിൽ എത്തുന്നത്. കാർഷിക വൃത്തിക്ക് നല്ല തുടക്കമാവുന്ന കാലം കൂടിയാണ് കർക്കിടകം. അതുകൊണ്ടുതന്നെ കർക്കിടകവാവ് പ്രകൃതിയെയും മനുഷ്യനെയും പൂർവിക സ്മരണയെയും ബന്ധിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃക സന്ദർഭമായി മാറുകയാണ്. മനുഷ്യനും പ്രകൃതിയും ഒപ്പം പൂർവിക സ്മരണകളും സമ്മേളിക്കുന്ന ഇത്തരം മഹനീയ ചടങ്ങുകളുടെ പവിത്രത കെട്ടുപോവാതെ സൂക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ സാംസ്കാരിക തുടർച്ചയ്ക്ക് അനിവാര്യമാണ്. പ്രകൃതിയുടെ പരിശുദ്ധി മലിനമാക്കാതെ വേണം ഇത്തരം ചടങ്ങുകൾ നടത്തേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ പലയിടങ്ങളിലും കർക്കിടക വാവുബലിക്ക് ശേഷം മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതായി കാണാം. സന്നദ്ധ പ്രവർത്തകരും തദ്ദേശ സ്ഥാപനങ്ങളും സംഘടിതമായി ഇത്തരം കേന്ദ്രങ്ങളിൽ ശുചീകരണം നടത്തുന്നത് പതിവ് കാഴ്ചയാണ്. വാവുബലിക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനനുസൃതമായ മാലിന്യ സംസ്കരണ നിയന്ത്രണ സംവിധാനങ്ങൾ കൂടി ഒരുക്കാൻ അധികൃതർ ശ്രദ്ധ നൽകാറുണ്ട്. എന്നാൽ അപ്പോഴും ചടങ്ങുകൾക്ക് ശേഷം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നദീതീരങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും വലിച്ചെറിയുന്നവർ ഒട്ടും കുറവല്ല. ബലി സമർപ്പിക്കുന്ന ജലാശയങ്ങളുടെ നദീതീരങ്ങളുടെ സംരക്ഷണം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ബലികർമ്മത്തിന് ജലം വിശുദ്ധമായി കണക്കാക്കുന്നവർ തന്നെ ചടങ്ങുകൾക്ക് ശേഷം ഒരു സങ്കോചവുമില്ലാതെ മാലിന്യം വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയാണ്. പ്ലാസ്റ്റിക്, പൂജാ സാമഗ്രികൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയവ നദികളിലും കടലിലും ഉപേക്ഷിക്കുന്നത് ആചാരത്തിന്റെ അന്തസ്സിനും പവിത്രതയ്ക്കും എതിരാണെന്ന സാമാന്യ ബോധം പോലും ഇത്തരക്കാർ കാണിക്കാറില്ല. പൂർവികർ നമുക്ക് കൈമാറിയത് സ്വത്തുക്കളും

സമ്പത്തും പ്രശസ്തിയും മാത്രമല്ല അവർ പരിപാലിച്ച പ്രകൃതി കൂടിയാണ്. പുഴകളും കായലുകളും നീരുറവകളും കുന്നുകളും വയലുകളും കാടുകളും അവർ നമുക്കുവേണ്ടി കരുതി വച്ചത് പ്രകൃതിയോടും മനുഷ്യരോടുമുള്ള കരുതലിന്റെ ഭാഗമായാണ്. പൂർവികരെ സ്മരിക്കുന്ന വേളയിൽ അവർ നമുക്കായി കൈമാറിയ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനും വരും തലമുറയ്ക്ക് കൈമാറാനുമുള്ള ബാധ്യതയും സമൂഹത്തിനുണ്ട്. കർക്കിടകവാവ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിൽ മാത്രമല്ല തലമുറകളായുള്ള ജീവിത തുടർച്ചയെക്കുറിച്ചുകൂടിയാണ്. ജലത്തെ സാക്ഷിയാക്കി പൂർവിക സ്മരണ നടത്തുന്ന ഒരു ആചാരം അതേ ജലത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് കർക്കിടകവാവ് ദിനത്തിൽ വേണ്ടത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കർക്കിടകവാവ് പൈതൃക സ്മരണയും പ്രകൃതിബോധവും തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കൂർക്കംവലിയുടെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ജ്യോതി ശങ്കർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ രണ്ടു കാര്യങ്ങൾ ചെയ്യുക: തളർത്താൻ നിൽക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുക, താങ്ങായി നിൽക്കുന്നവരെ കേൾക്കാൻ ശ്രമിക്കുക. ഈയൊരു ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ആദ്യമായി ഇന്നത്തെ ചോദ്യം പറയാം. റാണിഖേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ഏതൊക്കെ രീതിയിൽ നൽകാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് പോകാം. കുരുമുളകിനെ ബാധിക്കുന്ന സാവധാന വാട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന സുഗന്ധവ്യഞ്ജന വിളയാണ് കുരുമുളക്. കുരുമുളകിന്റെ വളർച്ചയ്ക്ക് ധാരാളം പോഷകങ്ങൾ നാം നൽകാറുണ്ട്. എത്രയൊക്കെ പോഷകങ്ങൾ നൽകിയാലും ചില രോഗങ്ങൾ വന്ന് കുരുമുളകിന്റെ വളർച്ച മുരടിച്ചു പോകാറുണ്ട്. ഇതാ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കൂ. കുരുമുളകിനെ ബാധിക്കുന്ന സാവധാന വാട്ടത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെയും നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ നിഷ എം എസ്. ഷിബു ജോർജാണ് ഡോക്ടർ നിഷയുമായി സംസാരിക്കുന്നത്.
4: കുരുമുളകിലെ സാവധാന വാട്ടം എന്ന് പറയുമ്പോൾ ഇതൊരു രോഗമാണല്ലോ, അപ്പം ഇതിന്റെ കോസൽ ഓർഗനിസം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്?
5: പ്രധാനമായിട്ടും നമ്മളിപ്പോൾ വയനാട് ഇടുക്കി ജില്ലകളിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഈ കുരുമുളകിലെ സാവധാന വാട്ടം. എന്ന് വെച്ചാൽ കുരുമുളക് കൊടികളിലെ മഞ്ഞളിപ്പ് ആണ് പ്രധാന ലക്ഷണം. അപ്പം ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നിമവിരകളാണ്. അപ്പം നിമവിരകൾ ചെടിയുടെ വേരുകൾ ഉണ്ടാക്കുന്ന മുറിവുകളിൽ കൂടി കയറുന്ന മറ്റ് രോഗാണുക്കൾ, അതായത് ബാക്ടീരിയയും മറ്റ് ഫംഗസുകളും കുമിളുകളും, അപ്പൊ ഇത് കൂടി ചേർന്നിട്ട് ഒരു ഡിസീസ് കോംപ്ലക്സ് ആണ് മഞ്ഞളിപ്പിനുള്ള പ്രധാന കാരണം.
4: അപ്പൊ ഈ നിമവീര് കൊണ്ടല്ല ഇതുണ്ടാവുന്ന, മറ്റ് കാരണങ്ങൾ കൂടി ഒന്നിച്ച്
5: ചേർന്നിട്ട്, അതായത് കുമിളുകൾ പ്രധാനമായിട്ട്. ഇപ്പൊ കുരുമുളക് ചെടികളെ ബാധിക്കുന്ന കുമിളാണ് ഫൈറ്റോഫ്തോറ ക്യാപ്സിസി, അതുപോലെ തന്നെ ഫ്യൂസേറിയം സൊളാനി. അപ്പം നിമവിരകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മമായിട്ടുള്ള സസ്യപരാദങ്ങളാണ്. അപ്പം ഈ ഇവ ഉണ്ടാക്കുന്ന മുറിവുകളിൽ കൂടി രോഗാണുക്കൾ ഉള്ളിൽ പ്രവേശിക്കുന്നതിന്റെ ഫലമായിട്ടാണ് രോഗാവസ്ഥ കൂടുന്നത്.
4: ഇതൊഴിച്ച് നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാം?

0: സാധിക്കുന്നത്. നമ്മുടെ കുരുമുളകിന് ഈ സാവധാന വാട്ടം വന്ന് അല്ലെങ്കിൽ വരുന്നുണ്ട്.
1: ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം ഒരു മഞ്ഞിപ്പ് കാണിക്കും. അപ്പം രണ്ട് തരം നിമവിരകളാണ് പ്രധാനമായിട്ടും, എന്ന് വെച്ചാൽ വേര് ബന്ധക നിമവിരയും അതുപോലെ തന്നെ വേര് തുരപ്പൻ നിമവിരയും. അപ്പം ഈ രണ്ട് നിമവിരകൾ ആക്രമിച്ചാലും ചെടിയിൽ ആദ്യമായിട്ട് മഞ്ഞിപ്പ് തുടങ്ങിയിട്ട് ഇലകൾ ഒരു ഉറക്കം തൂങ്ങുന്നത് പോലുള്ള ഒരവസ്ഥ കാണിച്ച് ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞ് അവസാനം അത് വള്ളി മാത്രമായിട്ട് അവശേഷിക്കും. അപ്പം കായ് പിടിച്ചു തുടങ്ങുന്ന സമയമാണെങ്കിൽ കായ് പൊഴിച്ചിൽ, അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം. പിന്നെ നമ്മൾ ഇതിൻ്റെ വേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേര് ബന്ധക നിമവിരയാണെങ്കിൽ വേരിൽ മുഴകൾ കാണപ്പെടും. വേര് തുര നിമവിരകളാണെങ്കിൽ അതിൽ ഓറഞ്ച് നിറത്തിലുള്ള പാടുകൾ കാണപ്പെടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വേര് ബന്ധക നിമവിര എന്ന് പറയുന്നതിൻ്റെ മുട്ടക്കൂട്ടങ്ങൾ വേരിന് പുറത്താണ് കാണപ്പെടുന്നത്. ഒരു മുട്ടക്കൂട്ടത്തിനകത്തുനിന്ന് തന്നെ ഏകദേശം 300 മുട്ടകൾ കാണും. അപ്പോൾ അത് വിരിഞ്ഞ് 300 നിമവിര കുഞ്ഞുങ്ങളാണ് പുറത്തിറങ്ങുന്നത്. മറ്റ് വേര് തുരപ്പൻ നിമവിര എന്ന് പറയുമ്പോഴത്തേക്കും അകത്താണ് അതിൻ്റെ മുട്ടകൾ ഇടുന്നത്. അപ്പം ശരിക്കു പറഞ്ഞാൽ ഇത് രണ്ട് നിമവിരകളും വളരെ രൂക്ഷമായിട്ട് കുരുമുളക് കൊടിയെ ആക്രമിക്കുന്നുണ്ട്. അപ്പം ഇത് സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ താങ്ങുമരമായിട്ട് ഉപയോഗിക്കുന്ന കമുക്, അതുപോലെ തന്നെ തെങ്ങ്, ഇങ്ങനെയുള്ള വിളകളെന്ന് പറയുമ്പോൾ നിമവിരകളെ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുന്ന ആതിഥേയ വിളകളാണ്. ഇപ്പം ശീമക്കൊന്നയിൽ കുറവാണ്, പക്ഷേ മുരുക്ക് വളരെ സസെപ്റ്റബിളായിട്ടുള്ള ഒരു ഹോസ്റ്റാണ്. അപ്പം ഇങ്ങനെയുള്ള താങ്ങ് മരങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു പെരന്നിയൽ ക്രോപ്പ് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ നിമവിരകൾക്ക് വംശവർദ്ധനവ് നടത്താനുള്ള ഒരു അനുകൂല സാഹചര്യമാണ്. നമ്മുടെ കേരളത്തിലെ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് തെങ്ങിൻ തോപ്പുകളിൽ നമ്മൾ ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ വാഴ ഇങ്ങനെയുള്ള വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. ഇവയും നിമവിരകളുടെ ഹോസ്റ്റുകളാണ്. അതുപോലെ കളകൾ, എല്ലാ കളകളിലും ഈ വേരുബന്ധക നിമവിര മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ കളകൾ അമിതമായിട്ട് വളരുക, അതുപോലെ തന്നെ ഇടവിളകളായിട്ട് നിമവിരകൾക്ക് അനുകൂലമായിട്ടുള്ള വൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിക്കുക, അതുപോലെ ഇതുപോലുള്ള സുഗന്ധവ്യഞ്ജന വിളകളായിട്ടുള്ള ഇഞ്ചി, മഞ്ഞൾ, പിന്നെ വാഴ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ വെറ്റില, ഇത് നിമവിരകളെ മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അനുകൂല വിളയാണ്.
0: അപ്പൊ ഈ നിമവിരങ്ങൾ ഈ വിളകളെ ബാധിക്കുന്നുണ്ട്,
1: ഈ വിളകളെയും ബാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കു പറഞ്ഞാൽ ഇതിന് നല്ല ഒരു രീതിക്കുള്ള ഒരു നിയന്ത്രണം കൊടുത്തില്ല എങ്കിൽ, ഇപ്പം പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഫോറേറ്റ്, കാർബോഫിറൻ ഇങ്ങനെയുള്ള നിമവിര നാശിനികൾ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്തിന് അത് ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിനെല്ലാം നിരോധിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞത്. പക്ഷെ അതുണ്ടായിരുന്ന സമയത്ത് ഈ നിമവിരകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഇത്രയും വലുതായിട്ട് നടക്കുന്നില്ലായിരുന്നു. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഒരു നമ്മൾ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി അതുകൂടി, ഇപ്പോൾ വാഴ നടുമ്പോൾ നമ്മൾ ഫ്രിഡാൻ കൂടി ഇട്ട് നടും, അപ്പോഴേക്കും അവിടെ ആ ഉള്ള ഇനിഷ്യൽ പോപ്പുലേഷനിൽ ഒരു കുറവ് വരും. എന്നിട്ട് പിന്നെ നമ്മൾ ചാണകം അതുപോലെ തന്നെ ജീവാണുക്കൾ ഇതൊക്കെ കൂടി ചേർക്കുമ്പോഴത്തേക്ക് അതൊരു വലിയ നിലയിലേക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കത്തില്ല.
0: പക്ഷേ ഇന്ന് ആ സ്ഥിതി അല്ല.
1: പിന്നെ കൂടാതെ ഇപ്പം തമിഴ്നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വാഴക്കന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ നഴ്സറികൾ വഴി ധാരാളം തൈകൾ വരുന്നുണ്ട്. അപ്പം തമിഴ്നാട്ടിൽ ഒരുവിധമുള്ള എല്ലാ തരത്തിലുള്ള നിമവിരകളും ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ ഇപ്പം ഇപ്പം ഗോവ, നമ്മുടെ പേരയിൽ മെൽഡോഗൻ എൻഡ്രോലോബി എന്ന് പറയുന്ന ഒരു നിമവിര ഉണ്ട്. അത് തമിഴ്നാട്ടിൽ പുതിയതായിട്ട് വന്ന ഒരു നിമവിരയാണ്. അപ്പം ഈ നിമവിര എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ മാത്രമല്ല, ഗോവയെ മാത്രമല്ല ആക്രമിക്കുന്നത്, ബാക്കിയുള്ള വിളകളായിട്ടുള്ള ഇപ്പം വഴുതന അതുപോലെ ടൊമാറ്റോ ഇങ്ങനെയുള്ള ക്രോപ്പുകളിൽ ഇത് കയറും. അപ്പൊ ഇങ്ങനെയാണ് ഒരു പെസ്റ്റ് ഒരു വലിയ ഒരു പ്രശ്നമായിട്ട്
0: മാറുന്നത്. അപ്പൊ ഈ കുരുമുളകിൽ ഈ സാവധാന വാട്ടം നിമവിരം കൊണ്ട് വന്നാൽ ആ കുരുമുളക് കൊടി അതങ്ങ് തീർന്നു പോവോ, അതോ അത് പിന്നെ അതിന് രക്ഷ ഉള്ളതിനുള്ള ചാൻസസ് ഉണ്ടോ?
1: ഇപ്പം നിമവിരകളെ സംബന്ധിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു നിമവിര കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാം ദശയിലുള്ള കുഞ്ഞുങ്ങളാണ് ആക്രമണകാരി എന്ന് പറയുന്നത്. അപ്പം ഇത് അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് 200-300 മുട്ടകളാണ് ആ ഒരു നിമവിര കുഞ്ഞ് അഡൽറ്റ് പെൺ നിമവിരയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വേരിനകത്ത് തന്നെ അനേകം ഇതുപോലുള്ള പെൺ നിമവിരകൾ കാണും. ഈ ഓരോ പെൺ നിമവിരകൾ 200 മുതൽ 300 വരെ മുട്ടകളിടും. അപ്പം നമ്മൾ ആ സ്ഥിരമായിട്ട് ഈ ഒരു വിള നിൽക്കുവാണ്. ഇപ്പം കുരുമുളക് കമുകിലോ അല്ലെങ്കിൽ തെങ്ങിലോ നമ്മൾ പടർത്തിയിരിക്കുകയാണ്. അപ്പം ആ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് നിമവിരകളാണ് ആയിത്തീരുന്നത്. അപ്പം ഇത് ഇതിനകത്ത് നിന്ന് ആഹാരം എടുത്തുകൊണ്ടിരിക്കും, ചെടി മഞ്ഞിച്ചു കൊണ്ടിരിക്കും. ചെടിയിൽ നിന്ന് അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഇവ പതുക്കെ അടുത്ത് നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ചെടിയിലേക്ക് മൂവ് ചെയ്യും. അപ്പം നമുക്ക് ഇതിൽ കാണാൻ പറ്റി, ഇതിനകത്ത് ഇപ്പോൾ ഒരു 2-3 കൊണ്ടേ സാവധാനമായിട്ടേ ചെടി നശിച്ചു തീരത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞ് അവസാനം താങ്ങുമരമായിട്ട് അവശേഷിക്കും. അപ്പോഴേക്കും ഇത് അടുത്ത് നിൽക്കുന്ന ഹെൽത്തിയിലേക്ക് കയറി തുടങ്ങും. അപ്പം അതിലും സാവധാനം ഇലകൾ കൊഴിയുന്നതായിട്ട് കണ്ടു തുടങ്ങും. അതില് ന്യൂട്രിയൻസ് ഒരുവിധം തീർന്നു എന്ന് കാണുമ്പോഴേക്കും അടുത്ത ചെടിയിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ അങ്ങനെ ആയിട്ട് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ

0: ഒരു തോട്ടത്തിലെ മുഴുവൻ ചെടികളെയും ഒരു 3-4 വർഷം കൊണ്ട് മുഴുവനായിട്ട് നശിപ്പിക്കാൻ ഇനി ഇവർക്ക് കഴിയുള്ളൂ.
1: അതുകൊണ്ടാണ് ഇതിന് സാവധാനവാട്ടം എന്ന് പറയുന്നത്.
0: അതുകൊണ്ടാണ് സാവധാനവാട്ടം.
1: 2-3 വർഷം എടുക്കും ഇത് പൂർണ്ണമായും നശിപ്പിക്കാൻ വേണ്ടി ചെടികളെ. അപ്പൊ ഇതിന്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുന്നത്?
0: ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളെ കുരുമുളകിന് നമ്മുടെ കർഷകർ വളരെ ഒരു ശ്രദ്ധ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഇത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നു, നമുക്ക് ഹാർവസ്റ്റിന്റെ സമയത്തിന് കുരുമുളകെല്ലാം തിരി പിടിക്കുന്ന സമയത്തിന് പോയി വിളവെടുക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് തോട്ടങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ നിമവിര ബാധ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതിന് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 200 ഗ്രാം മണ്ണും അതുപോലെ ഒരു 5 ഗ്രാം വേര്, വെള്ളായണി കാർഷിക കോളേജിൽ നിമവിര ശാസ്ത്ര വിഭാഗത്തിൽ മണ്ണും ഈ വേരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിമവിര ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി കൊടുക്കാറുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ അത് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക, ഒന്നാമത്തെ കാര്യം. അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ തൈകളിൽ കൂടിയാണ് ഇത് വരുന്നത്. അപ്പൊ തൈകളിലെന്ന് പറയുമ്പോൾ നമ്മൾ പോട്ടിംഗ് മിശ്രിതത്തിൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ തൈകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോട്ടിംഗ് മിശ്രിതത്തിൽ മണ്ണ് നല്ലതായിട്ട് സൂര്യതാപീകരണം ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പം ഹാർബസ്കുള മൈക്രോയിസൽ ഫംഗസ് നമ്മുടെ മൈക്രോബയോളജി വിഭാഗത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്,
1: വാം എന്ന് പറയുന്നത്.
0: വാം എന്ന് പറയുന്നത് അപ്പൊ ഈ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം സൂര്യതാപീകരണമൊക്കെ ചെയ്ത് തയ്യാറാക്കിയതിന് ശേഷം കവറിൽ നിറച്ചിട്ട് തൈ നടുന്നതിന് മുന്നിൽ ചെറുതായിട്ട് ഒരു 5 ഗ്രാം ഒരു കവറിലെന്നുള്ള രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ തൈ വെക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് വരുന്ന വേരിൽ ഈ ഫംഗസ് പോയിട്ട് കോളനൈസ് ചെയ്യും. കോളനൈസ് ചെയ്തിട്ട് ഈ ഫംഗസ് ഇതിന് പുറത്തൊരു ആവരണമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നിമവിരകൾക്ക് വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല.
1: മേഡം പറഞ്ഞ ഈ വാം അല്ലെങ്കിൽ ഹെർബസ്കുലർ മൈക്രോയിസ അത് അതിന്റെ മേളിൽ അത് നടണോ?
0: അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തൈ വെക്കണം. എന്ന് വെച്ചാല് വേര് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തെ ഇത് വളരത്തുള്ളൂ. ഇപ്പം വെറുതെ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു കൊടിയിൽ തന്നെ നമ്മളിപ്പോ വാം കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ മണ്ണ് മാറ്റി വേര് കണ്ടെത്തിയിട്ട് വേരിന് മുകളിലിട്ട് കൊടുക്കുക. കാരണം ഇത് പരസ്പര സഹായത്തോടുകൂടി വർത്തിക്കുന്ന ഒരു കുമിളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ മണ്ണിൽ കൊണ്ടുവന്ന് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ അത് വേരിലോട്ട് കയറണമെന്നില്ല. അപ്പം വേരിലോട്ട് ഇത് ഒന്ന് വളർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പല പല പല പോലെ ആ പ്രദേശം മുഴുവനായിട്ട് അങ്ങ് വ്യാപിക്കും. അപ്പം ഇഷ്ടംപോലെ വെള്ളം, ധാരാളം വെള്ളം ചെടിക്ക് കിട്ടാനായിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഫോസ്ഫറസ് കണക്കുള്ള മൂലകങ്ങൾ ചെടിക്ക് കിട്ടുന്നതിനും, പിന്നെ ഇത് ഇങ്ങനെ ഒരു ആവരണമായിട്ട് ഈ വേരിന് പുറത്ത് വളരുന്നത് കൊണ്ട് നിമവിരകൾ അതിന്റെ അകത്തോട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയും കുറയും. പിന്നെ ചെടിക്ക് പൊതുവെ ഒരു രോഗപ്രതിരോധ ശേഷിയും കിട്ടും.
1: ഓക്കെ. അപ്പൊ മേഡം പറഞ്ഞ നമ്മൾ പുതിയ തൈ നടുമ്പോൾ തൈ മുതൽ പോളിബാഗിലൊക്കെ എല്ലാം ചെയ്യുവാണെങ്കിൽ വാം യൂസ് ചെയ്യാം.
0: പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, അത് വളരെ ഇപ്പം നിൽക്കുന്ന കുടികളിലാണെങ്കിൽ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ നല്ലതായിട്ട് മൂടി നനയത്തക്ക രീതിയിൽ ഒഴിക്കുക. അത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമ്മൾ തൈകൾ ഉണ്ടാക്കുമ്പോഴും ഇത് ഡ്രഞ്ച് ചെയ്യുക, തൈക്ക് ചുറ്റുമായിട്ട് ഡ്രഞ്ച് ചെയ്യുക. ഇതും വളരെ നിമവിരകളെ പ്രതിരോധിക്കാൻ, ചെടിക്കൊരു രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നതിനും സഹായിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും 2 നിമവിരകളുടെ മുട്ടകളെ പരാദീകരിക്കാൻ കഴിയുന്ന 2 കുമിളുകളുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണം പെർപ്യൂറിയോ സീലിയം ലൈലാസിനം എന്ന് പറയുന്ന ഒരു കുമിളും, അതുപോലെ പൊച്ചോണിയ ക്ലാമിഡോസ്പോറിയ എന്ന് പറയുന്ന കുമിളും. കാരണം എന്ന് വെച്ചാൽ ഈ നിമവിരകളിൽ വേരു ബന്ധക നിമവിര എന്ന് പറയുന്നത് പുറത്താണ് മുട്ട ഉണ്ടാകുന്നത്, വേരിൻ്റെ പുറത്താണ് ആ മുട്ടക്കൂട്ടം ഇരിക്കുന്നത്. അപ്പം ഈ കുമിള് ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ എക്സെല്ലിൽ കൈറ്റിൻ എന്ന് പറയുന്ന ഒരു രാസഘടകമുണ്ട്. അപ്പോൾ അതിനെ ലയിപ്പിക്കുക, അതിന് സഹായിക്കുന്ന എൻസൈം ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഈ പൊച്ചോണിയ ക്ലാമിഡോസ്പോറിയ, അതുപോലെ തന്നെ പെസിലോമൈസിസ് എന്ന് പറയുന്ന ഈ കുമിളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുമിളുകൾ ഫലപ്രദമാകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതിനെ നേരെ കൊണ്ടുവന്ന് കൊടിയുടെ മൂടിലേക്കിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മണ്ണിൽ എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല. നമ്മൾ അതിനെ ഒരു ജൈവ രീതിയിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ആയിട്ടുള്ള സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ജൈവ വളം ഉണ്ടാക്കുന്നത് പോലെ ഇതിനെയും നമ്മൾ ഒരു ഫാമിയാൻ മനുവറിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഇടുക. ഇപ്പം ഏതെങ്കിലും ഒരു ജീർണിച്ച സാധനത്തിൽ മാത്രമേ കുമിള് വളരത്തുള്ളൂ. അങ്ങനെ വളർന്ന സാധനത്തിനെ നമ്മൾ കൊണ്ടുവന്ന് നിമവിര ബാധിച്ച കുരുമുളക് കൊടികളിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞ് ഇത് പെട്ടെന്ന് തന്നെ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവും.
1: അപ്പോൾ ഈ കുമിളൊക്കെ ഇതിന്റെ ലഭ്യത കിട്ടാറുണ്ടോ? പ്രശ്നമില്ല.
0: ഇപ്പൊ കാർഷിക കോളേജിൽ നമ്മുടെ ബയോ കൺട്രോൾ,
1: ഇതിന്റെ യൂസ് നമ്മുടെ ഈ ട്രൈക്കോഡെർമ മാതിരി തന്നെ ചെയ്യാനും
0: ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ 90 കിലോ ചാണകവും 10 കിലോ വേപ്പൻ പിണ്ണാക്കും 1 കിലോ പെസിലോമൈസിസും കൂടി നല്ലതായിട്ട് മിക്സ്

0: ചെയ്യുക. എന്ന് വെച്ചാൽ ഈർപ്പം അമിതമാകരുത്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സ്ഥലത്ത് തണലുള്ള സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ വെള്ളം കയറുന്ന സ്ഥലങ്ങൾ ഉപയോഗിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ചാണകവും വേപ്പിൻ പിണ്ണാക്കും കൂടെ 9:1 ratio നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരു കൂന കൂട്ടിയിടുക. അതിലേക്ക് നമ്മൾ ഈ 1 kilo പെസിലോമൈസിസ് അല്ലെങ്കിൽ പൊച്ചോണിയ, ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അതുപോലെ നമുക്ക് ട്രൈക്കോഡർമയും ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. വേറൊരു കൂനയിൽ നമ്മൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പം കുമിളുകളും ഈ നിമവിരകളും കൂടി ചേർന്നാണ് ചെടിക്ക് ഇത്രയും ദോഷമുണ്ടാക്കുന്നത്. അപ്പൊ ട്രൈക്കോഡർമ എന്ന് പറയുമ്പോഴത്തേക്കും കുമിളുകളെ നശിപ്പിക്കാൻ വളരെ ഫലപ്രദമാണ്.
1: ഇതിനെല്ലാം
0: നശിപ്പിക്കാൻ ഫലപ്രദമാണ്.
1: ഡോക്ടർ നിഷ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. കുരുമുളകിന്റെ സാവധാന വാട്ടത്തെ പറ്റിയെല്ലാം നല്ലപോലെ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തതിന് വളരെ നന്ദി.
2: കുരുമുളകിനെ ബാധിക്കുന്ന സാവധാന വാട്ടത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെയും നിയന്ത്രണ മാർഗങ്ങളെയും കുറിച്ചുമൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ നിഷ MS. ഷിബു ജോർജാണ് ഡോക്ടർ നിഷയുമായി സംസാരിച്ചത്.

ഇനി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ഈ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൃഷിയിടങ്ങളിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് എല്ലാ ജലനിർഗമന ചാലുകളും തുറന്നിടുകയും താങ്ങ് നൽകി നിർത്തേണ്ട വാഴ, പച്ചക്കറി തുടങ്ങിയ വിളകൾക്ക് താങ്ങുകൾ നൽകി സംരക്ഷിക്കുകയും പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുകയും ചെയ്യുക. കാർഷിക നിർദ്ദേശങ്ങൾ. വെറ്റില. വെറ്റില കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊടി താഴ്ത്തിക്കെട്ടുന്നതിനുള്ള അനുയോജ്യമായ സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ്. സാധാരണയായി ഒരു വർഷം കൊണ്ട് വെറ്റിലക്കൊടി ഏകദേശം 3 മീറ്റർ വരെ വളരും. ഈ ഘട്ടത്തിൽ കൊടിയുടെ വളർച്ചാശേഷിയും ഇലകളുടെ വലുപ്പവും ഗുണനിലവാരവും ക്രമേണ കുറയാൻ തുടങ്ങും. അതിനാൽ കൊടിക്ക് പുതിയ ഉണർവും ശക്തമായ വളർച്ചയും ലഭിക്കുന്നതിനായി വർഷത്തിൽ കുറഞ്ഞത് ഒരിക്കലെങ്കിലും കൊടികൾ താഴ്ത്തി തറനിരപ്പിനോട് ചേർത്ത് കെട്ടുന്നത് ഉചിതമാണ്. പച്ചക്കറി. പച്ചക്കറി വിളകളിലെ മഴക്കാലജന്യ കുമൾ രോഗങ്ങളായ മൂടുചീയൽ, തൈച്ചീയൽ തുടങ്ങിയവയ്ക്കെതിരെ മുൻകരുതലായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി 2 ആഴ്ച ഇടവിട്ട് ഇലകളിൽ തളിക്കുക. വിത്തുകളും തൈകളും നടുന്നതിന് മുൻപ് സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി ശുദ്ധീകരിച്ച ശേഷം നടുന്നതും ഉചിതമാണ്. കൂടാതെ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം ചുവട്ടിലിട്ടുകൊടുക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1% ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറേറ്റ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കുക. മരുന്ന് തളിക്കുന്നത് തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് മരുന്ന് തളിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ മരുന്നിനൊപ്പം റോസിൻ, സാൻഡോവിറ്റ് തുടങ്ങിയ അനുയോജ്യമായ പശകൾ ചേർക്കുന്നത് ഇലകളിൽ മരുന്ന് നന്നായി പറ്റിപ്പിടിക്കുവാൻ സഹായിക്കും. വെള്ളരിവർഗ വിളകളിൽ കോപ്പർ അടങ്ങിയ കുമിൾനാശിനികൾ തളിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഈ വിളകളിൽ വിഷബാധ ലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മൃഗസംരക്ഷണ നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് കോഴിക്കൂടിനുള്ളിലെ വിരിപ്പ് നനയാതെ സൂക്ഷിക്കുക. ഈർപ്പമുള്ള ലിറ്റർ രോഗാണുക്കളുടെ വളർച്ചയ്ക്കും കോഴികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ലിറ്റർ ഈർപ്പരഹിതമായി നിലനിർത്തുന്നതിനായി പഴയ അറക്കപ്പൊടി ഇടയ്ക്കിടെ ഇളക്കുകയും നനഞ്ഞ ഭാഗങ്ങൾ നീക്കം ചെയ്ത് പുതിയ അറക്കപ്പൊടി ചേർക്കുകയും ചെയ്യുക. കൂട്ടിനുള്ളിൽ കുറഞ്ഞത് 6 സെന്റിമീറ്റർ കനത്തിൽ അറക്കപ്പൊടി ഉണ്ടായിരിക്കണം. ആഴ്ചയിലൊരിക്കൽ 50 മുതൽ 100 ഗ്രാം വരെ ബ്ലീച്ചിംഗ് പൗഡർ കോഴിക്കൂടിനുള്ളിൽ വിതറുന്നത് ശുചിത്വം നിലനിർത്തുവാൻ സഹായിക്കും. മുട്ടയുൽപാദനം കാര്യക്ഷമമായി നിലനിർത്തുന്നതിനായി മുട്ടയിടുന്ന കോഴികൾക്ക് ദിവസവും കുറഞ്ഞത് 1 മണിക്കൂർ വെളിച്ചം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക.

0: മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അടുത്തതായി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്.
2: നെൽപ്പാടങ്ങളിൽ സസ്യസംരക്ഷണ നടപടികൾ കൃത്യമായി സ്വീകരിക്കണം. പോളരോഗം കൂടുതലായി കാണുന്ന സ്ഥലങ്ങളിൽ രോഗബാധ വരാതിരിക്കാനുള്ള മുൻകരുതലായി സ്യൂഡാമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കണം. എല്ലാ വർഷവും ഈ രോഗം കണ്ടുവരാറുള്ള നെൽപ്പാടങ്ങളിൽ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യണം. ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിനായി ഓലയുടെ മടക്ക് കയർ കൊണ്ട് വലിച്ചു നിവർത്തിയ ശേഷം ബിവേറിയ എന്ന ജീവാണു കൾച്ചർ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചുകൊടുക്കുക. നെല്ലിലെ ബാക്ടീരിയൽ ഇലകരിച്ചിൽ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ച ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. മെയ് മാസത്തിൽ നട്ട തെങ്ങിൻ തൈകൾക്ക് ഈ മാസം വളം ചേർക്കാം. ഓരോ ചുവട്ടിലും ഒരു കുട്ട ഉണക്കിപ്പൊടിച്ച ചാണകം ഇട്ടുകൊടുക്കണം. ഒരാഴ്ച കഴിഞ്ഞ് തെങ്ങിന്റെ കൂട്ടുവളം 250 ഗ്രാം ചുറ്റും വിതറി കൊത്തിച്ചേർക്കണം. കുഴിക്കു ചുറ്റും വരമ്പ് ബലപ്പെടുത്തി ഒഴുക്ക് വെള്ളം പ്രവേശിക്കുന്നത് തടയണം. ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളണം. കായ്ക്കുന്ന തെങ്ങുകളുടെ ഓലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂട്ടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മാഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. തുടർച്ചയായ മഴ മൂലം തെങ്ങിൽ കൂമ്പുചീൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെബ് സാഷെ 5 ഗ്രാം 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം 0.2% കൊസെഡ് പശ ചേർത്ത് തെങ്ങിന്റെ മണ്ടയിൽ മഴയില്ലാത്തപ്പോൾ തളിക്കുക.
1: ഇനി ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, റാണിക്കേത്ത് രോഗം തടയുന്നതിനായി കോഴിക്കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ഏതൊക്കെ രീതിയിൽ നൽകാം? ഉത്തരം, ലെസോട്ട അല്ലെങ്കിൽ F1 വാക്സിൻ കണ്ണിലോ മൂക്കിലോ ഒരു തുള്ളിയായി നൽകാം. കുടിവെള്ളത്തിലൂടെയും നൽകാവുന്നതാണ്, എന്നാൽ വെള്ളം ശുദ്ധവും ക്ലോറിൻ ഇല്ലാത്തതുമായിരിക്കണം. R2B വാക്സിൻ സാധാരണയായി ചർമ്മത്തിനടിയിലോ അല്ലെങ്കിൽ മാംസപേശിയിലോ ആണ് കുത്തിവയ്ക്കുന്നത്. ഇത് പരിശീലനം ലഭിച്ച വെറ്ററിനറി ഡോക്ടറുടെയോ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെയോ മേൽനോട്ടത്തിൽ ചെയ്യുന്നതാണ് സുരക്ഷിതം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അറിവ് പകരുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
3: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഭാരതത്തിന്റെ ബഹിരാകാശ പ്രയാണം. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംസാരിക്കുന്നു.
1: നമ്മുടെ മുന്നിൽ പ്രതിബന്ധങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. സാങ്കേതിക വിദ്യകൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. എന്നാൽ ഭാരതീയ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും പ്രതിഭയും കൊണ്ട് നാം സ്വന്തമായി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കർഷക ദിനാചരണവും അവാർഡ് വിതരണവും ചിങ്ങ 1 ഓഗസ്റ്റ് 17 രാവിലെ 9:30 എറണാകുളം കളമശ്ശേരി ആഷീസ് കൺവെൻഷൻ സെന്ററിൽ വച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നതാണ്. കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള കാസർഗോഡ് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച സർട്ടിഫൈഡ് ഡ്രോൺ പൈലറ്റ് ട്രെയിനിംഗ് ആരംഭിക്കുന്നു. 7 ദിവസത്തെ അഗ്രികൾച്ചർ ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി 10-ാം ക്ലാസ് പാസ് യോഗ്യതയുള്ള 18-നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുന്നു. ട്രെയിനിംഗ് ഫീസ് 23,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9447326319 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കാർഷിക കോളേജ് വെള്ളാനിക്കരയിൽ 2026-27 അധ്യയന വർഷത്തെ DBT സപ്പോർട്ടഡ് MSc മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി കോഴ്സിലെ ഒഴിവുള്ള സീറ്റിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 21-ാം തീയതി രാവിലെ 11 മണിക്ക് വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ വച്ച് നടക്കുന്നു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവയുൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ www.admissions.kau.in ൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 20-21 തീയതികളിൽ സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും 150 രൂപ ദിനബത്തയും 100 രൂപ യാത്രാബത്തയും നൽകും. രജിസ്ട്രേഷൻ ഫീസായി 20 രൂപ അടയ്ക്കേണ്ടതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ഈ മാസം 17-ന് വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പരിശീലനത്തിനെത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471244091 അല്ലെങ്കിൽ 0906140982 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള വെറ്റിനറി സർവകലാശാല നടത്തിവരുന്ന MS, MSc, BSc ഓണേഴ്സ്, PPBM, ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനത്തിനായുള്ള സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 18-ാം തീയതിയിൽ രാവിലെ 10:30 പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും അനന്ത സാധ്യതകളുള്ള ഈ കോഴ്സുകൾക്ക് നിരവധി തൊഴിൽ മേഖലകളിൽ അവസരങ്ങളുണ്ട്. കോഴ്സുകളുടെ വിശദ വിവരങ്ങൾക്ക് www.kvasu.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി അഞ്ചൽ, പത്തനാപുരം, ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലുള്ളവർക്ക്

വന്യജീവി ആക്രമണങ്ങളിൽ ഇരയായവർക്കും കാർഷിക വിളകൾ നഷ്ടപ്പെട്ടവർക്കും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള അദാലത്ത് ഈ മാസം 14 സംഘടിപ്പിക്കുന്നു. വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർ, മരിച്ചവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ നഷ്ടപരിഹാരം ലഭിക്കാത്തവർക്കും കാർഷിക വിളകൾ നശിച്ചവരിൽ നഷ്ടപരിഹാരത്തിനായി കാത്തിരിക്കുന്നവർക്കും അപേക്ഷകൾ നൽകിയവർക്കും പങ്കെടുക്കാം. രേഖകളില്ലാത്തതിന്റെ പേരിൽ നഷ്ടപരിഹാരം നിരസിച്ചവരുണ്ടെങ്കിൽ രേഖകൾ ശരിയാക്കി വീണ്ടും അദാലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അഞ്ചൽ, പത്തനാപുരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളുമായി ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

0: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടകവാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തിനിടെ ഖനി ധാതു ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ലോക്സഭയും രാജ്യസഭയും തീരുമാനിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ പൂർണ്ണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: സർക്കാർ ഡിസ്കഷൻ ചാത്തെ പാർലമെന്റ് മേ ഓർ ഓപ്പോസിഷൻ ഭാഗ രേ ഈ കൽപ്പന കർണ മുഷ്കിൽ ഹൈ ക്യൂക്കി പാർലമെന്റ് ഡെമോക്രസി മേ ഓപ്പോസിഷൻ പാർട്ടി ഡിസ്കഷൻ കെ ഡിമാൻഡ് കർത്തെ ഓർ സർക്കാർ ജവാബ് ദേത്തെ ഹൈ യഹാ തോ സർക്കാർ ഖുദ് ഹി കഹ രേ കി ഹം ഡിസ്കഷൻ കരേംഗേ ജവാബ് ദേംഗേ ഓർ ഓപ്പോസിഷൻ ജവാബ് സുനനെ ചാത്തെ ഓർ ഭാഗ രേ ഹൈ ഐസാ പരിസ്ഥിതി ആപ് കൽപ്പന കർ സക്തേ ഹൈ ലോക്തന്ത്ര കെ ലിയേ ഠീക് നഹീ ഹൈ.
1: FCRA ഭേദഗതി ബിൽ 2026 കൂടുതൽ പരിശോധനയ്ക്കായി ലോക്സഭ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ ഭേദഗതി വരുത്തി സംഭാവനകളുടെ ഉപയോഗം കൂടുതൽ സുതാര്യമാക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. 21 ലോക്സഭാംഗങ്ങളും 10 രാജ്യസഭാംഗങ്ങളും അടങ്ങുന്ന സമിതി ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ട്രയംഫ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്നതാണ് ആത്മകഥയുടെ പേര്. ശ്രീരാംനാഥ് കോവിന്ദിന്റെ ജീവിതയാത്രയെക്കുറിച്ച് പഠിക്കാനും അത് മാതൃകയാക്കാനും യുവതലമുറയോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ ഭാരതിലേക്കുള്ള മുന്നേറ്റത്തിന് ബഹിരാകാശം, പ്രതിരോധം ഉൾപ്പെടെയുള്ള മേഖലകളിലെ വളർച്ച ഊർജ്ജമേകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ $60 ട്രില്യൺ GDP

0: ഉള്ള 38 വികസിത രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നതായി ശ്രീ പീയൂഷ് ഗോയൽ അറിയിച്ചു.
1: ഭാരത് 2014 जो नौ फ्री ट्रेड एग्रीमेंट मोदी जी के नेतृत्व में गत चार वर्षों में 38 देशों के साथ हुए हैं वो 60 ट्रिलियन डॉलर के जीडीपी को प्രഭാവിത करते हैं.
0: മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് 4 ദിവസത്തെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന ഓഷ്യൻ ആൻഡ് പോളാർ സയൻസ് ആൻഡ് ടെക്നോളജി 8th ബ്രിക്സ് പ്രവർത്തക സമിതി യോഗത്തിന് ഗോവയിൽ തുടക്കമായി. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ആതിഥേയത്വം വഹിക്കുന്ന 3 ദിവസത്തെ യോഗത്തിൽ സമുദ്രം, ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങളിലെ ഗവേഷണങ്ങൾ തുടങ്ങിയവ ചർച്ചയാകും. ഝാർഖണ്ഡിൽ നിയമന പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയുള്ള പരീക്ഷാർത്ഥികളുടെ സമരം 19th ദിവസത്തിലേക്ക് കടന്നു. പരീക്ഷകൾ റദ്ദാക്കിയാൽ മാത്രം മതിയാകില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. CBSE 12th class സപ്ലിമെന്ററി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് .digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പുണ്യം തേടി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ബലിതർപ്പണം നടത്തി. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ആരംഭിച്ച തർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി 5 ഉപസമിതി പരിശോധന നടത്തി. പ്രധാന അണക്കെട്ടിലെയും ചെറിയ ഡാമിലെയും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. ഘടനാപരമായ സുരക്ഷയും അനുബന്ധ സംവിധാനങ്ങളുടെ പ്രവർത്തനശേഷിയും പരിശോധിച്ച ശേഷം സമിതി അംഗങ്ങൾ കൊമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേരും. സ്വാതന്ത്ര്യദിനാഘോഷം അടുത്തതോടെ കേരളത്തിൽ ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ആവേശം ഖാദി വിൽപ്പനശാലകളിലും ദൃശ്യമാണ്. പോസ്റ്റ് ഓഫീസുകളിലും ഖാദി ഷോറൂമുകളിലുമാണ് ദേശീയ പതാക വിൽപ്പന കൂടുതലായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും 25 രൂപ നിരക്കിൽ ദേശീയ പതാക വിൽപ്പന നടക്കുന്നുണ്ടെന്ന് ഇന്ത്യ പോസ്റ്റ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ഖർഗർ തിരംഗ ക്യാമ്പയിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പതാക വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിലും ദേശീയ പതാക വിൽപ്പന കുതിച്ചുയരുകയാണ്. 3,700 രൂപ വരെ വിലയുള്ള പതാകകളാണ് വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങളും വാങ്ങുന്നത്.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വ്യോമസേന ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗീത വിരുന്നിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ നേതൃത്വത്തിലാണ് ബാൻഡ് പ്രകടനം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും നാളെ നടക്കും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ സംബന്ധിച്ച 5 ദിവസത്തെ അഭ്യാസം വെള്ളിയാഴ്ച സമാപിക്കും. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 3rd ദിവസവും ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി T. സിദ്ദീഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 187 പോയിന്റ് ഇടിഞ്ഞ് 77,966-ലും നിഫ്റ്റി 35 പോയിന്റ് നഷ്ടത്തിൽ 24,435-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 760 രൂപ വർദ്ധിച്ച് 113,560 രൂപയും ഗ്രാമിന് 14,195 രൂപയുമാണ് ഇന്നത്തെ വില. ആദായനികുതി വകുപ്പിന്റെ പേരിലുള്ള വ്യാജ സന്ദേശത്തിനെതിരെ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. നികുതി ഇനത്തിൽ 6,000 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന നോട്ടീസുകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇതൊരു ഓൺലൈൻ

0: തട്ടിപ്പാണെന്നും നികുതി സംബന്ധമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളെ മാത്രം ആശ്രയിക്കണമെന്നും പിഎബി വ്യക്തമാക്കി. ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസം ഉദാരശക്തിക്ക് മലേഷ്യയിലെ സുപാങ് എയർബേസിൽ തുടക്കമായി. ഇരു വ്യോമസേനകളും തമ്മിലുള്ള ഏകോപനവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുകയാണ് വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്കിംഗ്, പൊതുസേവന പ്രക്ഷേപണം, ഡിജിറ്റൽ മീഡിയ നിയന്ത്രണങ്ങൾ എന്നിവയുടെ വിശ്വസനീയമായ വിവരവിനിമയം കേന്ദ്ര സർക്കാർ ശക്തമാക്കുന്നു. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പ്രസാർഭാരതി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കേരള പുനർനാമകരണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ ഏത് വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ രാജ്യമെമ്പാടും പുരോഗമിക്കുന്നു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് മികച്ച പ്രതികരണം. ഭാരതീയ വ്യാപാർ മഹോത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ ബലിതർപ്പണം നടത്തി ജനലക്ഷങ്ങൾ. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 29 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് മൃദംഗ വാദ്യോപകരണ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സജീവുമായുള്ള അഭിമുഖം.
4: തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്കറിയാം മൃദംഗം എന്ന് പറയുന്ന വാദ്യോപകരണം പലയിടങ്ങളിലായിട്ട് സ്റ്റേജുകളിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാദ്യോപകരണം കൂടിയാണ് മൃദംഗം. പക്ഷേ ഇതെങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത്, അതുപോലെ ഇതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്കൊരു കൗതുകം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഇന്നുള്ളത് സജീവല്ലാണ്. ധാരാളം മൃദംഗം വർഷങ്ങളായിട്ട് നിർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒപ്പം തന്നെ ഇതിന്റെ റിപ്പയറിംഗ് ജോലികളും ചെയ്യുന്നുണ്ട്. നമസ്കാരം സർ.
5: നമസ്കാരം.
4: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വാദ്യോപകരണം നിർമ്മിക്കുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു ജോലിയല്ല. അപ്പോൾ ഏകദേശം എത്ര കാലമായി ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
5: ഞാനത് ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്. കാര്യം പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ തൊഴിലാണത്. 4th തലമുറ ഞാനത് ചെയ്യുന്നത്.
4: ഏകദേശം എത്ര വർഷമായി കാണും ഇതിലേക്ക് വന്നിട്ട്?
5: പഠിക്കുന്ന സമയം തൊട്ട് നമ്മളെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ചെറുത് സഹായിക്കാനും തോലടിക്കാനും മൃദംഗം അഴിക്കാനും അങ്ങനെ ചെറുത് മുതലേ ചെയ്തു തുടങ്ങും. നമ്മളത് കണ്ട് വളർന്നത് കൊണ്ട് നമുക്കത് ചെയ്തു തുടങ്ങും. പിന്നെ ഈ ജോലിക്കായിട്ട് ഇറങ്ങിയിട്ട് 20 വർഷമായി.
4: 20 വർഷമായി അല്ലേ. ഇപ്പൊ പറഞ്ഞൊരു പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ഒരു തൊഴിലാണെന്ന്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഒരു ഗുരുവായി മുന്നിൽ നിന്ന് നമ്മളെ വഴി നടത്തിയ ഒരുപാട് പേര് കാണുമല്ലോ. അപ്പൊ അത് ആരൊക്കെയാണെന്നൊന്ന് പറയാം.
5: നമ്മളത് പാരമ്പര്യ തൊഴിൽ എങ്കിലും നമ്മൾ അച്ഛനോട് ഗുരുവായിട്ടുണ്ട്. അതുപോലെ ചേർത്തല സുരേഷേട്ടൻ.
4: അച്ഛന്റെ പേര്?
5: അച്ഛന്റെ പേര് ലക്ഷ്മണൻ. പിന്നെ ചേർത്തല സുരേഷേട്ടൻ, പിന്നെ ട്രിവാൻഡ്രം ജ്ഞാനശേട്ടൻ. ഇവിടത്തൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്.
4: വളരെ ചെറുപ്പം മുതലേ ഇതിലേക്ക് വന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. ഏത് പ്രായത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലിപ്പോ ധാരാളം ഇങ്ങനെ മൃദംഗം നിർമ്മിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലികൾ കണ്ടിട്ടുണ്ടാവും. ഏത് പ്രായത്തിലാണ് ഇതിലേക്ക് വരുന്നത്?
5: ചെറുപ്പം മുതലേ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നു. മൃദംഗം അഴിക്കലായാലും തോലടിച്ചുണക്കല് അങ്ങനെ പല ജോലികളും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതായിട്ട് ഇറങ്ങിയത്. നമ്മളെ
4: ജോലിയായിട്ട് ഇറങ്ങിയത്. അതില് ഇപ്പൊ പറഞ്ഞു പാലക്കാടായിരുന്നല്ലേ?
5: പാലക്കാട് പെരുമാണ് എന്റെ വീട്.
4: ഈ പരിപാടി കേൾക്കുന്ന പലർക്കും ഈ മൃദംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ അറിയാനൊരു കൗതുകം ഉണ്ടാവും. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
5: മൃദംഗത്തിൽ വരുന്നത് രണ്ട് സൈഡാണ്, വലന്തല ഇടന്തല. വലന്തല എന്ന് വെച്ചാൽ രണ്ട് മൃദംഗം ആവശ്യമുണ്ട് നമുക്ക്. 22 ഇഞ്ച് ഫീമെയിൽ ശ്രുതിക്ക് ഉപയോഗിക്കുന്നത്. അത് 4.5 to 6 വരെ, 6.5 വരെ ഒക്കെ ശ്രുതി അങ്ങോട്ട് പോകും, ചേഞ്ച് ആവും. തക്കുകെട്ടിയിൽ വന്നിട്ട് 24 ഇഞ്ച് തക്കുകെട്ടാണ്. അതിൽ അളവ് വന്നിട്ട് 6.75, 7.75. വലന്തല വന്നിട്ട് 6.75, ഇടന്തല 7.75, ഹൈറ്റ് 24. അങ്ങനെയാണ്. വയറിന്റെ ചുറ്റളവ് വന്നിട്ട് 36 വെക്കാറുണ്ട്.
4: അങ്ങനെയാണ് രണ്ട് ടൈപ്പ് മൃദംഗം.
5: മറ്റേ എച്ചുകെട്ടിലാകുമ്പോൾ 6.5, 7.5. വലന്തല 6.5, ഇടന്തല 7.5. എപ്പോഴും ചെറിയ വശം ആയിരിക്കും വലന്തല ഭാഗം വരുന്നത്. അതിന് 33 ഇഞ്ച് വയറുണ്ണം എച്ചുകെട്ടട വരും.
4: ഇതില് ഈ പറഞ്ഞ പോലെ ഇനി ആ ഭാഗങ്ങൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി പറയാമോ ഓരോ ഭാഗങ്ങളും?
5: നമ്മള് വലന്തല നിർമ്മിക്കുന്നത് 3 തരം തോലാണ് ഉപയോഗിക്കുന്നത്. അത് പശുവിന്റെ, എരുമയുടെ, ആടിന്റെ. പശുവിന്റെ ടോപ്പിൽ വരും സെൻട്രൽ ചോർത്തോല് എന്ന് പറഞ്ഞാൽ ആടിന്റെ. അതിനകത്ത് സപ്പോർട്ടിങ് അടിയിലിടണം തോല് വരും.
4: 3 തോല്.
5: അതിന് പുറമെ നമുക്ക് കീടക്കല്ല് ഇടിച്ച് പൊടിച്ച് ചോറോടെ കുഴച്ചിട്ടാണ് നമ്മൾ ആ ചോറെന്ന് പറയും. മഷി, ചിലർ മഷി എന്ന് ചോറെന്നെല്ലാം പറയും.
4: ആ ഭാഗം ചെയ്തെടുക്കുന്നത് കീടക്കല്ല്.
5: ആ കീടക്കല്ലിന്റെ പൊടിയുണ്ട്, അയൺസ്റ്റോൺ ആ കല്ല് ഇടിച്ചു പൊടിച്ച്

0: പൗഡർ പോലെ നൈസ് ആക്കിയിട്ട് ചോറോടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളത്
1: ചെയ്യുന്നത്.
0: അതെ.
1: മറ്റു
0: അതിന്റെ
1: ഭാഗങ്ങൾ
0: പ്രോസസ്സിങ് ഒരു 3 മണിക്കൂർ കൂടുതലാവും.
1: അതൊന്ന് വിശദീകരിക്കാമോ എങ്ങനെയാണെന്നത്?
0: അത് പ്രോസസ്സിങ് ഓരോ ചെറിയ ടാബ്ലറ്റ് പോലെയുള്ള ഗുളിക എത്ര വലിപ്പത്തിലാണ് നമ്മൾ ഓരോന്നോരോ ഇട്ടിട്ട് നമ്മൾ കൂട്ടുന്നതാണ്. എച്ച് കട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് ചോറ് കയറത്തുള്ളൂ, തക്കട്ടൊക്കെ ആകുമ്പോൾ ചോറ് കുറച്ച് കൂടുതൽ കയറും. ചോറും കീടക്കല്ലൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇടനില ഭാഗത്ത് നിന്നിട്ട് നമ്മളത് 2 എരുമുടെ തോലും 1 ആടിൻ്റെ തോലും അതിനകത്ത് വരുന്ന ഗമ്മ അല്ലെങ്കിൽ റവ കുഴച്ചിട്ടാണ് ബേസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്.
1: ആദ്യകാലങ്ങളിൽ റവയാണോ ഉപയോഗിച്ചത്?
0: നമ്മൾ പണ്ട് റവ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതലും റവയാണ്. ഇപ്പോഴാണ് ഇപ്പൊ ജർമ്മൻ സാധനമായ പ്ലാസ്റ്റിക് ഫെർമിറ്റ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്, കുറച്ചുപേര് അത് യൂസ് ചെയ്യുന്നുണ്ട്.
1: അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
0: അതെ അതെ
1: സാധനം അല്ലെ, ഗം ആണ് അതല്ലേ?
0: ആ ഗം ആണത്.
1: അപ്പൊ അതും ഈ റവയും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്തെങ്കിലും, നമ്മുടെ ഒരു ടോണിൽ എന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ അടിക്കുമ്പോൾ എന്തെങ്കിലും?
0: തീർച്ചയായിട്ടും റവ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ, ശബ്ദത്തിന്റെ ടോൺ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് കംഫർട്ടബിൾ ആണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഗം ഉപയോഗിക്കുന്നത്.
1: പക്ഷെ കേൾക്കാൻ സുഖം റവ തന്നെയാണെന്നാണ്
0: പറയുന്നത്.
1: ഇതിലിനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി പറയാമോ? കട്ട അങ്ങനെയുള്ള ഭാഗങ്ങൾ
0: നമുക്കിതിന് പ്ലാവിന്റെ തടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കൊന്നട കട്ട തെങ്ങിൻ്റെ കട്ടെല്ലാം പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കൂടുതലും പ്ലാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിതിന് എരുമട വാറ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ വാറ് നമ്മൾ പണ്ടെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള വാറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റോപ്പ്, നെട്ടൻ ബോട്ട് അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്.
1: വാറെന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ആ മൃദംഗത്തിന് ചുറ്റും ഇങ്ങനെ ഒരെൻഡിന്ന് ഒരെൻഡിലേക്ക് കണക്ട് ചെയ്യുന്നത്
0: ഒരൊറ്റ തോലാണത്, ഒരൊറ്റ പീസാണത്. ആ പീസ് നമ്മൾ 16 കണ്ണുണ്ട്. നമ്മൾ ഈ വലന്തലേക്ക് 48 ചില്ലിട്ടാണ് കണ്ണെന്ന് പറയും നമ്മള് മുദ്ര. പിന്നെ ഡിവൈഡ് ചെയ്ത് 16 ആക്കിയിട്ടാണ് 16 കണ്ണ് കോർക്കുന്നത്.
1: പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മൃഗത്തിന്റെ തോൽ വെച്ച് ചെയ്യുന്നതിന് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അല്ലെ? കുറെ
0: ഭംഗി എന്നുള്ളതല്ല, നമ്മളത് പണ്ട് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ആൾക്കാർക്ക് ക്ലൈമറ്റിനനുസരിച്ച്, നമ്മളിപ്പോ തണുപ്പ് കാലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സാധനം പൂപ്പിലൊടിച്ച് പെട്ടെന്ന് ഡാമേജ് വരുന്നുണ്ട്. പിന്നെ ഈ റോപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് ലാസ്റ്റ് ചെയ്യാറുണ്ട്. നട്ടൻ ബോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പം. നട്ടൻ ബോൾട്ട്
1: ഉപയോഗിച്ചിട്ടാണ്. നട്ടൻ ബോൾട്ട് വന്നിട്ട് കുറെ കാലമായോ?
0: കുറെ വർഷമായി. കൂടുതൽ പേര് ഇപ്പൊ നട്ടൻ ബോൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പം അതാണ് കുറച്ചുകൂടി.
1: പിന്നെ അതുപോലെ തന്നെ ഈ മൃദംഗത്തിന്റെ കുറെ ഭാഗങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് അത് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അതില് ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സശ്രദ്ധം നമ്മൾ ചെയ്യേണ്ട ഒരു ഭാഗമൊന്നും പെട്ടെന്ന് ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
0: നമ്മള് ശ്രദ്ധിക്കേണ്ടത് മൂട്ടടിക്കുമ്പോ പുകയോറടിക്കുന്ന സമയത്ത് ശ്രുതി നോക്കണം. ഇതിന് ശ്രുതി സാധനമുണ്ട്, ചെണ്ട പോലെയല്ല, ശ്രുതി ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം മൂട്ടടിക്കാൻ.
1: മൂട്ടടിക്കുക എന്ന് പറയുമ്പോ അത് ഒന്നും നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയാമോ?
0: 3 തോല് വലന്തല ഭാഗം നമ്മള് മാക്സിമം പിടിച്ച് വലിച്ചു കയറ്റി 3 പശുവിന്റെയും ആടിന്റെയും തോല് നല്ല വലവി തീർത്ത് വെച്ച് തക്കില്ല, അതായത് ശ്രുതി എല്ലാവരും ഈക്വലായിട്ട് വേണം നമ്മൾ മുദ്ര. പിന്നെ
1: ചെയ്യുമ്പോ അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു ചെയ്യണം.
0: പിന്നെ ചോറിടുന്ന ഭാഗം നമ്മള് പശക്കെ നോക്കി ചെയ്ത് ചോറിടുന്ന ഭാഗം.
1: അതില് ഒരു മൃദംഗം ചെയ്തെടുക്കാൻ എത്ര സമയം വേണ്ടി വരും?
0: നല്ല വെയിലാണെങ്കിൽ നമുക്ക് 1 ആഴ്ചയോളം മതിയാവും. മഴക്കാലത്താകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 1 മാസമൊക്കെ എടുക്കും. കാര്യം ഈ ഉണങ്ങാൻ, പ്രോസസ്സിങ് ഉണങ്ങണം, ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: അത് എങ്ങനെയാണ്, വെയിലിൽ തന്നെ വെച്ച് ഉണക്കണോ അതല്ലാതെ വേറെ എന്തെങ്കിലും എങ്ങനെയാണ്?
0: വെയിലിൽ വെച്ച് ഉണക്കുന്നത് ബെറ്റർ. മഴക്കാലത്ത് ഇത് ഉണങ്ങത്തില്ല, ഉണങ്ങിയ തോല് വെള്ളത്തിലിട്ടിട്ട് മറുപടിയും ചെയ്യുന്നതാണ് മുട്ടടിക്കുന്നത്.
1: അപ്പൊ മഴക്കാലാകുമ്പോ അതിന് അത്രയും സമയം വേണ്ടി വരും.
0: അതായത് നമ്മൾ 60 ശാലം പച്ചത്തോല് കൊണ്ടുവന്ന് അടിച്ചുണക്കി എന്നിട്ട് അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അളവ് കട്ട് ചെയ്തിട്ടാണ് നമ്മളത് പ്രോസസ്സ് ചെയ്യുന്നത്.
1: നമ്മൾ പല ഭാഗങ്ങളെ പറ്റി പറഞ്ഞു. ഇനിയിപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കേട്ടിരിക്കുന്ന ഓരോരുത്തർ അല്ലെങ്കിൽ ഒരാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മൃദംഗം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചോദിച്ചാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞ പോലെ തോല് വാങ്ങിച്ചിട്ട് വന്ന് അവിടെ മുതലൊന്ന് പറയാമോ ഒരു മൃദംഗം ആയി മാറുന്ന സ്റ്റേജ് വരെ?
0: നമുക്ക് അതിനാവശ്യം തടി, തടി പ്ലാവിന് തടി ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇടനില ഭാഗം നമ്മൾ അടിക്കുക. ആദ്യം എരുമടിയും തോല് വെച്ച് മൂട്ടിടിക്കും, 32 ഇഞ്ച് കണ്ണടിച്ചിട്ട് മുദ്ര പിന്നുന്നത്.
1: അപ്പൊ അതില് ഈ തോല് വാങ്ങിച്ചിട്ട് വന്നിട്ട് ക്ലീനിങ് പ്രോസസ് ഉണ്ടല്ലോ,
0: ക്ലീനിങ് പ്രോസസ്
1: അത് ഒന്ന് വിശദീകരിക്കുക എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? കാരണം ഇത് മൃഗങ്ങളുടെ തോലുകളിലൊക്കെ കുറെ അഴുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്?
0: ഇപ്പൊ നമുക്ക് ഉണങ്ങിയ തോല് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് അടിച്ചുണക്കുന്നത് ബ്ലഡ് ഒക്കെ ഉണ്ടാവും, അതിന്റെ തോളില് മാംസം എല്ലാം കളഞ്ഞിട്ട് വെയിലത്തിട്ട് 2 ദിവസം ഉണക്കിയ ശേഷമാണ് നമ്മളത് പ്രോസസ്സ് ചെയ്യുന്നത്. എന്നിട്ട് ഉണങ്ങിയ ശേഷം രോമം കളഞ്ഞ് നമുക്ക് ആവശ്യമായ വട്ടം കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ
1: മൂട്ടടിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക?
0: പിന്നെ അത് കഴിഞ്ഞ വലന്തല ഭാഗം നമ്മൾ ചെയ്യുന്നത് അന്ന് തന്നെ നമുക്ക് ആടിന്റെയും ഒരു പശുവിന്റെ ഉള്ളിൽ അടി വെച്ചിട്ട് നമ്മൾ 48 കണ്ണിട്ട് അടിച്ച് മുദ്ര പിന്നുന്നതാണ്.
1: അടിക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കൂടി പറയാം, എന്ത് ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ സെറ്റാക്കി ഫിക്സ് ചെയ്ത് വെക്കുന്നത്? ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ഇതിന്റെ 3 വട്ടങ്ങളായിട്ട് ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ടല്ലോ.
0: 3 വട്ടം വെച്ചാൽ മുകളിലെ പശുവിൻ തോല്, സെന്ററിൽ തരുന്നത് ആടിന്റെ തോല്, അടിയിൽ ഒരു സപ്പോർട്ടിങ് തോലാണ്. നമുക്ക് എപ്പോഴും ടോണ് കേൾക്കുന്ന ആടിന്റെ തോലെന്ന് ശബ്ദം വരുന്നത് മൃദംഗത്തില്, അതായത് ചോറിന്റെ അടിയിൽ തോല് ആടിന്റെ തോലാണ്. അതുപോലെ ഇടന്തല വശത്ത് തൊപ്പിത്തോലെന്ന് പറയും, എരുമട തോല് പുറമെ തൊപ്പിത്തോലുണ്ട്, തൊപ്പിത്തോലാണ് നമുക്ക് ശബ്ദം വരുന്നത്.
1: മൂട്ടടിക്കുന്നു എന്ന് പറഞ്ഞല്ലോ,
0: അതെ.
1: അപ്പൊ അത് എങ്ങനെയാണ് ഒരുമിച്ചിരിക്കുന്നത്, എങ്ങനെ യോജിപ്പിക്കുന്നത്?
0: 3 തോല് നമ്മൾ ഒരുമിച്ച് വെള്ളത്തിലിട്ട്

0: പിടിച്ച് കെട്ടി നമ്മൾ വാറ് റോപ്പ് ഉപയോഗിച്ച് 12 കണ്ടിട്ട് കോർക്കും. നന്നായിട്ട് മാക്സിമം പൊയ് വാറ് പിടിക്കുക പറയും. വാറ് വലിച്ച് ടൈറ്റ് ചെയ്ത് ശ്രുതി എല്ലായിടത്തും ഈക്കലാണ് നോക്കിയ ശേഷം 48 കണ്ണടി ചില്ലിട്ട് അടിക്കും. നമ്മൾ ചെറിയൊരു 6 mm പോലത്തെ ഉളി വെച്ച് അടിച്ചിട്ടാണ് നമ്മൾ 48 കണ്ണ് പിന്നെ മുദ്ര പിന്നെ മുദ്ര പിന്നെ പശുവിന്റെ തോലും എരുമന്റെ തോലൊക്കെ ഉപയോഗിക്കാം. അതിനകത്ത് ഉള്ളുവാറ് വെച്ചിട്ടാണ് ഈ 48 കണ്ണ് മുദ്ര പിന്നെ.
1: ഇപ്പൊ നമ്മൾ ആ രണ്ട് സൈഡും ഇനി നടുക്കുള്ളതും ഫിക്സ് ചെയ്തു അല്ലേ? പറയുന്നതിൽ
0: നടുക്കുള്ള തടിയാണ്. അത് പിന്നെ വാറ ഉറപ്പ് ഏതാച്ചാൽ നമുക്ക് നെട്ടം പൊട്ട വെച്ചാൽ നെട്ടം പൊട്ട യൂസ് ചെയ്യാം. ഏതാ വെച്ചാൽ അതിപ്പോ ഓരോ കസ്റ്റമേഴ്സും ആവശ്യപ്പെടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്.
1: പിന്നെ ഇതിപ്പോ പറഞ്ഞു ശ്രുതി കറക്റ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാമോ? എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? ആ ഒരു കറക്റ്റ് ശ്രുതിയൊക്കെ മനസ്സിലാക്കാനൊക്കെ പഠിച്ചത് ആരാണ്? അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്
0: നമ്മളെ ഈ തൊഴിൽ മറ്റുള്ള തൊഴിലല്ല. ശ്രുതി പഠിക്കുന്നത് നമ്മള് കണ്ട് കേട്ട് പഠിക്കുന്നതാണ്. നമ്മൾ ചെയ്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പോയി പഠിക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഇത്. അപ്പൊ അതൊക്കെ ഞാനും തന്നെ വർഷങ്ങളായി ചെയ്ത ശേഷമാണ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത്.
1: അത് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വഴിയാണല്ലേ ആ ഒരു കാര്യം മനസ്സിലാക്കി വരുന്നത്.
0: തീർച്ചയായും നമ്മളിപ്പോ ഏത് വിഷയം പഠിക്കുന്നതിൽ കുറച്ച് കാലതാമസം ഉണ്ടല്ലോ. അതുപോലെ തന്നെ മൃഗം വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ പാരമ്പര്യം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ദൈവദിനം കൊണ്ട് അത്യാവശ്യം നന്നായി പോകുന്നു.
1: നന്നായിട്ട് ഈ ശ്രുതിയെല്ലാം കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. ഇപ്പൊ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആയപ്പോ ഇപ്പൊ നമ്മൾ നിർമ്മിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറഞ്ഞത്. ഇനി അല്ലാതെ വരുമ്പോ ഡാമേജ് അല്ലെങ്കിൽ ഇതിനുള്ള അറ്റകുറ്റ പണികളില് ചെറിയ ചെറിയ കറക്ഷൻസ് വേണ്ടി വരും, അങ്ങനെ വരുമ്പോ കൂടുതലായിട്ട് എങ്ങനത്തെ കംപ്ലൈന്റ്സ് ആണ് വരുന്നത്?
0: കൂടുതലും വരുന്നത് ചോറ് പോകാം, വാറ് ടൈറ്റ് ചെയ്യുക. ഈ സംഭവം നമ്മള് വാറുന്നുണ്ടോ നേരത്തെ പറഞ്ഞല്ലേ, വാറ് കുറെ കഴിയുമ്പോൾ ലൂസ് ആവാറുണ്ട്. ലൂസ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വാറ് പിടിക്കുക, അല്ലെങ്കിൽ മുകളിലത്തെ ചോറ് പോകും, അയൺ സ്റ്റോണിന്റെ ചോറ്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പോകും.
1: പ്രാക്ടീസിലൂടെ കുറച്ച് അത്
0: ഇളകി കുറത്തരി പോകുമ്പോൾ നമ്മളത് ചോറിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ തൊപ്പിത്തോല്, തൊപ്പിത്തോലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഡാമേജ് വരുമ്പോൾ അത് മാറ്റി കൊടുക്കാറുണ്ട്.
1: ഇതില് കൂടുതലും പേര് നമുക്കറിയാം പല രാജ്യങ്ങളിൽ പോയിട്ട് കച്ചേരികൾ അങ്ങനെ എല്ലാരും പോകുന്നുണ്ട് പുറത്തേക്ക്. അപ്പൊ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഈ മൃദംഗം എന്ന് പറയുന്ന വാദ്യോപകരണത്തിന് ഡാമേജുകൾ സംഭവിക്കാറുണ്ടോ? അങ്ങനെ ആളുകൾ വരാറുണ്ടോ? അതുമായി
0: ചില പ്രദേശങ്ങളിൽ തണുപ്പടിക്കുന്ന പ്രദേശത്തൊക്കെ മൃദംഗം ജസ്റ്റ് ഒന്ന് വെള്ളം തട്ടി കഴിഞ്ഞാൽ ഈ സാധനം കേടാവുന്ന ഡാമേജ് വരുന്ന സാധനം. നമ്മൾ ഉണങ്ങിയ തോല് ജസ്റ്റ് ഒരു തുള്ളി വെള്ളം വിട്ടാൽ കൂടി നമുക്ക് ആ തോല് ഡാമേജ് വരും. ഒരു സൈഡ് തട്ടി കഴിഞ്ഞാൽ തണുപ്പ് തട്ടാതെ സൂക്ഷിക്കണം. തണുപ്പ് തട്ടിക്കുന്ന നമ്മൾ ഇട്ട ചോറ് മൊത്തം ഇളകി പോകും, അല്ലെങ്കിൽ തോല് ഡാമേജ് വരും. ഫംഗസ് പിടിച്ചിട്ടേ
1: അത്രയധികം ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാനല്ലേ.
0: വേടിക്കുന്നവരും ശ്രദ്ധിക്കണം, എലി കടിക്കാതെ ഉറുമ്പ് കടിക്കാതെ നോക്കിക്കൊള്ളണം.
1: പിന്നെ ഇതിനകത്ത് തന്നെ പലരും ഇപ്പൊ പറഞ്ഞല്ലോ പുറത്ത് പോയി പല രാജ്യങ്ങളിലും പരിപാടി അവതരിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അതില് നമ്മളിപ്പോ കൂടുതലും പറഞ്ഞത് മൃഗങ്ങളുടെ സ്കിൻ ഉപയോഗിച്ചുള്ള മൃദംഗത്തിനെ കുറിച്ചാണ്. സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് മൃദംഗം ചെയ്യുന്നവരുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
0: ഞാനിതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ സിന്തറ്റിക് മൃദംഗം ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും 99% ആൾക്കാരും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലെതറിന്റെ തോല ഉപയോഗിക്കുന്നത്. പുറത്ത് കൊണ്ടുവന്നവരിപ്പോ കംഫർട്ടബിൾ അവർക്ക് വേണ്ടി നെട്ടം പോയിട്ടാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. ആ ടോണ് സിന്തറ്റിക്കിന്റെയും നമ്മുടെ ലെതറിന്റെ തോലും ടോണ് വ്യത്യാസമുണ്ട്.
1: സാറിന്റെ എക്സ്പീരിയൻസിൽ ഏതിനാണ് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി?
0: ബെറ്റർ ക്വാളിറ്റി തീർച്ചയായിട്ടും തോലിന്റെ തന്നെയാണ് ബെറ്റർ ക്വാളിറ്റി.
1: അപ്പോ രണ്ട് കാര്യം എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാല് തോൽ ഉപയോഗിച്ചുള്ള മൃദംഗത്തിന് ഒരു ടോൺ നല്ല ബെറ്റർ ക്വാളിറ്റി ഉറപ്പാക്കാൻ സാധിക്കുന്നു. പ്ലസ് റവ അല്ലെ, നമ്മൾ നേരത്തെ റവ വെച്ചിട്ട് ആവുമ്പോഴും അതും വളരെ നന്നായിട്ട്.
0: രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്, റവയും യൂസ് ചെയ്യുന്നുണ്ട്, ഗമ്മും യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പേരും അവരുടെ കംഫർട്ടബിൾ അനുസരിച്ച് ഗമ്മ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
1: പിന്നെ ഈ മൃദംഗത്തിന്റെ ചില കംപ്ലൈന്റ്സ് വരുമ്പോ സാറിനെ സമീപിച്ചവരില് ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പെട്ടെന്ന് എമർജൻസിയിൽ കൊണ്ടുതന്നിട്ട് അദ്ദേഹത്തിന് റിപ്പയർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു സന്തോഷം കാണുമല്ലോ. ചിലപ്പോ വല്ല കച്ചേരി അങ്ങനെ ഒരു അത്യാവശ്യ സമയത്ത് ഇങ്ങനെ കൊണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? ഏറ്റവും ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
0: അങ്ങനെ ഓർത്തിരിക്കുന്ന അങ്ങനെ ഇല്ല, എല്ലാവരും വരാറുണ്ട്. കാര്യം കുറച്ചു മുമ്പ് പറഞ്ഞ സാധനം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന മൃദംഗം പല രാജ്യങ്ങളിൽ പോയി വായിക്കുന്നുണ്ട്. US, കാനഡ, പല ആർട്ടിസ്റ്റുകളും, ട്രിവാണത്തെ എല്ലാ ആർട്ടിസ്റ്റുകളും, രാജേഷ് സാറായാലും അരുൾ സാറായാലും സുരേന്ദ്രൻ സാറും എല്ലാ സീനിയർ
1: ആർട്ടിസ്റ്റുകളാണ്.
0: ട്രിച്ചി ശങ്കരൻ സാറ് അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട്, അവരെല്ലാം നമ്മളെ സമീപിക്കാറുണ്ട്.
1: മൃദംഗത്തിന്റെ നിർമ്മാണം പറഞ്ഞു, അതിന്റെ റിപ്പയറിംഗ് എല്ലാം പറഞ്ഞു. അതില് എപ്പോഴെങ്കിലും ഇത് പ്രൊഫഷണലി പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വായിക്കാറുണ്ടോ?
0: ഇല്ല, പഠനം വേറൊരു രീതിയാണ്. നമ്മളെ ജോലി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പഠിക്കുക എന്നുള്ളത് അതും ടാസ്ക് ആണ്. അത് പഠിക്കുന്നത് പെട്ടെന്ന് അങ്ങ് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല.
1: പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ
0: ഇല്ല, ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളിപ്പോ ജോലി മാക്സിമം നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ.
1: ജോലിയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്.
0: അതെ അതെ.
1: പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് അമ്മ, അച്ഛനെ ഈ ജോലി ലക്ഷണം എന്നാണ്. അച്ഛൻ മരിച്ചുപോയി. അമ്മ വത്സല, ഭാര്യ വിസ്മയ, മകള് രണ്ടുപേരാണ്. ഒരാള് ആദ്യലക്ഷ്മി, മോള് ഒരാള് ആദിദേവ്. പിന്നെ ഒരു ഏട്ടനുണ്ട് എനിക്ക്, ചേട്ടൻ കല്യാണം കഴിഞ്ഞു. അനിയനുണ്ട്, അനിയന് കല്യാണം കഴിഞ്ഞായിരുന്നു.
1: കുട്ടികൾക്ക് ഇതില് താല്പര്യമുണ്ടോ? മക്കൾക്ക്?
0: മക്കൾ താല്പര്യം എന്നുള്ളത് നമ്മളെ ജോലി ചെയ്യുമ്പോ അവരെ വന്ന് തട്ടാറുണ്ട്. തട്ടുന്നു പ്രായം അതായതുകൊണ്ട്
1: വന്ന്
0: തട്ടി നോക്കാറുണ്ട്. അമ്മ സഹായിക്കും. നമ്മളെ ജോലി ചെയ്യുമ്പോ ഈ കിടക്കല്ലേ, അത് പൊടിക്കാനൊക്കെ അമ്മ സഹായിക്കാറുണ്ട്.

0: അമ്മയ്ക്ക് ഇഷ്ടമാണ്,
1: അല്ല,
0: ഹെൽപ്പ്
1: നമ്മളിത്
0: ചെയ്യാനൊക്കെ
1: ഹെൽപ്പ്
0: ഇഷ്ടമാണ്.
1: ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊടി പൊടിക്കുന്നത് വലിയ ടാസ്ക്കാണ്. ഇത് നല്ല അയൺ സ്റ്റോൺ ആണ്, നല്ല ഈ കല്ലിന് ഭയങ്കര ടെമ്പർ കൊടുക്കുക, പെട്ടെന്ന് അരങ്ങാൻ പറ്റില്ല. ഇടിച്ച് പൊടിച്ച് നല്ല പ്രോസസ്സിങ് അതിൻ്റെ, അത് അമ്മ സഹായിക്കാറുണ്ട് എന്നെ. ഏട്ടനൊക്കെ ഇത് തന്നെയാണ് ജോലി. നമ്മൾ പാലക്കാട് ജില്ലയിലെ പെരുവം എന്ന പ്രദേശം വാദ്യോപകരണത്തിൻ്റെ സ്ഥലമാണ്. സർക്കാർ തന്നെ വാദ്യോപകരണത്തിൻ്റെ നാടെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മേഖലയിൽ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത്.
1: അച്ഛൻ വല്യച്ഛന്മാരെല്ലാം ഇത് തന്നെയാണ്, എല്ലാവരും 6 പേരും തന്നെയാണ്. വല്യച്ഛൻ അച്ഛൻ അങ്ങനെ ചെറിയവരെല്ലാം.
0: അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം വെച്ചാല് ഇങ്ങനെയുള്ള സിദ്ധികൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസിലൂടെയും അങ്ങനെ കിട്ടുന്ന ഒരു ഇതിലൂടെ മാത്രമാണല്ലോ നമുക്കത് സായത്തമാക്കാൻ പറ്റുന്നത്. പുതിയ ജനറേഷനിലുള്ള ആളുകൾ പഠിക്കാൻ വരുന്നുണ്ടോ?
1: ഈ പണി കുറച്ച് റഫാണ്, കാര്യം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ വരാറുണ്ട്, നടുവേദന. അതുകൊണ്ട് കൂടുതൽ പേരും ഈ ജോലി വിട്ട് മറ്റുള്ള ജോലിയിലോട്ട് പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അനിയന് ഈ ജോലി ചെയ്തിട്ട് ബാക്ക് പെയിൻ വന്ന ശേഷമാണ് അവൻ എസി ടെക്നീഷ്യനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
0: ഇതിൽ ഒരു മൃദംഗം നമുക്ക് നിർമ്മിച്ചെടുക്കണമെങ്കിൽ ഏകദേശം എത്ര സമയം വേണ്ടി വരും?
1: സമയമല്ല, ദിവസം വേണ്ടി
0: വരും,
1: ഒരാഴ്ച വേണ്ടി വരും മൃദംഗം ചെയ്യാൻ. ഇതിന്റെ പ്രോസസ്സിംഗ് നമ്മൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ വലം നില ഒരു ദിവസം അടിച്ച് ഇടം നില അടിച്ച ഒരു ദിവസം, ഓരോ ഭാഗം ഉണങ്ങാൻ 2 ദിവസം വേണം. എന്നിട്ട് പിറ്റേ ദിവസം ഫിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ചോറിട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് 2 ടൈപ്പുണ്ട്, കുച്ചി മൃദംഗവും കപ്പി മൃദംഗവും.
0: അത് എങ്ങനെ വ്യത്യാസപ്പെടുന്നത് എന്നൊന്ന് പറയാമോ?
1: കപ്പിയിൽ വരുന്നത് നമ്മൾ ഈ കീടക്കല്ലിന്റെ ചെറിയ പൊടിയുണ്ട്, പൊടിയുടെ ചെറിയ തരികൾ വരും, കടുക് മണി പോലത്തെ തരികൾ വെച്ചിട്ടാണ് നമ്മൾ കപ്പി ഉണ്ടാക്കുന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ പുല്ല് ഉപയോഗിച്ച് 16 കണ്ണിൽ വെച്ചെടുക്കുന്നതാണ് പുല്ല്.
0: ഒരു മൃദംഗത്തിന്റെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ എത്രയായിരിക്കും?
1: നല്ല ക്വാളിറ്റി 19 രൂപയോളം വരാറുണ്ട്. നെട്ടൻ ബോൾട്ട് ആകുമ്പോൾ വീണ്ടും 1000 രൂപ കൂടാറുണ്ട്.
0: നെട്ടൻ ബോൾട്ട് ആകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ?
1: അത് ശ്രുതി അഡ്ജസ്റ്റ് ചെയ്യാൻ നെട്ടൻ ബോൾട്ട് കംഫർട്ടബിൾ ആണ്. പാടുന്നവര് പെട്ടെന്ന് ശ്രുതി ചേഞ്ച് ചെയ്യാറുണ്ട്, അപ്പൊ അവർക്ക് കംഫർട്ടബിൾ ചെയ്യാൻ സ്പാൻ ഔട്ടിട്ട് കുറച്ച് ലൂസ് ചെയ്യാൻ ടൈറ്റ് ചെയ്താൽ മതി, ശ്രുതി ചേഞ്ച് ആവും. വാറാകുമ്പോൾ ജസ്റ്റ് പുള്ള് കയറ്റാന്ന് പറയും, 8 പുള്ള് വെച്ചിട്ടാണ് പുള്ള് കയറ്റുന്നത്. ഇതാകുമ്പോൾ അത് ചെയ്യാത്തത് ചെയ്യാറ് നെട്ടൻ ബോൾട്ടാകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും.
0: പിന്നെ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു, ഏറ്റവും വലിയൊരു സ്വപ്നം എന്താണ് ചേട്ടന്റെ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എന്തായിരിക്കും പറയാ?
1: അങ്ങനെ സ്വപ്നമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ജോലി നന്നായിട്ട് ചെയ്യുക അത്രേ ഉള്ളൂ.
0: ഈ ജോലിയിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു, അപ്പൊ ഇനി അങ്ങനെ
1: ഞാനല്ല, ഞാൻ സംതൃപ്തരാണ്. ഞാൻ യാദൃശ്ചികമായി നമ്മൾ ജോലി ചെയ്യില്ല കേട്ടോ, പക്ഷെ ഞാൻ ജോലി ചെയ്ത് ഇതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ജീവിതം കഴിഞ്ഞു പോകുന്നത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ജോലിയിൽ.
0: ഇപ്പോ ഈ ജോലി ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നു, ഇതിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന മൊമെന്റ്സ് അല്ലെങ്കിൽ പ്രശസ്തരായ പലരും മൃദംഗം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തന്നിട്ട് അത് നന്നാക്കിയ ഓർമ്മകളും അവരുമായിട്ടുള്ള ഓർമ്മകളും ഒന്ന് പറയാമോ?
1: നമുക്ക് സീനിയർ ആർട്ടിസ്റ്റ് ആയ ട്രിച്ചി ശങ്കർ സാറ് അന്ന് ചെയ്തിട്ടുണ്ട്, അരുൺ സാറ്, മാവേലിക്കര രാജേഷ് സാറ്, ജഗതീന്ദ്രൻ സാർ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. പല ജില്ലയിൽ നിന്ന് വരണം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട് നിന്നൊക്കെ ആർട്ടിസ്റ്റ് വരാറുണ്ട്. കൂടാതെ US നിന്നും ആർട്ടിസ്റ്റുകൾ അവർ മൃദംഗം പാർസൽ അയക്കാറുണ്ട്, അതുപോലെ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. എല്ലായിടത്തും നമുക്ക് അത്യാവശ്യം എത്തിക്കാൻ പറ്റുന്നുണ്ട്.
0: അപ്പൊ അതിൽ തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ വലിയ വലിയ ആർട്ടിസ്റ്റിനെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടിയാണല്ലോ അത്.
1: ഞാൻ ശങ്കർ സാർ നമ്മൾ ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ നേരിട്ട് പുള്ളിയെ കാണാൻ പറ്റിയിരുന്നു.
0: അതും ഈ ഒരു ജോലി
1: തന്നെ വാദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ഭാഗ്യമായിട്ട് കാണുന്നു ശങ്കർ സാറിന്റെയൊക്കെ.
0: അതെ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ജോലി തന്ന ഒരു ഭാഗ്യമാണല്ലോ ഇത്രയും പ്രശസ്തരായ വ്യക്തികളെയൊക്കെ കാണാൻ സാധിച്ചത്. അപ്പൊ എന്താണെങ്കിലും ഇനിയും ഇതുപോലെയുള്ള ഭാഗ്യവും ജോലിയിൽ വളരെ സംതൃപ്തനായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയും ഇതുപോലെ വളരെ ആരോഗ്യത്തോടെ ഒരുപാട് ആർട്ടിസ്റ്റിന്റെ കച്ചേരികൾ മികവുറ്റാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ് മൃദംഗം പോലുള്ള ഒരു വാദ്യോപകരണം. അതിനെല്ലാം സജീവ് സാറിന് സാധിക്കട്ടെ എന്നെല്ലാം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു, എല്ലാവിധ നന്മകളും നേരുന്നു.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് മൃദംഗ വാദ്യോപകരണ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സജീവുമായി സെവിൽ ജുഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും മൃദുല വാര്യരും പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

കൊച്ചവ പൗലോ അയ്യപ്പ കൊയ്ലോ ഈ ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്, രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഷാൻ റഹ്മാൻ.

വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും പാടിയ ഗാനം, ഹരിനാരായണന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം ഒരു മുത്തശ്ശി ഗദ.

കർഷക ദിനമായ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നുഞ്ഞാൽ ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കിടക്കുന്നു.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തിനിടെ ഖനിധാതു ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ലോക്സഭയും രാജ്യസഭയും തീരുമാനിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് കത്ത് നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ പൂർണ്ണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത 66 കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വെള്ളക്കെട്ടും ഡ്രെയിനേജ് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി 42.6 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 14.05 കോടി രൂപ ആലപ്പുഴ ജില്ലയ്ക്കും 28.55 കോടി രൂപ കൊല്ലം ജില്ലയ്ക്കുമാണ് വകയിരുത്തിയിരിക്കുന്നത്. പുന്നപ്പറ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ഈ നടപടി ആശ്വാസകരമാകും. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് .digilocal.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി പരിശോധന നടത്തി. പ്രധാന അണക്കെട്ടിലെയും ചെറിയ ഡാമിലെയും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും നാളെ ഉണ്ടാകും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സൌന്ദര്യയുടെ ഭാഗമായി 10 ലക്ഷത്തോളം രൂപയുടെ വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ സംസ്ഥാനത്ത് പിടികൂടിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചില ലിപ്സ്റ്റിക്, ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായ പരിധിയേക്കാൾ കൂടുതലായി മെർക്കുറിയുടെ അംശം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നഗരസഭ, ICDS, അർബൻ 2 എന്നിവയുമായി സഹകരിച്ച് 2 ദിവസത്തെ സംയോജിത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ നാളെ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. HS ഷിപ്പ്യാർഡ് ജർമ്മനിക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച കപ്പൽ MS മാരിയ കൈമാറി. ജർമ്മൻ കമ്പനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന 8 യാനങ്ങളിൽ 2-ാമത്തേതാണ് MS മരിയ. ഡോക്ടർ എം ലീലാവതി രചിച്ച ഭാരതലോകം എന്ന പുസ്തകം മുഖ്യമന്ത്രി വി സതീശൻ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും കുറിച്ച് ആഴത്തിൽ അറിവുള്ളവർക്ക് മാത്രമാണ് ഇത്തരം

0: രചന സാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സാങ്കേതിക സർവകലാശാല ബിടെക് അഞ്ചാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി എം ജോൺ. പുതിയ കെ ടി യു സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസം ഉദാരശക്തിക്ക് മലേഷ്യയിലെ സുബാങ് എയർബേസിൽ തുടക്കമായി. ഇരു വ്യോമസേനകളും തമ്മിലുള്ള ഏകോപനവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുകയാണ് വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് കാരക്ക്, ഹിന്ദി വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സഫീന ബീവി.
1: പ്യാരെ ബച്ചോ, നമസ്കാർ. ഹിന്ദിയിൽ ആശയങ്ങൾ തെറ്റുകൂടാതെ പ്രകടിപ്പിക്കാൻ വ്യാകരണം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ നാമവും സർവനാമവും വിശേഷണവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് നമുക്ക് കാരകിനെക്കുറിച്ച് പഠിക്കാം. ഒരു വാക്യത്തിൽ നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ മറ്റു വാക്കുകളുമായുള്ള ബന്ധത്തെ പ്രകടിപ്പിക്കുന്ന രൂപത്തെയാണ് കാരക് എന്ന് പറയുന്നത്. സജ്ഞ യാ സർവനാം കെ ജിസ് രൂപ സേ ഉസ്കാ സംബന്ധ് വാക്യക്കെ കിസി ദൂസരെ ശബ്ദ കെ സാത് പ്രകട് ഹോത്താ ഹെ ഉസെ കാരക് കഹത്തെ ഹെ. വിഭക്തി ചിഹ്നങ്ങളാണ് കാരകിനെ പ്രതിനിധാനം ചെയ്യുന്നത്. കാരകക്കോ പ്രകട് കർണേക്കേലിയെ സജ്ഞ യാ സർവനാം കെ സാത് ജോ ചിഹ്ന ലഗായ ജാത്താ ഹെ ഉസെ വിഭക്തി കഹത്തെ ഹെ. ഇവയാണ് യഥാർത്ഥത്തിൽ വാചകങ്ങളെ അർത്ഥപൂർണമാക്കുന്നത്. ഹിന്ദി മേ കാരക് ആട്ട് പ്രകാർ കെ ഹോത്തേ ഹെ. ഹിന്ദിയിൽ 8 കാരകുകളാണുള്ളത്. നമുക്കതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. കർത്താകാരക്, ഒരു വാക്യത്തിൽ കർത്താവിനെ സൂചിപ്പിക്കുന്നതാണ് കർത്താകാരക്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളിനെ സൂചിപ്പിക്കുന്നത്. ക്രിയാസെ ജിസ് വസ്തുക്കെ വിഷയമേ വിധാൻ കിയാ ജാത്താ ഹെ വഹി കർത്താകാരക് ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നമാണ് നേ. ഉദാഹരണം നോക്കൂ. മെയ്നെ പുസ്തക് പഠി, ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഞാൻ, മെയ്ം അല്ലേ. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിഭക്തിയാണ് നേ. മെയ്നെ കർത്താകാരക്. മറ്റൊരു ഉദാഹരണം നോക്കൂ. കൃഷ്ണനെ മാരാ, ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? കൃഷ്ണൻ. കൃഷ്ണനെ കർത്താകാരക്. നേ എന്ന വിഭക്തിക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഇത് ഭൂതകാലത്തിൽ സകർമ്മക ക്രിയകളോടൊപ്പം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. രണ്ടാമത്തെ കാരക്ക് ഏതാണെന്ന് നോക്കാം. കർമ്മകാരക്, ഒരു വാക്യത്തിൽ ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത്, അതായത് കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ് കർമ്മകാരക്. ജിസ് വസ്തു പർ ക്രിയാ കാ വ്യാപാർ കാ ഫൽ പഠത്താ ഹെ ഉസേ സൂചിത് കർണേവാലെ സജ്ഞാക്കേ രൂപക്കോ കർമ്മകാരക് കഹത്തെ ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നമാണ് കോ. ഉദാഹരണം നോക്കൂ. അധ്യാപകനെ ബച്ചോങ്കോ പഠായ, അധ്യാപകൻ കുട്ടികളെ പഠിപ്പിച്ചു. ഇവിടെ ക്രിയയുടെ ഫലം ആർക്കാണ്? കുട്ടികളെ. ബച്ചോങ്കോ കർമ്മകാരക്. മറ്റൊരു ഉദാഹരണം നോക്കൂ. കൃഷ്ണനെ കംസുക്കോ മാരാ, കൃഷ്ണൻ കംസനെ കൊന്നു. ഇവിടെ ക്രിയയുടെ ഫലം, അതായത് കർമ്മമേതാണ്? കംസനെ. കംസുക്കോ കർമ്മകാരക്. മനസ്സിലായല്ലോ. അടുത്ത മൂന്നാമത്തെ കാരക്കാണ് കരൺകാരക്. പ്രവൃത്തി ചെയ്യാൻ കാരണമായി ഭവിച്ചത് എന്താണോ അതാണ് കരൺകാരക്. സജ്ഞാക്കെ ജിസ് രൂപസേ ക്രിയാക്കെ സാധൻകാ ബോധഹോ ഉസേ കരൺകാരക് കഹത്തേ ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളാണ് സേ, കേ, ദ്വാര എന്നിവ. ഉദാഹരണം നോക്കൂ. മെയ്നെ കലം സേ പത്രലിഖ, ഞാൻ പേന കൊണ്ട് കത്തെഴുതി, പേന ഉപയോഗിച്ച് എന്നുള്ള അർത്ഥം. കലം സേ കരൺകാരക്. മറ്റൊരു ഉദാഹരണം നോക്കൂ. ബച്ച ചമ്മച്ച് സേ ഖീർ ഖാത്താ ഹെ, കുട്ടി സ്പൂൺ കൊണ്ട് സ്പൂൺ ഉപയോഗിച്ച് എന്ന അർത്ഥത്തിൽ പായസം കുടിക്കുന്നു അല്ലേ. ചമ്മച്ച് സേ സ്പൂൺ കൊണ്ട് കരൺകാരക്. ഇനി അടുത്ത നാലാമത്തെ കാരക് സമ്പ്രദാൻകാരക്. ഒരു പ്രവൃത്തി ആർക്കു വേണ്ടി പ്രദാനം ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രവൃത്തി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നതാണ് സമ്പ്രദാൻകാരക്. ജിസ് വസ്തുക്കെ ലിയെ ക്രിയ കീ ജാത്തി ഹെ ഉസെ സമ്പ്രദാൻകാരക് കഹത്തെ ഹെ. ഇതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളാണ് കോ, കേലിയെ എന്നിവ. ഉദാഹരണം നോക്കൂ. ലഡ്ക പഠിനേക്കോ ഗയാ, ആൺകുട്ടി പഠി

0: ജീവിക്കുന്നതിനു വേണ്ടി പോയി. ഇവിടെ ആ കുട്ടി എന്തിനു വേണ്ടി പോയി? പഠിക്കുന്നതിനു വേണ്ടി. പഠിനേക്കോ സമ്പ്രദാൻകാരൻ. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഹംനെ ഗരീബോങ്കോ വസ്ത്രദിയ. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വസ്ത്രം നൽകി. ആർക്ക് വേണ്ടി നൽകി? പാവപ്പെട്ടവർക്ക് വേണ്ടി. ഗരീബോങ്കോ സമ്പ്രദാൻകാരൻ. മെയിം അപ്നെ ഭായിക്കേലിയെ ഖിലൗന ലായ. ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി കളിപ്പാട്ടം കൊണ്ടുവന്നു. ഭായിക്കേലിയെ സഹോദരന് വേണ്ടി സമ്പ്രദാൻകാരൻ. മനസ്സിലായല്ലോ. അഞ്ചാമത്തെ കാരക്കാണ് അപാദാൻകാരൻ. എവിടെ നിന്നാണ് വേർപാട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. സജ്ഞാക്കെ ജിസ് രൂപസേ ക്രിയാക്കെ അലഗ് ഹൊനക്ക ഭാവ് പ്രകട് ഹോ ഉസേ അപാദാൻകാരൻ കഹത്തെ ഹേ. ഇതിൻ്റെ വിഭക്തി ചിഹ്നമാണ് സേ. ഉദാഹരണം നോക്കൂ. വൃക്ഷസേ പത്തേ ഗിർത്തെ ഹേം. മരത്തിൽ നിന്ന് ഇലകൾ വീഴുന്നു. മരത്തിൽ നിന്ന് വൃക്ഷസേ അപാദാൻകാരൻ. മറ്റൊരു ഉദാഹരണം. ഗംഗ ഹിമാലയസേ നികൽത്തി ഹേ. ഗംഗ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിമാലയത്തിൽ നിന്ന് ഹിമാലയസേ അപാദാൻകാരക് ഹെ. ആറാമത്തെ കാരക്കാണ് സംബന്ധകാരൻ. രണ്ട് നാമങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത്. സജ്ഞാക്കെ ജിസ് രൂപസേ ഉസ്കി വാച്യവസ്തു കാ സംബന്ധ് കിസി ദൂസരി വസ്തുക്കെ സാത് സൂചിത് കർത്താ ഹെ ഉസേ സംബന്ധകാര കഹത്തെ ഹേ. ഇതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളാണ് കാ കെ കി എന്നിവ. ഉദാഹരണം നോക്കൂ. വഹ് മോഹൻ കാ ഭായി ഹേ. അവൻ മോഹൻ്റെ സഹോദരനാണ്. മോഹൻ്റെ മോഹൻ കാ. രാം കാ ബേട്ട രാമൻ്റെ പുത്രൻ. രാം കെ ബേട്ടെ രാമൻ്റെ പുത്രന്മാർ. രാം കി ബേട്ടി രാമൻ്റെ പുത്രി. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വിഭക്തിക്ക് ശേഷം വരുന്ന പദം പുല്ലിംഗ ഏകവചനമാണെങ്കിൽ കാ എന്ന വിഭക്തിയും, പുല്ലിംഗ ബഹുവചനമാണെങ്കിൽ കെ എന്ന വിഭക്തിയും, സ്ത്രീലിംഗമാണെങ്കിൽ കീ എന്ന വിഭക്തിയും ചേർക്കേണ്ടതാണ്. ബന്ധത്തെ സൂചിപ്പിക്കുന്നതിനാണ് സംബന്ധകാരക് ഉപയോഗിക്കുന്നത്. അടുത്തത് ഏഴാമത്തെ കാരക ഏതാണെന്ന് നോക്കാം. അധികരണകാരൻ. ഒരു വസ്തുവിൻ്റെ ആധാരം എവിടെയാണെന്ന് അല്ലെങ്കിൽ അത് എവിടെയുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് അധികരൺകാരൻ. സജ്ഞാക്കെ ജിസ് രൂപസേ ക്രിയാക്കെ ആധാർ കാ ബോധ ഹോത്താ ഹെ ഉസേ അധികരൺകാരൻ കഹത്തെ ഹേ. ഇതിൻ്റെ വിഭക്തി ചിഹ്നങ്ങളാണ് മേം പർ എന്നിവ. ഉദാഹരണം. മച്ചലി പാനീമേം രഹിത്തി ഹെ. മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്നു. പാനീമേം വെള്ളത്തിൽ. കൗവ പേടുപ്പർ ബൈഠാ ഹെ. കാക്ക മരത്തിൽ ഇരിക്കുന്നു. പേടുപ്പർ മരത്തിൽ. മറ്റൊരു ഉദാഹരണം നോക്കൂ. ജേബ് മേം കലം ഹെ. പോക്കറ്റിൽ പേനയുണ്ട്. പോക്കറ്റിൽ ജേബ് മേം. മേസ്പർ കിതാബ് ഹെ. മേശപ്പുറത്ത് പുസ്തകമുണ്ട്. മേം പർ ഇവയുടെ അർത്ഥം പ്രയോഗത്തിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. ഇംഗ്ലീഷിലെ ഇൻ ആൻഡ് ഓൺ എന്ന അർത്ഥമാണ് ഇവയ്ക്കുള്ളത്. അവസാനത്തെ കാരക്കാണ് സംബോധൻകാരൻ. സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇത്. സജ്ഞാക്കെ ജിസ് രൂപസേ കിസിക്കോ പുക്കാർനേക്കാ ബോധ ഹോത്താ ഹെ ഉസേ സംബോധൻകാരെ കഹത്തെ ഹേ. ഇതിൻ്റെ വിഭക്തി ഹേ അരേ തുടങ്ങിയവയാണ്. ഉദാഹരണം. അരേലെടുക്ക ഇതറാ. ഹേ ഭഗവാൻ മേരി രക്ഷാക്കരേ. ആരെയെങ്കിലും വിളിക്കുന്നതിന് വേണ്ടി സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സംബോധൻകാരക്കിൽ വരുന്നത്. കാരകിനെക്കുറിച്ചും അവയുടെ വിഭക്തികളെക്കുറിച്ചും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വിഭക്തി ചിഹ്നങ്ങൾ നാമത്തോടും സർവനാമത്തോടും ചേരുമ്പോൾ അവയെ പ്രത്യയങ്ങൾ അഥവാ പരസർഗ് എന്ന് പറയുന്നു. പ്രത്യയാ പരസർഗ് ഉൻ കാരക ചിഹ്നോങ്കോ കഹത്തെ ഹേ ജോ സജ്ഞാ യാ സർവനാം കേ ബാദ് ജോഡേ ജാത്തെ ഹേ. ഈ വിഭക്തി പ്രത്യയങ്ങൾ സർവനാമത്തോടൊപ്പം ചേരുമ്പോൾ അവയുടെ രൂപത്തിൽ വ്യത്യാസം സംഭവിക്കുന്നു. നേ കോ സേ കാ, കേ, കി, മേം, പർ എന്നീ പ്രത്യയങ്ങൾ പ്രധാന സർവനാമങ്ങളായ മെയ്, ഹം, തു, തും, വഹ്, യഹ്, വേ, ഏ, കോൻ, കോയി എന്നിവയോടുകൂടി ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റം അറിഞ്ഞിരുന്നാൽ മാത്രമേ വാക്യങ്ങൾ തെറ്റുകൂടാതെ പ്രയോഗിക്കാൻ സാധിക്കൂ. മൈം പ്ലസ് നെ, മൈം നെ. മൈം പ്ലസ് കോ, മുച്ചു കോ. മൈം പ്ലസ് സേ, മുച്ചു സേ. മൈം പ്ലസ് കാ, മേരാ. മൈം പ്ലസ് കേ, മേരേ. മൈം പ്ലസ് കി, മേരി. മൈം പ്ലസ് മേം, മുച്ചു മേം. മൈം പ്ലസ് പർ, മുച്ചു പർ. ഇതുപോലെ ഹംനെ, ഹംകോ, ഹംസെ, ഹമാര, ഹമാരേ, ഹമാരി, ഹമ്മേ, ഹംപർ എന്ന രീതിയിൽ ഹം എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കും. വഹ് പ്ലസ് നെ, ഉസിനെ. വഹ് പ്ലസ് കോ, ഉസ്കോ. വഹ് പ്ലസ് സേ, ഉസുസേ. വഹ് പ്ലസ് കാ, ഉസ്കാ. വഹ് പ്ലസ് കേ, ഉസ്കേ. വഹ് പ്ലസ് കി, ഉസ്കി. വഹ് പ്ലസ് മേം, ഉസ്മേം. വഹ് പ്ലസ് പർ, ഉസ്പർ. ഈ രീതിയിൽ യഹ് എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഇസിനെ, ഇസ്കോ, ഇസ്സേ, ഇസ്കാ, ഇസ്കേ, ഇസ്കി, ഇസ്മേം, ഇസ്പർ എന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുമല്ലോ. ബേ പ്ലസ് നെ, ഉനോംനെ. ബേ പ്ലസ് കോ, ഉൻകോ. ബേ പ്ലസ് സേ, ഉൻസേ. ബേ പ്ലസ് കാ, ഉൻകാ. ബേ പ്ലസ് കേ, ഉൻകേ. ബേ പ്ലസ് കി, ഉൻകി. ബേ പ്ലസ് മേം, ഉൻമേം. ബേ പ്ലസ് പർ, ഉൻപർ. ഈ രീതിയിൽ എ എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ ഇനോന്നെ, ഇൻകോ, ഇൻസേ, ഇൻകാ, ഇൻകേ, ഇൻകി, ഇൻമേം, ഇൻപർ എന്ന രീതിയിൽ വ്യത്യാസം വരുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉൻ ഹോംനെ എന്നാണ് എഴുതുന്നത്, വായിക്കുന്നത് ഉനോംനെ എന്നുള്ള കാര്യം ഓർമ്മിക്കുമല്ലോ. തു പ്ലസ് നെ, തൂനെ. തു പ്ലസ് കോ, തുച്ചുക്കോ. തു പ്ലസ് സേ, തുച്ചുസേ. തു പ്ലസ് ക, തേര. തു പ്ലസ് കെ, തേരേ. തു പ്ലസ് കി, തേരി. തു പ്ലസ് മേം, തുമ്മേം. തു പ്ലസ് പർ, തുമ്പർ. ഈ രീതിയിൽ തും എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ തുംനെ, തുംകോ, തുംസേ, തുമാര, തുമാരേ, തുമാരി, തുമ്മേം, തുംപർ എന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, തുംഹാര എന്നാണ് എഴുതുന്നതെങ്കിലും വായിക്കുന്നത് തുമാര എന്നാണ്. ഇതുപോലെ കോൻ എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ കിസിനെ, കിസുക്കോ, കിസുസെ, കിസ്ക, കിസ്കേ, കിസ്കി, കിസ്മേ, കിസ്പർ എന്ന രീതിയിലും കോയി എന്ന സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ കിസീനെ, കിസീക്കോ, കിസീസെ, കിസീക്ക, കിസീക്കേ, കിസീക്കി, കിസീമേ, കിസീപ്പർ എന്ന രീതിയിലും മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിക്കുമല്ലോ. കാരകിനെക്കുറിച്ചും വിഭക്തി പ്രത്യയങ്ങളെക്കുറിച്ചും സർവനാമത്തോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്തേ, ധന്യവാദ്.
1: കാരക്, ഹിന്ദി വ്യാകരണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വെഞ്ഞാറമ്മൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സഫീന ബീവി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ആദ്യം നാദതനു മനുഷ്യം എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി, ചിത്തരഞ്ജിനി രാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എ ആനന്ദപത്മനാഭന്റെ വീണക്കച്ചേരി. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. എമി ജെ സീതേ, തോടിരാഗത്തിൽ ത്യാഗരാജകൃതി, മിശ്രചാപ്പ് താളം.

0: ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളയണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495 9643 1, 9496 5563 2, ഒരു നമ്പർ കൂടി 9496 5963 2. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനം ഉണ്ണിമേനോനും ചിത്രയും പാടിയത് ചിത്രം അങ്ങാടിക്കപ്പുറത്ത്. വരികളെഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് ശ്യാം.

ഒരു ഗാനം കൂടി. നഖശതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി. ഇപ്പോൾ ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: എന്റെ സ്വപ്നഭൂമികയാണ് ഭാരതം. അമ്മയെപ്പോലെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാതൃഭൂമി. ഇതൊരു പഴമൊഴിയല്ല, ജീവിക്കുന്ന വാക്കാണ്, സത്യമാണ്. കുട്ടിക്കാലത്ത് വായിച്ച കഥകളിലും കേട്ട പാട്ടുകളിലും മാതൃഭൂമിയുടെ പ്രകീർത്തനം ഉണ്ടായിരുന്നു. അത് ബാല്യത്തെ നേർവഴിയിൽ നയിക്കുന്നതിന് നിദാനമായിട്ടുണ്ടാകാം. വായന ശക്തിയായി തിരിച്ചറിഞ്ഞ കാലം തൊട്ട് എന്റെ ഭൂമിയുടെ ഭംഗികളും സനാതന മൂല്യവും ഗ്രഹിക്കുന്നതിന് അവസരമുണ്ടായി. വളർന്നപ്പോൾ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാനും അവയുടെ വികസന പാഠങ്ങൾ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട്. മഹാകവികളും വിശ്രുത കലാകാരന്മാരും തുറന്നിട്ട വർണ്ണപ്രപഞ്ചങ്ങൾ, മനുഷ്യ സ്വഭാവത്തിന്റെ വേറിട്ട മുഖങ്ങൾ കണ്ടു. അവർ ജീവിച്ച ഭൂമിയുടെ സമ്പത്തും സംസ്കാരവും ഗ്രഹിക്കാൻ അവസരം കിട്ടി. അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ അത്ഭുതം വളർത്തി. എന്നിട്ടും മതിമറക്കാതെ മനോഹരമായ മാതൃഭൂമിയുടെ സത്യം അന്വേഷിക്കുന്നു. ഇത് കേവലം ദേശാഭിമാനമല്ല, അനിഷേധ്യമായ സത്യലോകത്തിന്റെ അനുഗ്രഹം തേടുന്ന യാത്ര മാത്രം. എന്തുകൊണ്ടാണ് ഈ മണ്ണിൽ പിറന്നതിൽ, ഇവിടെ വളർന്നതിൽ അഭിമാനം കൊള്ളുന്നത്? യാത്ര ചെയ്ത പരിഷ്കൃത ഭൂമികൾ വിഭ്രമം വളർത്താത്തത് എന്തുകൊണ്ടാണ്? യൗവനത്തിൽ മാടി വിളിക്കുന്ന അഭിനിവേശങ്ങളുടെ പ്രേരണ ചെലുത്തിയ സംസ്കൃതികൾ നിസ്സാരമായിരുന്നില്ല. പക്ഷേ അവയെ അതിജീവിക്കുവാൻ ആർജവം നൽകുന്ന വിധത്തിൽ മാതൃരാജ്യത്തിന്റെ സനാതന മൂല്യങ്ങൾ, സത്വിചാരങ്ങൾ, സത്യം പറയണമെന്നും ധർമ്മം ശീലിക്കണമെന്നും സ്നേഹാർദ്രമായ മാനവികത പുലർത്തണമെന്നും കഥകളിലൂടെ അതിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യജീവിതാവിഷ്കാരങ്ങളിലൂടെ സന്ദേഹങ്ങളില്ലാതെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫലമിച്ഛിക്കാതെ ധർമ്മം ചെയ്യണമെന്ന് പഠിപ്പിച്ച മഹത് ജീവിതങ്ങൾ എത്രയെത്ര ജീവിത സന്ദർഭങ്ങളാണ് ഓർത്തുവെക്കുവാൻ നൽകിയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് മനസ്സിൽ വേരൂന്നിയ നന്മയുടെ ജീവനുള്ള ചെടികൾ വളർന്ന് വൻവൃക്ഷങ്ങളായി പിൽക്കാലത്ത് ജീവിതത്തിന് മിഴിവേകി. ഇരുട്ട് അയഥാർത്ഥമാണെന്നും സത്യം വെളിച്ചമാണെന്നും പഠിപ്പിച്ച വിവേകാനന്ദ സൂക്തങ്ങൾ ഇന്നും വലിയ ശക്തിയായിരുന്നു. ബാല്യത്തെ സുരക്ഷിതവും ശോഭനവുമായ ഭാവിക്ക് കരുത്തുള്ളതാക്കുകയും ചെയ്തു തന്ന അമൃതസമാനമായ ഗുണപാഠങ്ങൾ. ഈ സുരക്ഷിത ബാല്യത്തിൽ നിന്നാണ് വികസിത ഭാരതത്തിലേക്ക്, മനുഷ്യനന്മയുടെ പ്രഭാവത്തിലേക്ക് നാം നയിക്കപ്പെടുന്നത്. ഇത്തരമൊരു പശ്ചാത്തലം മറ്റൊരു സംസ്കാരഭൂമിയിലും ദർശിക്കാനാവുകയില്ല. ഭഗവത്ഗീത പോലെ മനുഷ്യ സംസ്കൃതിക്ക് ഊർജം പകരുന്ന മറ്റൊരുദ്ബോധനം എങ്ങും ദർശിക്കാനാവുകയില്ല. ഭാരതം ലോക സംസ്കാരത്തിന് നൽകുന്ന ശക്തിഗാഥയാണ് ഗീതോപദേശം. ഇതിഹാസ പാരമ്പര്യത്തിന്റെ ഈ ചൈതന്യ പൂർണിമ ഇന്ത്യൻ സാഹിത്യത്തെ എങ്ങും പ്രകടമാണ്. ചെറുതും വലുതുമായ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ദേശഭാഷകളെ ദേശീയ ചൈതന്യത്തിൽ ഒരുമിപ്പിക്കുന്നത് ഈ സത്യബോധമാണ്. മഹാപുരാണങ്ങളിൽ നിന്ന് ചൈതന്യമാർജിക്കാത്ത ഒരു പ്രാദേശിക ഭാഷയും ഭാരതത്തിലില്ല. അതുകൊണ്ടാണ് അവയെല്ലാം ഒരർത്ഥത്തിൽ ദേശീയ ഭാഷകളായി കൽപ്പിക്കപ്പെടുന്നത്. എന്നാൽ കാലപരിണാമത്തിൽ നമ്മുടെ ദേശത്തിനും ഭാഷകൾക്കും അവയിലൂടെ ആവിഷ്കൃതമാകുന്ന സംസ്കാരവിശേഷങ്ങൾക്കും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അറിവ് പ്രസരിപ്പിക്കുന്നത് ഭാഷയാണ്. അറിവ് വിജ്ഞാനമായി വിവേകമായി വികാസം പ്രാപിക്കുന്നു. സാംസ്കാരിക ബോധം വളരുന്നു. വികസിത ഭാരതം എന്ന കൽപ്പന പൂർണ്ണത പ്രാപിക്കുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, സമീപകാലത്തായി നമ്മുടെ വിജ്ഞാന ആർജനം ജീവിത നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഉപാധിയായി സങ്കുചിതമാക്കപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസം തൊഴിൽ നേടാനും ജീവിത സുരക്ഷിതത്വം കൈവരിക്കാനും സഹായകമാകേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറം ജ്ഞാനസമ്പാദനം എന്ന തരത്തിലേക്ക് ഉയരാനും ആധുനിക തലമുറയുടെ ജീവിത നിർവഹണത്തിന് സഹായിച്ചുകൊണ്ട് തന്നെ സംസ്കാര പരിപോഷണത്തിന് സഹായകമാവുകയും വേണം. ഇന്നിപ്പോൾ ആർക്കും ആരോടും ആഭിമുഖ്യമോ ബന്ധങ്ങളിൽ ഇഴയെടുപ്പമോ ഇല്ലാതെയാകുന്നു. ബന്ധങ്ങൾ അന്യമാകുമ്പോൾ, പരസ്പര ആശ്രയത്വം നഷ്ടമാകുമ്പോൾ, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, കുടുംബ ബന്ധങ്ങളുടെ ദാർഢ്യം ഇവയൊക്കെ അന്യമാകാം. ഫലമോ സ്വാർത്ഥത വളരുകയും കടപ്പാടുകളുടെ ആകർഷണം അന്യമാവുകയും ചെയ്യും. മുതിർന്ന തലമുറ കരുതലോടെ ബാല്യത്തെ സംരക്ഷിച്ചു വളർത്തി. അവർ വളർന്ന് മുതിർന്നവരെ കരുതലോടെ സൂക്ഷിക്കുകയും വാർദ്ധക്യത്തിൽ കാത്തു പരിപാലിക്കുകയും വേണം. ഈ സാത്വിക ഗതിക്കാണ് ശൈഥല്യം സംഭവിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കണമെന്നും മറ്റുള്ളവരോട് കരുതലോ കടപ്പാടോ ആവശ്യമില്ലെന്നും പ്രബോധിപ്പിക്കുന്ന ഉദ്ബോധനങ്ങൾ ഏറിവരികയാണ്. ഫലമോ, പിഞ്ചിയ ഒരു ഭൂപടം പോലെ മനുഷ്യബന്ധങ്ങളുടെ സ്വാഭാവിക ചിത്രം നഷ്ടമാകുന്നു. തന്നിലേക്ക് തന്നെ ചുരുങ്ങുക. പക്ഷേ ഈ വർത്തമാനകാല ദുഷ്കർമ്മങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും കടപ്പാടും വികസിത ഭാരതത്തിന് ഉണ്ടാകണം. ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്ന് പല ലോകരാജ്യങ്ങളും ചിതറിമാറുമ്പോൾ അടിപതറാതെ മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തും കാഴ്ചപ്പാടും ഉൾക്കൊണ്ടാണ് ആത്മബോധത്തോടെ നമ്മുടെ സമൂഹം വികാസത്തിന്റെ ജീവപഥങ്ങൾ പിന്നിടേണ്ടത്. നഷ്ടമാകാത്ത മൂല്യബോധം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. വികസിത ഭാരതത്തിന് സുരക്ഷിത ബാല്യം സമ്മാനിക്കുന്ന മഹാസംസ്കൃതി താരതമ്യങ്ങളില്ലാത്തതാണ്. അതിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. മാനവികതയുടെ മഹായുഗം സൃഷ്ടിക്കുന്നതിന് ലോകത്തിന് ആകെ മാതൃകയായി വികസിത ഭാരതം നിലനിൽക്കട്ടെ.
0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ.
2: This is Akashvani, the news read by Reshma Tiwari. Parliament has passed the National Cooperative Development Corporation Amendment Bill 2026, with the Rajya Sabha approving it today. Lok Sabha has already passed the bill. Minister of State for Cooperation Muralidhar Mohol moved the bill, which aims to further amend the National Cooperative Development Corporation Act 1962. The bill allows the corporation to undertake its activities in industrial goods. The legislation also allows the state governments to extend funding from the corporation to any entity engaged in cooperative development. The Parliament has also passed the Kerala Alteration of Name Bill 2026, with the Rajya Sabha approving it today. The Lok Sabha had passed the legislation yesterday. The bill seeks to change the name of the state of Kerala to Keralam in the first schedule of the constitution. Both Lok Sabha and Rajya Sabha today gave their approval for referring the Foreign Contribution Regulation Amendment Bill 2026 to the Joint Parliamentary Committee for further scrutiny. The bill aims to further amend the Foreign Contribution Regulation Act 2010. The objective of the bill is to make the use of foreign contributions more transparent and accountable. Parliamentary Affairs Minister Kiran Rijiju said that Home Minister Amit Shah wrote a letter to the Lok Sabha Speaker Om Birla, stating once again that he is open to having a detailed discussion on the several incidents that took place during the protest on the NEET paper leak issue. Talking to reporters in the Parliament complex, the minister said the government itself is saying that it is ready for a discussion and will provide answers, but the opposition does not want to hear the answers and is shying away from the discussion.
3: The government wants a discussion in Parliament while the opposition is running away from it. This is difficult to imagine because in a parliamentary democracy, it is usually the opposition that demands a discussion and the government that responds. But here, the government itself is saying that it is ready for a discussion and will give answers, while the opposition does not want to hear those answers and is walking away. We have repeatedly said that we want a discussion, but they are not agreeing to it.
2: Union Commerce and Industry Minister Piyush Goyal has urged Indian businesses and citizens to adopt fair trading practices, promote recycling and reuse, and encourage a circular economy while taking Indian products and services to global markets. The minister said this while addressing the inaugural ceremony of Bharatiya Vyapari Mahotsav 2026 in New Delhi today. University Grants Commission, UGC, has issued 16 Letters of Intent, LOIs, to foreign higher educational institutions from Australia, Italy, UK and the US. Minister of State for Education, Dr. Sukanta Majumdar, said this in a written reply in the Rajya Sabha today. He informed that UGC has issued LOIs to 6 foreign higher educational institutions in Karnataka, 6 in Maharashtra, 3 in Delhi NCR and 1 in Tamil Nadu. Indian Railways has approved 153 crore rupees construction project of a 4-lane road over bridge at Gairatpur Ahmedabad section of Western Railway. The ministry said the railway bridge portion will have a total length of 106 meters. It will comprise two composite girders of 53 meters each. Indian Railways has also approved the provision of Kavach version 4.0 on 660 route kilometer of the Izzat Nagar division of North Eastern Railway at an estimated cost of 295 crore rupees. As part of the Har Ghar Tiranga campaign in Jammu and Kashmir, the Riyasi District Administration today organized a Tiranga boat rally in the River Chenab as part of the celebrations marking 150 years of Vande Mataram, with the aim of fostering patriotic spirit among the people ahead of the Independence Day celebrations. In Maharashtra, the campaign is gaining momentum ahead of Independence Day, with patriotic rallies, cultural programs and a range of other activities being organized across the state. The India Meteorological Department, IMD, has predicted the formation of a low-pressure area over the North Bay of Bengal in the next 12 hours, leading to extremely heavy rainfall expected in Odisha and Gangetic, West Bengal, today and tomorrow. And that is the end of this news bulletin.
0: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 10 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിയറിലെ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.

आके मुझे लूट लो मेरे नजदीक आके कि मैं मौत से